പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് ഒന്നിൻ്റെ തട്ടകത്തിലൂടെയാണ്. 1774 ആഗസ്റ്റ് 1, ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോസഫ് പ്രീസ്റ്റ്ലി ഓക്സിജൻ എന്ന വാതകമാണ് ജ്വലനത്തെ സഹായിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. 1834 ഓഗസ്റ്റ് 1, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലാകെ ഔദ്യോഗികമായി അടിമത്തം അവസാനിക്കപ്പെട്ടതായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. 1900 ആഗസ്റ്റ് 1, അന്ധവിശ്വാസികൾ സമൂഹത്തിൻ്റെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തയെ തൻ്റെ ധൈഷണിക ജീവിതത്തിൻ്റെ ജീവവായുവും ചോരയുമായി സ്വീകരിച്ച് 20-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ വിചാരവിപ്ലവത്തിന് നേതൃത്വം നൽകിയ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഭൂജാതനായിരിക്കുന്നു. 1916 ഓഗസ്റ്റ് 1, സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടിൽ നിന്ന് 1893 ഇന്ത്യയിലെത്തുകയും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതൃത്വത്തിൽ 2 പതിറ്റാണ്ടിലേറെക്കാലം പ്രവർത്തിക്കുകയും ചെയ്ത ആനി ബെസന്റ് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ആരംഭിച്ചിരിക്കുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല.

0: ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകൂ. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിൽ എത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണ ക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചു വെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടിയൊളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസ ബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറു പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്തെ പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലും ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മണിപ്രവാളത്തെക്കുറിച്ച് പറയാം. മെക്രോണിക് വിഭാഗത്തിൽ വരുന്ന സാഹിത്യ ശാഖയാണ് മണിപ്രവാളം. മെക്രോണിക് എന്നാൽ രണ്ട് ഭാഷകളുടെ സമ്മിശ്രണം എന്നർത്ഥം. ഉദാഹരണത്തിന്, ഒണ്ണോ ക്ലോക്കാകുമ്പോൾ റണ്ണുന്നു പാസഞ്ചേഴ്സ് സോറോ പൂണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷും മലയാളവും മിശ്രിതമായിരിക്കുന്നു. അതുപോലെ ഭാഷയും സംസ്കൃതവും ഒരു നൂലിൽ മുത്തുകൾ കോർത്തതുപോലെ സമന്വയിക്കുന്ന സുന്ദരമായ ഭാഷാരൂപമാണ് മണിപ്രവാളം. മലയാള ഭാഷയുടെ രൂപാന്തരഘട്ടത്തിലെ പ്രഥമഗണനീയമായ ഒന്നാണ് മണിപ്രവാളം. ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്നാണ് ലക്ഷണം. തമിഴും സംസ്കൃതവും മുത്തും പവിഴവും പോലെ ചേരുന്ന അവസ്ഥ. മണി എന്നാൽ മുത്ത്, പ്രവാളം എന്നാൽ പവിഴം. 14ാം നൂറ്റാണ്ടിൽ വിരചിതമായ ലീലാതിലകത്തിലാണ് മണിപ്രവാളത്തിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. മലയാള സാഹിത്യ ചരിത്രത്തിലെ ഏറെ സമ്പന്നമായ കാലമായിരുന്നു മണിപ്രവാളഘട്ടം. ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, സ്തോത്രകൃതികൾ തുടങ്ങി നിരവധി കൃതികൾ മണിപ്രവാളത്തിലുണ്ട്. തമിഴ് മണി സംസ്കൃത പവഴം, കോക്കിൻടേൻ വൃത്തമാന ചെന്നൂന്മേൽ എന്ന് മണിപ്രവാളത്തിന് മറ്റൊരു ലക്ഷണമുണ്ട്. ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ തുടങ്ങി നിരവധി കൃതികൾ മണിപ്രവാളത്തിലുണ്ട്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാഴി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം തുടങ്ങിയവയാണ് പ്രധാന ചമ്പുക്കൾ. ഗദ്യവാദ്യാത്മകം കാവ്യം ചമ്പൂരിത്ത ദ്വിതീയതെ എന്നാണ് ചമ്പുവിന്റെ ലക്ഷണം. ഇപ്രകാരം ചമ്പുവിന് ലക്ഷണം പറയുന്നത് സാഹിത്യദർപ്പണത്തിലാണ്. ദണ്ഡിയുടേതാണ് സാഹിത്യദർപ്പണം. കഥാഭാഗം പദ്യത്തിലും വർണ്ണന ഗദ്യത്തിലുമെന്നാണ് ചമ്പുവിന്റെ രീതി. ദിവാകരൻ എഴുതിയ അമോഘരാഘവം, ദേവൻ ശ്രീകുമാരന്റെ ഉണ്ണിയച്ചി ചരിതം, ശൃംഗാരവർണ്ണന പ്രധാനമായ ഉണ്ണിയാടി ചരിതം, രായരംപിള്ള എന്ന നർത്തകിയുടെ പുത്രിയായ ഉണ്ണിച്ചിരുദേവിയെ നായികയാക്കിക്കൊണ്ടുള്ള ഉണ്ണിച്ചിരുദേവി ചരിതം തുടങ്ങിയവയെല്ലാം പ്രാചീന ചമ്പുക്കളാണ്. രാമായണം ചമ്പുവിന്റെ കർത്താവ് പുനം നമ്പൂതിരിയാണെന്ന് പറയപ്പെടുന്നു. മഴമംഗലത്തിന്റെ നൈഷതം ചമ്പുവും പ്രസിദ്ധമാണ്. അത നിജവല്ലഭ ലക്ഷണവീര, തൽക്ഷണ മഴ കൊടു വഹിനിയിൽ വീഴ എന്നു തുടങ്ങിയ വരികൾ രാമായണം ചമ്പുവിലേതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നോക്കൂ. ചമ്പുവിന്റെയൊക്കെ യഥാർത്ഥ ഉറവിടം സംസ്കൃതമായിരുന്നു. എന്നാലും സ്വന്തം ഭാഷയിലും പരീക്ഷിച്ചു നോക്കാനുള്ള ശ്രമങ്ങൾ, മണിപ്രവാളം സമ്പന്നമായ വഴികളായിരുന്നു അതെല്ലാം. 15ാം നൂറ്റാണ്ടിലുണ്ടായ വാസുദേവസ്തവം, അവതരണ ദശകം, ദശാവതാര ചരിതം, രാമായണ കീർത്തനം, ഭദ്രകാളി സ്തവം തുടങ്ങിയ കൃതികളെല്ലാം മണിപ്രവാള കൃതികളാണ്. പല കൃതികളുടെയും രചയിതാക്കൾ ആരെന്നറിഞ്ഞുകൂടാ എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, മികച്ച മണിപ്രവാള കൃതികളായ രാജത്വ നാവലീയം, കൊടിയ വിരഹം, കാമദഹനം ചമ്പു തുടങ്ങിയവ അജ്ഞാത കർത്തൃകങ്ങളാണ്. ആരെഴുതിയെന്ന് അറിഞ്ഞുകൂടാത്തവ. സമൃദ്ധമായ രചനാരീതികൾ കൊണ്ട് സമ്പന്നമായ കാവ്യരചനകളിലൂടെ സമ്പുഷ്ടമായി വളർന്ന ചരിത്രമാണ് മലയാള ഭാഷയ്ക്കുള്ളത്, എന്റെ മലയാളത്തിനുള്ളത്. അല്ലാതെ നേർത്ത് നേർത്ത് ശുഷ്കമായി പിന്നെ എപ്പോഴോ എങ്ങനെയോ വളർന്ന ചരിത്രമല്ല എന്റെ മലയാളത്തിനുള്ളത്. വന്നിട്ടാളായതല്ല, ആളായി തന്നെ വന്നതാണ് എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏതവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻ പരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും. ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും. മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വളരെ അപൂർവമായി ചിലരിലെങ്കിലും കണ്ടുവരുന്ന ഒരു മാനസിക പ്രശ്നത്തെക്കുറിച്ചും അതൊരാളിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയതിനെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നു, മക്കളുമുണ്ട്. കാഴ്ചയിൽ സുഗമമായ ദാമ്പത്യം, മാതൃകാ കുടുംബം. എന്നാൽ തമ്മിൽ പോരിന് ഒരു കുറവുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തെളിനീരരുവി പോലെ ഒഴുകുന്ന കുടുംബജീവിതമായിരുന്നുവെങ്കിലും അകമേ അത് നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ വീടിനകം യുദ്ധക്കളം തന്നെയായിരുന്നു. യുദ്ധം ആരംഭിക്കുന്നത് ഭാര്യയായിരിക്കും. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി തർക്കമായി വഴക്കായി അതങ്ങനെ പതിവായി മാറി. അവൾ വഴക്കുണ്ടാക്കും, അയാൾ ദേഷ്യപ്പെടാനോ ഉച്ചത്തിൽ സംസാരിക്കാനോ പാടില്ല. അതായിരുന്നു അവളുടെ പോളിസി. അയാൾ എത്ര നിശബ്ദനായിരുന്നാലും ഓരോന്ന് പറഞ്ഞ് അയാളെ പ്രകോപിപ്പിക്കും, വഴക്കുണ്ടാക്കും. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, വഴക്കാണ് സദാ. കുറ്റപ്പെടുത്തലാണ്, തർക്കങ്ങളാണ്, ഇതിനൊന്നും പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവുകയില്ല. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതൊരു തരം വെറുപ്പാണ്. ഭർത്താവിനെ എന്തൊക്കെയോ കാരണങ്ങളാൽ ഭാര്യ വെറുക്കുന്നു. ആ കാരണങ്ങളെക്കുറിച്ച് അവർ ബോധവതിയുമല്ല. വെറുപ്പാണ് ഇവിടെ തർക്കമായും വഴക്കായും പരിണമിക്കുന്നത് എന്ന് പറയാം. ബാറ്റേർഡ് വുമൺ സിൻഡ്രോം അഥവാ ബാറ്റേർഡ് വൈഫ് സിൻഡ്രോം എന്നാണ് ഇതറിയപ്പെടുന്നത്. ബാറ്റേർഡ് പേഴ്സൺ സിൻഡ്രോം എന്നറിയപ്പെടുന്നതും ഇതുതന്നെയാണ്. സാധാരണ രീതിയിൽ ഇതുണ്ടാകുന്നതിന് കാരണം പങ്കാളിയുടെ നിരന്തരമായ ശാരീരികമോ മാനസികമോ ലൈംഗികമോ ആയ പീഡനത്തിന്റെ പരിണിത ഫലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ബാറ്റേർഡ് വുമൻ സിൻഡ്രോം എന്നത് പോസ്റ്റ് ട്രാമറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ വകഭേദമായി പരിണമിക്കപ്പെടുന്നു. നിരന്തരമായി മദ്യപിക്കുന്ന ഭർത്താവിന്റെ പെരുമാറ്റങ്ങൾ ഭാര്യയിൽ ബാറ്റേർഡ് വൈഫ് സിൻഡ്രോം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനമായി വേദനിപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികതയും ബാറ്റേർഡ് വുമൻ സിൻഡ്രോമിന് കാരണമായേക്കാം. എന്തിന്, സദാ ഭർത്താവിനെ പേടിച്ചു കഴിയുന്ന ഭാര്യയ്ക്ക് വേണമെങ്കിലും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭർത്താവ് വർക്കഹോളിക് ആണെന്ന് കരുതും. അല്പം പോലും ഭാര്യയോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്താത്ത ആളാണെന്ന് കരുതും. നിരന്തരമായി ഈ അവഗണന പതിയെ പതിയെ ബാറ്റേർഡ് വുമൻ സിൻഡ്രോമിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് വരാം. ഈ വെറുപ്പ് വഴക്കായും തർക്കമായും മാറാൻ അധിക സമയം വേണ്ടിവരില്ല. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭാര്യയുടെ ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഭർത്താവ് പരിഗണിക്കാതെ വരുന്നത് ആദ്യമൊക്കെ അവളിൽ വിഷമമായിരിക്കും ഉണ്ടാക്കുക. എന്നാൽ പിന്നെ പിന്നെ അത് മറക്കാനാകാത്ത ഒരു മുറിവായി മാറും. നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ എന്റെ കൂടെ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളെ പോലെ പ്രിയപ്പെട്ടവരാണ് എന്റെ ബന്ധുക്കൾ. ഞാൻ എല്ലായിടത്തും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞെടുത്ത് നിങ്ങൾ വന്നിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തോന്നുന്നത് ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളെന്നാണ്. പങ്കാളിക്ക് ഒന്നിനും ഒരു കുറവും വരുത്തുന്നില്ല എന്ന് സ്ഥാപിക്കുമ്പോഴും അങ്ങനെ പറഞ്ഞ് അഭിമാനിക്കുമ്പോഴും ഓർക്കുക, നിങ്ങൾ നിസ്സാരമായി കരുതുന്ന പല അവഗണനകളും അവളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതങ്ങളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരേയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മതി. രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നുതന്നെയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നത് മറ്റൊരാളിന് ഏറെ ഗൌരവമുള്ളതായിരിക്കും എന്ന് മറന്നുപോകരുത്. ഇത്തരം നിരന്തരമായ അവഗണനകൾ അവളിൽ ബാറ്റേർഡ് വൈഫ് സിൻഡ്രോം ഉണ്ടാക്കും എന്നോർക്കുക. അവൾ കലഹിക്കാൻ തുടങ്ങും, തർക്കിക്കാൻ തുടങ്ങും. നിങ്ങളോട് ഒരുവിധത്തിലും ഒരു ബഹുമാനമോ മതിപ്പോ ഉണ്ടാവുകയില്ല. വിവാഹമോചനമായിരിക്കും പലപ്പോഴും ഇതിന്റെ അവസാനം.

ബാറ്റേഡ് വുമൻ സിൻഡ്രോം വളരെ ഗൗരവമായ അവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ് ചികിത്സകന്റെ മുമ്പിലെത്തുന്നത്. എന്നാലാകട്ടെ, തുടക്കത്തിൽ തന്നെ അത് വെന്റിലേഷൻ, കൌൺസിലിംഗ് എന്നീ പ്രോസസ്സുകൾക്ക് വിധേയമാക്കിയാൽ പൂർണ്ണമായും പരിഹരിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, താൻ പൂർണ്ണമായും ഒരു വാദിയാണെന്നും സർവാർത്ഥത്തിലും ഭർത്താവാണ് പ്രതി എന്നതും അവളിൽ ഉറയ്ക്കുന്നു. അയാളോടുള്ള വെറുപ്പ് അത്തരമൊരു മാനസികാവസ്ഥയിൽ അവിടെ കൊണ്ടുചെന്നെത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇക്കാര്യം ആര് സംസാരിച്ചാലും 100% അവളുടെ പക്ഷം ചേരണമെന്ന് അവൾ വാശി പിടിക്കും. അയാളെ ഒന്ന് വിശകലനം ചെയ്യുന്നതിനു പോലും അനുവദിച്ചു എന്ന് വരില്ല. അതെല്ലാം അവളിൽ അസ്വസ്ഥതയുണ്ടാക്കും. അത്രമേൽ അയാളോടുള്ള വെറുപ്പ് ഒരുതരം ഫിക്സേഷൻ പോലെ തലച്ചോറിൽ പറ്റിപ്പിടിച്ചു കഴിഞ്ഞു. അവളുടെ വിവാഹപൂർവ്വ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുക, മറ്റു സ്ത്രീകളുടെ ശരീരത്തെ വച്ച് അവളെ താരതമ്യം ചെയ്യുക, അവളുടെ ആഗ്രഹങ്ങൾക്കോ താൽപര്യങ്ങൾക്കോ യാതൊരുവിധ പ്രാധാന്യവും നൽകാതിരിക്കുക, സദാ കുറ്റപ്പെടുത്തുക, കഴിവില്ലാത്തവളാണ് എന്ന് മുദ്ര കുത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് അപമാനിക്കുക, തീർത്തും ആ വീട്ടിലെ വേലക്കാരിയെ പോലെ കാണുക, അടിച്ചമർത്തുക, സ്വാതന്ത്ര്യം നിഷേധിക്കുക, എന്തിനും ഏതിനും വിലക്കുകൾ നിശ്ചയിക്കുക എന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പതിയെ പതിയെ ബാറ്റേർഡ് വുമൻ സിൻഡ്രോമായി മാറിയേക്കും. ഓർക്കുക, എന്ത് രീതിയിലായാലും വെറുപ്പിക്കൽ എന്നത് ഒരു നല്ല കാര്യമേയല്ല. മറ്റുള്ളവരെ വെറുപ്പിക്കാതെ ജീവിക്കാനാവുക എന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ? അതിനേക്കാൾ വലിയ കാര്യമാണ് ഒപ്പമുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക എന്നത്. ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഒന്നും തള്ളിക്കളയാതിരിക്കുക. മറ്റുള്ളവരുടെ നിലപാടിൽ നിന്നുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. സ്വന്തം പെർസ്പെക്റ്റീവിൽ കൂടി മാത്രം എല്ലാ കാര്യങ്ങളെയും കാണുകയും ചെയ്യരുത്. ഒരുമിച്ച് ജീവിക്കുന്നത് സ്നേഹത്തിന്റെ കൈവഴികളിലൂടെ സഞ്ചരിക്കാനാണ്, അല്ലാതെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേൽകൊള്ളാനല്ല. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാന സ്വത്വം എന്നത് അയാളുടെ വ്യക്തിത്വമാണ്. ഒരു രീതിയിലും വ്യക്തിത്വം മുറിവേൽക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. അവഗണനയിലൂടെയും മുറിവേൽക്കരുത്, തരം താഴ്ത്തലിലൂടെയും മുറിവേൽക്കരുത്. പാരസ്പര്യം എന്നതിന്റെ അടിസ്ഥാനം പരസ്പരം മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. പരസ്പരം മനസ്സിലാക്കുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് അപമാനിക്കലുണ്ടാകുന്നത്, തരം താഴ്ത്തലുകൾ ഉണ്ടാവുന്നത്, സംശയങ്ങൾ ഉണ്ടാകുന്നത്? ദാമ്പത്യത്തിന്റെ അടിസ്ഥാന ഘടകം പാരസ്പര്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ദാമ്പത്യത്തിലും ബാറ്റേർഡ് വുമൻ സിൻഡ്രോം ഉണ്ടാകാതിരിക്കണം, അഥവാ അത് തല ഉയർത്തിയിട്ടുണ്ടെങ്കിൽ സൈക്കോതെറാപ്പിയിലൂടെ പരിഹരിക്കുകയും വേണം.

ഇത്തരം പ്രശ്നങ്ങളിൽ രോഗിയറിയാതെ രോഗചികിത്സ നടത്തുക എന്ന രീതി ആവശ്യമായി വന്നേക്കാം. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ബാറ്റേഡ് വൈഫ് സിൻഡ്രോമുമായി വന്ന ഒരു കുടുംബത്തെ ചികിത്സിച്ചത് രസാവഹമായ ഒരു രീതിയിലായിരുന്നു. അവരുടെ കുടുംബത്തിലെ തന്നെ ഒരു ബന്ധുവിനെ അയാളുടെ അനുവാദത്തോടെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത്. അവളുമായി ആദ്യമൊക്കെ ആ ബന്ധു സംസാരിച്ചത് അംഗീകരിച്ചും പുകഴ്ത്തിക്കൊണ്ടുമൊക്കെയായിരുന്നു. പിന്നെ പിന്നെ അവളുടെ പൂർവ്വ കാമുകന്റെ കഥ പറയുക, അയാളും അവളും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന കഥ മെനഞ്ഞുണ്ടാക്കി പറയുക എന്നു തുടങ്ങി അവളെക്കൊണ്ട് എത്രത്തോളം വെറുപ്പിക്കാമോ അത്രയും വെറുപ്പിക്കുക കൂടി അയാൾ ചെയ്തു. ഒരു ബദ്ധശത്രുവിനെ പോലെ ആ ബന്ധു മാറി. പെരുമാറ്റവും മോശമായി. അവൾക്കാണെങ്കിൽ ഇതെല്ലാം ആരോടെങ്കിലും പറഞ്ഞേ തീരൂ എന്നായി. വെറുപ്പും ശത്രുതയും വേറൊരാളിലേക്കായപ്പോ ഭർത്താവിനോടുള്ള വെറുപ്പിൽ അയവ് വന്നു തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾ ചികിത്സയിലൂടെ അയാളെ മദ്യവിമുക്തനാക്കി മാറ്റിയിരുന്നു. കുറെയൊക്കെ ഉത്തരവാദിത്വമുള്ള ഭർത്താവായി അയാളും മാറാൻ തുടങ്ങി. ബന്ധുവിനോടുള്ള ശത്രുത വർദ്ധിക്കുകയും ഭർത്താവിനോടുള്ള വെറുപ്പ് ഇല്ലാതാകുകയും ചെയ്തു. അധികം വൈകാതെ ബന്ധു അയാളുടെ ഭാഗം നന്നായി അഭിനയിച്ചു തീർത്ത് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. ഹൃദ്യവും സൗമ്യവുമായി ആ ദാമ്പത്യം ഇന്നും അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നുവച്ച് എല്ലായിടത്തും ഇത് പ്രായോഗികമാണെന്ന് കരുതരുത്. സൈക്കോ തെറാപ്പിയുടെ രീതിഭാവങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് മാറുക എന്നതും പ്രധാനമാണ്. കഥകളിങ്ങനെ എത്രയോ ഉണ്ട്, അതൊക്കെ ഇനിയുമാകാം. ഇപ്പൊ നോക്കൂ, നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ആധുനിക കാലത്ത് പലരും കരുതി വച്ചിരിക്കുന്നത് വാർദ്ധക്യം ഒട്ടും സുഗമമായ കാര്യമല്ല എന്നാണ്. ശരിക്കും പേടിയോടെ പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വേഗം കൂടുന്നു, ശബ്ദം കൂടുന്നു. ശാസ്ത്രത്തിന്റെ അത്ഭുതാവഹമായ നേട്ടങ്ങൾ മനുഷ്യഭാവനയെ കവച്ചുവെക്കുകയും ചെയ്യുന്നു. ജനറേഷൻ കണക്ടിവിറ്റിയും ജനറേഷൻ ആൽഫയുമൊക്കെ ഒപ്പമുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമോ? രോഗങ്ങളുണ്ടാകുമോ? ആധുനികത മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യത്തെ തമസ്കരിച്ചു കളയുമോ എന്നു തുടങ്ങി നിരവധി ആശങ്കകൾ വയോജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരം ആശങ്കകളുടെ യാതൊരുവിധ ആവശ്യകതകളുമില്ല എന്നതാണ്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് വയോജനങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന സംഗതിയാണ് സൈബർ ലിറ്ററസി എന്നത്. സോഷ്യൽ മീഡിയ അടക്കം ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ ധാരണ വയോജനങ്ങൾക്കുണ്ടാകണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാന കാര്യമാണ് അനാവശ്യമായ ആശ്രിതത്വം. അതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വയോജനങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രായം വരെ കാത്തുസൂക്ഷിച്ച ആർജവം, ധൈര്യം, തന്റേടം, ചങ്കൂറ്റം എന്നിവ പ്രായമായി എന്ന ഒറ്റ കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ അതൊക്കെ ചോർന്നു പോകുമ്പോഴാണ് മനുഷ്യൻ കിഴവനും കിഴവിയുമായി പോകുന്നത്. അതുകൊണ്ട് ഒടുവിലത്തെ ശ്വാസം വരെ ആർജവത്തോട് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം സൃഷ്ടിപരമായി, അതായത് സർഗാത്മകമായി ജീവിക്കുക എന്നതാണ്. കവിതകൾ എഴുതാം, കഥകൾ എഴുതാം, പുസ്തകങ്ങൾ വായിക്കാം, യാത്ര ചെയ്യാം. ഇനി അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ കവിതകൾ കേൾക്കാം, കഥകൾ വായിക്കാം, നാടകങ്ങൾ കാണാം. ഇതെല്ലാം വയോജനങ്ങളിലെ അനാവശ്യമായ ആശങ്കകളെ ഇല്ലാതാക്കും. ജീവിത സായാഹ്നം പ്രശാന്ത സുന്ദരമായിരിക്കുക എന്നത് ഒരു ഭാഗ്യമൊന്നുമല്ല, അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ ജീവിത സായാഹ്നം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് തലയിലേറ്റാതിരുന്നാ മതി. അത് ചിന്തയായാലും വികാരമായാലും ശരി തന്നെ, ഭാരമാണ്. നിങ്ങളൊരു വയോജനമാണോ? എങ്കിൽ ശരിക്കും സ്വാതന്ത്ര്യം എന്തെന്നറിയാനും അത് അനുഭവിക്കാനുമുള്ള സമയമായി. വെളുപ്പിനെ എഴുന്നേൽക്കാൻ തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കുക. അതല്ല, 8 മണിവരെ ഉറങ്ങാൻ തോന്നുന്നുവെങ്കിൽ സുഖമായി ഉറങ്ങുക. പേരക്കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി നിങ്ങൾ ഉറക്കത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ വൈകുന്നേരങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ സമയം കൊച്ചുമക്കൾ സ്കൂൾ വിട്ടു വരാറായി എന്ന ചിന്ത വേണ്ട. നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ നന്നായി ആസ്വദിക്കുക, അതൊരു നല്ല സുഹൃത്താണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒപ്പമുള്ള ആളുമായുള്ള പാരസ്പര്യമാണ്. പരസ്പരം കുറ്റപ്പെടുത്താതെ, മത്സരിക്കാതെ, തർക്കിക്കാതെയുള്ള ദാമ്പത്യം വയോജനങ്ങളെ ആഹ്ലാദഭരിതരാക്കും. അതുകൊണ്ട് ആ പാരസ്പര്യം വെറുതെ കളയരുത്. വിനോദ പരിപാടികൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. സംഘടനകളിലൊക്കെ അംഗത്വമെടുക്കുകയും അതിൽ കഴിയുന്നത്ര സജീവമാവുകയും വേണം. വയസ്സുകൂടുന്തോറും സാമുദായിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. പകരം സാമൂഹിക കാര്യങ്ങളിൽ സജീവമാകണം. ഭക്തിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് ഭക്തിയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ചിന്തകളെ കൂടുതൽ സജീവമാക്കും. ഒരു കാരണവശാലും ഒരു ലഹരി പദാർത്ഥത്തിലേക്കും മനസ്സ് പോകരുത്. മരുന്നുകൾ കഴിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യനിഷ്ഠ പുലർത്തണം. ഭക്ഷണകാര്യത്തിലും അത്യാവശ്യം കൃത്യത നല്ലതാണ്. ഭാരരഹിതമായ വാർദ്ധക്യം, സാമൂഹിക ബന്ധങ്ങളോടുകൂടിയ വാർദ്ധക്യം, അത് ആരോഗ്യകരമാണ്.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി, അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: മാധവിക്കുട്ടിയുടെ തരിശുനിലം എന്ന കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. 8 കൊല്ലങ്ങൾക്ക് ശേഷം അവർ വീണ്ടും തമ്മിൽ കാണുകയായിരുന്നു. സ്നേഹിക്കുന്നവരുടെ നാട്യത്തിലല്ല, പക്ഷേ ഒരിക്കൽ സ്നേഹിച്ചിരുന്നവരുടെ നാട്യത്തിൽ. അതുകൊണ്ട് കുറച്ച് നിമിഷങ്ങളോളം യാതൊന്നും പറയാതെ അന്യോന്യം നോക്കി നിൽക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അവർ അതിന് ധൈര്യപ്പെടാതെ ആ മൗനത്തെ ചില്ലറ വാക്കുകൾ കൊണ്ട് തകർത്തു. ഞാൻ വരാൻ വൈകിയോ? ഇല്ല, ഞാനിപ്പോ എത്തിയിട്ടേ ഉള്ളൂ, അവൾ പറഞ്ഞു. അരമണിക്കൂറോ അതിലധികമോ താൻ ആ മൈതാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിലവഴിച്ചത് അവൾ അയാളെ അറിയിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷവും താൻ അയാളെ ജീവിതത്തിനേക്കാൾ അധികം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലായാൽ അയാൾ തന്നെ വെറുത്താലോ? അവർക്ക് തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തെ വെറും കുട്ടിക്കളി എന്നല്ലേ അയാൾ വിളിച്ചത്? ആ കത്ത് നമുക്കെവിടെയെങ്കിലും കുറച്ചിരിക്കാം, അയാൾ പറഞ്ഞു. അവൾ തന്റെ വിറയ്ക്കുന്ന കൈവിരലുകളെ സാരിത്തലപ്പുകൊണ്ട് മറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ നനവില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കാം, അവൾ ചിരിച്ചു. കരച്ചിലിന്റെ ഛായയുണ്ടായിരുന്നു അവളുടെ ചിരിക്ക്. അതയാൾ കണ്ടുവെങ്കിലും അയാളുടെ മുഖഭാവം മാറിയില്ല. ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ട്, അവൾ തന്നെത്താൻ പറഞ്ഞു. എന്റെ ഹൃദയത്തിന്റെ മൂടുപടങ്ങൾക്കുള്ളിലൂടെ അയാൾക്കൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും ഒരു കുടുക്കിൽ പെടുത്തുവാൻ അവൾ തന്നെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് അയാൾക്കിനി പറയാൻ കഴിയില്ല. ഒരു കാലത്ത് തീരെ അവസാനിക്കാത്തതായി തോന്നിയിരുന്ന അവരുടെ പ്രേമബന്ധത്തിൽ നിന്നും അയാൾ സ്വതന്ത്രനായി. എന്തുകൊണ്ട് തനിക്കും വിജയിച്ചുകൂടാ? എന്റെ ജീവിതം മാത്രമല്ല, നിന്റേതുകൂടി നശിപ്പിക്കുവാനാണ് നീ ശ്രമിക്കുന്നത്. അന്നുണ്ടായതെല്ലാം മറക്കണം. ഇനിയും തമ്മിൽ കാണണമെന്ന് നീ ശഠിക്കുന്നത് തെറ്റാണ്. ഇത്രകാലം ധൈര്യത്തോടെ അനുഷ്ഠിച്ചുവന്ന ഒരു വ്രതം പെട്ടെന്ന് അവസാനിപ്പിക്കണം, അയാൾ എഴുതിയിരുന്നു. അവൾ അതിന് മറുപടിയായി എഴുതി. ഒരു കാമുകനാക്കാനൊന്നുമല്ല ഞാൻ നിങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്, വെറുതെ ഒന്ന് കാണുവാൻ മാത്രം. ഞാൻ വന്നുവല്ലോ, ഇനി എന്താണ് വേണ്ടത്? അയാൾ ഒരു ഉറുമാലെടുത്ത് തന്റെ മുഖം തുടച്ചു. അയാളുടെ ഇടത്തെ കൈയുടെ ഒരു വിരലിൽ കിടന്നിരുന്ന ഉരുളൻ വിവാഹമോതിരം അവളുടെ കണ്ണിൽപ്പെട്ടു. അവൾ കണ്ണുകൾ താഴ്ത്തി ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഒട്ടും പേടിക്കണ്ട, ഞാൻ കരയാനും ആവലാതിപ്പെടാനും ഭാവമില്ല. അതെല്ലാം ഞാൻ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കത്ത് വായിച്ചപ്പോൾ.

ഒടുവിൽ അയാൾ തന്റെ അല്പം പരുത്ത സ്വരത്തിൽ ചോദിച്ചു, ഒന്നും പറയാനില്ലേ? ഒന്ന് ചോദിക്കണമെന്നുണ്ട്. എന്നെ വെറുത്തു തുടങ്ങിയോ? എന്തിന്? ഒരിക്കൽ സ്നേഹിച്ചിരുന്നതുകൊണ്ട്? അയാൾ അല്പം ക്രൂരതയോടെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് തന്റെ കോട്ടിന്റെ കീശയിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്. നീ പറയുന്നതിന്റെ അർത്ഥം ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്കും മനസ്സിലാവില്ലേ? അവളുടെ ആത്മാഭിമാനം വീണ്ടും അയാളുടെ മുമ്പിൽ മുട്ടുകുത്തുകയായിരുന്നു. അതെ, അവൾ വിചാരിച്ചു, തനിക്ക് ഭ്രാന്താണ്. താൻ ചെയ്യുന്നതിലും പറയുന്നതിലും എല്ലാം കൃത്രിമത്വമുണ്ട്. അങ്ങനെ ആ പഴയ ആക്ഷേപങ്ങൾ മുഴുവൻ അയാൾ ആവർത്തിച്ചേക്കാം. പക്ഷേ ഒരപരിചിതയായി കണക്കാക്കുന്ന അയാൾക്ക് ഇനി അവളോട് കോപിക്കുവാൻ കഴിയില്ലായിരിക്കും. അവളെ ഒന്ന് ദേഷ്യപ്പെട്ടാൽ, അവളെ നിന്ദിക്കുവാൻ വേണ്ടി അയാൾ പണ്ടത്തെപ്പോലെ കാരണങ്ങൾ തിരഞ്ഞുണ്ടാക്കിയാൽ അവൾ സന്തോഷിക്കുമായിരുന്നു. കാരണം പണ്ടത്തെ ആ ദിവസങ്ങളുടെ ഒരു ഏകദേശ രൂപമെങ്കിലും ഈ ദിവസത്തിന് വരുത്തുവാൻ അങ്ങനെ അവൾക്ക് കഴിയും. അയാളുടെ സ്നേഹം അങ്ങനെയായിരുന്നു. എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, അവനവനെ തന്നെ വെറുത്ത് ശീലിച്ച അയാൾ അവളെ വെറുക്കുവാൻ കാരണങ്ങൾ തേടിക്കൊണ്ടിരുന്നു. തന്നെ സ്നേഹിച്ചു തുടങ്ങിയതും അവളോടൊരു കുറ്റമായാൽ കണക്കാക്കി. പക്ഷേ ആ തർക്കങ്ങൾക്ക് അവസാനമായി ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ കാൽക്കൽ വീണ് അയാൾ ആ കാൽവിരലുകളെ ചുംബിക്കും.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൊണ്ട് കൊടുത്താ ഇപ്പൊ ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: ആ സമയത്ത് ഞാൻ അലമ്പായിരുന്നു, ഇപ്പൊ ഞാൻ നോർമലാണ്. ബഹളം വെച്ചാളെ കൂട്ടാനാണ് ഭാവമെങ്കിൽ ഇവിടെ ചോര പുഴ ഒഴുകും. പോലീസിനെ വിളിച്ചു വരുത്താനാണെങ്കിൽ അവരെത്തുന്നതിന് മുമ്പ് ഞാൻ ഈ വീട് ചുട്ട് ചാമ്പലാക്കും. എന്നാലോ മര്യാദക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ്, പൂ പോലെ മൃദുലം.
5: പാലെ
4: പറ്റിപ്പോയ അബദ്ധത്തിന് മാപ്പി ചോദിക്കുന്ന നിലയിൽ താഴാൻ വരെ.
6: തന്നെ പോലുള്ള ഭീരുക്കളുടെ ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാ ഞാൻ. താനൊരു കള്ളനാണെന്ന് കരുതിയാ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു തെമ്മാടി നേരിടാൻ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല. എന്നെ ഭയപ്പെടുത്തി ഇവിടെ ഓടിച്ചിട്ട് കൂട്ടുകാരനെ എന്റെ കസേരയിൽ കയറ്റി ഇരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ താൻ വെറും ഒരു പമ്പര വിട്ടിയാണ്.
4: ആണോ എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തീർപ്പിച്ചില്ലെങ്കിൽ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ് ഈ അന്ധകാരത്തിൽ പിന്നെ ഉണ്ടാവില്ല.
6: ഉണ്ടാവരുത്.
4: ഓക്കെ, ഇതാ നിന്റെ ബാഗ്. യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം. നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും 3 പേനകളും ഇരിപ്പുണ്ട്. അതിക്ക് തന്നാ തന്ന്. ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിഞ്ഞു. ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇതവിടെ കിടക്കട്ടെ. നിന്റെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു, പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ്. താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് കളയാം. രാമകൃഷ്ണ, ഒരു സർവീസ് സ്റ്റോറി എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം. പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിലിപ്പോ കഥയില്ല, കഥാപാത്രങ്ങളില്ല, പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാര വാഞ്ച മാത്രം. നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ചാർജ് ചെയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും അഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങളിലും പ്രോസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ. 24 മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കോളൂ. കുറെ സ്റ്റഡി കോളുകൾ ചെയ്യേണ്ടി വന്നേക്കും, പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങിവല്ല.
6: മിസ്റ്റർ കരുണാകരൻ, പോലീസ് സ്റ്റേഷനെ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തില്ല. ഇന്ന് 11 പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണെന്നുള്ളത് മറന്നോ? ഇയാളുടെ വാക്കാത്ത നാക്കില്ലേ?
7: ഞാൻ മേഡത്തിന്റെ വീട്ടുവേലക്കാരനല്ല. സബോർഡിനേറ്റ്സിനോട് പെരുമാറാൻ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ മേഡം അങ്ങോട്ടിയുള്ളൂ.
6: ഐ ഷോ വാട്ട് ഐ കൻ ഡു.
8: വെൻ ദ പ്രസന്റ് തഹസിൽദാർ ഈസ് റിലക്റ്റന്റ് ടു ഹാൻഡ് ഓവർ ദ ചാർജ് ടു ദ ന്യൂലി പ്രൊമോട്ടഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് തഹസിൽദാർ, ഹി ഹിംസെൽഫ് കൻ അസ്യൂം ദ ചാർജ്. ദിസ് ക്ലോസ് ഈസ് ദേർ ഇൻ അവർ ഡിപ്പാർട്ട്മെന്റ് റൂൾസ് മേഡം. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General and the Treasury. Anything else, madam? Hello? Tahsildar Ramakrishnan here? Eh? Sagar? Yellam valare smooth aayi munnotu pogunu Sagar. Sagarinte buddhiyum sahayavum undayathu kondu ee adhikara kaimattam valare smooth aayirunnu.
4: Njan thanne abhinandanam kekkan vidichalado. Aval ethiyo appo? Ethiyo? Endana avada reaction? മോന്തയിലുള്ള ഭാവം?
7: ഭാവം അതെ മേഡം, ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ഫോൺ വേണമെങ്കിൽ കൊടുക്കാം.
8: വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? മിസ്റ്റർ നാരായണൻ, മിസ്റ്റർ കുറുപ്പ്, ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല.
9: സാറിന് സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ പത്തി താഴ്ന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക.
8: കോളേജ് എൻ സി സിയിൽ ഉണ്ടായിരുന്നപ്പോ ബെസ്റ്റ് കറേജിയസ് കേഡറ്റ് അവാർഡ് വാങ്ങിച്ചവനാ ഞാൻ. ഹലോ ഹലോ,
4: താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ചില പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഫോൺ തട്ടിത്തെറിപ്പിച്ചോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല.
8: അവളിപ്പോ എവിടെ? അവളെ ഞാൻ തകർത്തു സഹറെ, ഇനി അവൾ ഈ ഏരിയയിൽ വരില്ല. അയ്യോ, വാതിലടച്ചു.
4: വാതിലടക്കി
8: പൂട്ടിട്ട് പൂട്ടി എന്നാ തോന്നുന്നേ. അതെ, പൂട്ടി പൂട്ടി.
4: ആ എങ്കിൽ രക്ഷപ്പെട്ടു.
8: അകത്തായവൻ രക്ഷപ്പെട്ടെന്ന്.
4: മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ധൻവാദിലൊന്ന് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത്, കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓക്കെ
8: ഓക്കെ.
4: ഹലോ ഹലോ, ആ മാതൃഭൂമി ഓഫീസിലെ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ അയക്കുക. നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അയക്കുക. ഹലോ മനോരമല്ലേ, ഹോട്ട് ന്യൂസ്. നിരപരാധിയായ ഒരു തഹസിൽദാരെ വേറൊരു തഹസിൽദാർ മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എളുപ്പം ഞാൻ ചാകര, ഒന്നും കൊണ്ട് ഭയപ്പെട്ട, സാധിച്ചാൽ ഒന്ന് ബോധം കിട്ടാൻ കിട്ടോ, ഞാൻ ഉടനെ എത്താം.
5: ഓക്കെ.
10: തഹസിൽദാർ അകത്തിട്ട് പൂട്ടിയോ?
11: നിങ്ങളാരാ? മേഡം, ഞങ്ങൾ പത്രത്തിൽ നിന്നാ തഹസിൽദാർ ഇവിടെ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കാൻ അറിഞ്ഞു. നോൺസെൻസ്, ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല.
4: കാറ്റുപോയി ഫോട്ടോ എടുക്ക്. കാറ്റുപോയി ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുക്ക്. കളർ ഫോട്ടോ എടുക്ക്. കളർ.

ചില മനുഷ്യർക്കെങ്കിലും ദാരിദ്ര്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയില്ല എന്നതാണ് സത്യം. ഉണ്ണാനും ഉടുക്കാനുമുള്ള അവസ്ഥയില്ലായ്മ, പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥ, അതൊക്കെയാണ് ദാരിദ്ര്യം. ഭക്ഷണത്തിന് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കും എന്നതൊക്കെ അലട്ടുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അങ്ങനെ ദരിദ്രരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മറന്നുപോകരുത്. കൗൺസിലിംഗിന് വന്ന ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ് ഓർമ്മയിലെത്തുന്നത്. അവർക്ക് ആത്മഹത്യ ചെയ്യണം, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. മനസ്സ് കിടന്ന് നീറുകയാണ്, നീറിപ്പുകയുകയാണ്, സ്വസ്ഥത തീരെയില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു നിർഭാഗ്യവതിയായ സ്ത്രീയാണ്, ഭാഗ്യം കെട്ട, എന്നെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? കൗൺസിലിംഗിന് മുൻപ് ജീവിത സാഹചര്യങ്ങൾ അന്വേഷിക്കണമല്ലോ, ഭാഗ്യക്കേടിന്റെ കാരണം കണ്ടെത്തണമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തുണ്ടായി? ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ വേണ്ടി മാത്രം എന്തു പറ്റി? ഭർത്താവിന് നല്ല ജോലിയുണ്ട്, മക്കൾ വിദേശത്താണ്, ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെന്താ പ്രശ്നം? വലിയൊരു റെസിഡൻസ് ഏരിയയിലാണ് അവരുടെ വീട്. അയൽപ്പക്കങ്ങളിലുള്ള എല്ലാവരും ധനികരാണ്. ധനികർ എന്ന് വെച്ചാൽ അതിധനികർ. സ്വിമ്മിംഗ് പൂളുകൾ വരെ സ്വന്തമായുള്ള വീടുകളുടെ ഉടമസ്ഥർ. മിക്കവാറും വീടുകളിലെ പുരുഷന്മാർ അമേരിക്കയിലും കാനഡയിലുമൊക്കെയായി വിദേശത്താണ്. അവരുടെ ഭർത്താവാകട്ടെ ഒരു കോളേജ് അധ്യാപകനും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് അവരുടെ പക്ഷം. കോളേജിൽ പോകുന്നത് ടു വീലറിലാണ്, എത്ര പറഞ്ഞാലും കാറിൽ പോവില്ല. മാത്രവുമല്ല, ഉള്ള കാറാണെങ്കിൽ പുറത്തു പറയാൻ കൊള്ളില്ല താനും. കോടികൾ വിലയുള്ള കാറുകളാണ് അയൽപക്കങ്ങളിൽ കിടക്കുന്നത്. ആ സ്ത്രീക്കാണെങ്കിൽ 50 ലക്ഷത്തിന്റെ കാറാണുള്ളത്. പുറത്തിറക്കാൻ തന്നെ നാണക്കേടാണെന്നാണ് അവർ പറഞ്ഞത്. ഇത്രയും ദരിദ്രമായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവർ പറയുന്നു. മനുഷ്യൻ തന്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്, അതിൽ സംതൃപ്തമാവുകയാണ് വേണ്ടത്. അല്ലാതെ അയൽപക്കക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയല്ല വേണ്ടത്. അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് വേണമെന്ന് വാശി പിടിക്കരുത്. ഇതാണെന്റെ ജീവിതം, ഇതാണെന്റെ ജീവിത സാഹചര്യമെന്ന് അഭിമാനപൂർവ്വം ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് സ്വയം വിലയുണ്ടാകുന്നത്. അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ജീവിതം ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. പ്രകടിപ്പിക്കേണ്ടതായി വരുമ്പോൾ കുറവുകൾ അനുഭവപ്പെടും. അത് ദുഃഖമുണ്ടാക്കും, നിരാശാബോധമുണ്ടാക്കും. ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നും. അവരവർക്കുള്ളതിൽ അഭിമാനമാകണം, അതിലൂടെ ജീവിതം ധന്യമായി തീർക്കണം എന്ന് കവിവാക്യം. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെയല്ലേ വേണ്ടത്? എങ്കിലേ ജീവിതം സംതൃപ്തമാകൂ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണും നട്ടിരുന്നിട്ട് അയ്യോ എന്റെ ജീവിതം എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് പരിതപിച്ചിട്ട് എന്തു കിട്ടാനാണ്? നോക്കൂ, അവരവരുടെ അധ്വാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിന് താരതമ്യങ്ങൾ വേണ്ട, പ്രചോദനമാവാം, അത് ഊർജമാണ്. താരതമ്യം ഊർജദായകമായ ഒരു സംഗതിയല്ല. അത് ഒന്നുകിൽ അപകർഷതയുണ്ടാക്കും, അല്ലെങ്കിൽ അഹങ്കാരമുണ്ടാക്കും. അങ്ങനെയല്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. താരതമ്യത്തിന് അതിനേ കഴിയൂ. അതുകൊണ്ട് ജീവിക്കാനുള്ള ഊർജമാണ് ഏതൊരാൾക്കും വേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയാണ് താരതമ്യങ്ങളെക്കാൾ എത്രയോ വലുത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവരവരുടെ ജീവിതത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, വ്യാപ്തികളിലേക്ക് നോക്കി എത്രത്തോളം അതിനെ കൂടുതൽ സമൃദ്ധമാക്കാമെന്ന് ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷം നോക്കൂ, പരസ്പരം പഴിചാരാതെ, മറ്റാരുടെയെങ്കിലും ജീവിതത്തെക്കുറിച്ച് പറയാതെ, അവരവരുടെ ജീവിതത്തിന്റെ സുതാര്യതകൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് ആലോചിക്കൂ. അത് സന്തോഷവും അഭിമാനവും ഉണ്ടാക്കും. അയത്നലളിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണ അതുണ്ടാക്കിത്തരും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. പ്രിയ ശ്രോതാക്കളെ, കാർഷികത്തിൽ നിന്ന് ഒരു പാചകക്കുറിപ്പ് പറയാം. വരക് കൊണ്ടുണ്ടാക്കുന്ന മിക്സഡ് വെജിറ്റബിൾ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വരക് എന്നാൽ കോഡോ മില്ലറ്റ്. 2 കപ്പ് വരകെടുക്കുക. 1.5 കഷണം ഇഞ്ചി, ചെറിയ ഉള്ളി 10 എണ്ണം, 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടീസ്പൂൺ നെയ്യ്, വലിയൊരു ക്യാരറ്റ് പൊടിയായി അരിഞ്ഞെടുത്തത്, 7-8 ബീൻസ്, 100 ഗ്രാം വേവിച്ച പച്ചപ്പട്ടാണി, ആവശ്യത്തിന് മുന്തിരി, അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം, 1 കപ്പ് തേങ്ങ എന്നിവ എടുക്കുക. വരക്ക് വറുക്കുക. തണുപ്പിക്കുക. പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കുക. കടുകും കടലപ്പരിപ്പും ഇട്ട് മൂക്കുന്നതുവരെ ഇളക്കുക. മൂത്തു വരുമ്പോൾ വരക്ക്, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ ചേർക്കുക. നന്നായി വഴറ്റുക. വഴന്നു വരുമ്പോൾ കറിവേപ്പില, വറ്റൽമുളക്, ക്യാരറ്റ്, ബീൻസ്, പച്ചപ്പട്ടാണി എന്നിവയും ഇട്ട് വഴറ്റുക. ചെറിയ ബ്രൌൺ നിറമാകുമ്പോൾ 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. അതിൽ വരക് ചേർത്തിളക്കി അടച്ചു വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് വേവ് ശരിയായാൽ 1 കപ്പ് തേങ്ങ ചേർത്തിളക്കുക. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തിളക്കുക. മൂടിവെച്ച് ആവി കയറ്റുക. 1/3 മിക്സഡ് വെജിറ്റബിൾ വരക് ഉപ്പുമാവ് റെഡി.
1: അവതരണം ഷാൽമാ.

رهمانيا. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: അസോസിയേറ്റഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി എ വാസുദേവൻ നിർമ്മിച്ച ചിത്രമായിരുന്നു നായരു പിടിച്ച പുലിവാല്. പി ഭാസ്കരന്റെ സംവിധാനം. കഥയും സംഭാഷണവും ഒറൂബിന്റേതും. പി ഭാസ്കരൻ തന്നെ രചന നിർവഹിച്ച 9 പാട്ടുകൾക്ക് കെ രാഘവൻ ഈണം പകർന്നു. ഉദയഭാനു, മെഹബൂബ്, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1958 ഫെബ്രുവരി 14 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, ജി കെ പിള്ള, എസ് പി പിള്ള, ടി എൻ ഗോപിനാഥൻ നായർ, ബഹദൂർ, മുത്തയ്യ, കുഞ്ഞാവ, മുതുകുളം രാഘവൻ പിള്ള, കുച്ചപ്പൻ, രാഗിണി, പ്രേമ, പങ്കജവല്ലി, വാണക്കുറ്റി എന്നിവർ വേഷമിട്ടു. സർക്കസ് പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ ചിത്രമായിരുന്നു നായരു പിടിച്ച പുലിവാല്. പിന്നണി ഗായകൻ കെ പി ഉദയഭാനുവിന്റെ പ്രഥമ ചിത്രം കൂടിയായിരുന്നു നായരു പിടിച്ച പുലിവാല്. തിരശീലയിൽ ഇന്ന് കേൾക്കാം നായരു പിടിച്ച പുലിവാല് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര! പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: ഈ യാത്ര എനിക്കിഷ്ടം എന്ന പരിപാടിയിൽ ഇന്ന് ഋഷികേഷിനെ കുറിച്ചുള്ള അവസാന ഭാഗം കേൾക്കാം. ഋഷികേഷ് എന്ന ശബ്ദത്തിന് ഇന്ദ്രിയങ്ങളുടെ സ്വാമി എന്നാണ് അർത്ഥം. വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവിന്റെ പര്യായമായും ഈ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. യജുർവേദത്തിൽ ഹരികേഷ് എന്ന പ്രയോഗത്തിൽ നിന്നാണ് ഋഷികേഷ് എന്ന വാക്കുണ്ടായതെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മഹാവിഷ്ണുവിനാൽ മധുരാസുരൻ കൊല്ലപ്പെട്ട സ്ഥലവും പാലാഴിമഥന സമയത്ത് ഉയർന്നുവന്ന കൊടും വിഷം പാനം ചെയ്ത് മഹേശ്വരൻ നീലകണ്ഠനായി തീർന്ന സ്ഥലവും ഋഷികേഷാണെന്നാണ് ഐതിഹ്യം. ഒരു വശത്ത് ശാന്തമായി ഒഴുകുന്ന ഗംഗാനദിയും മറ്റു മൂന്ന് വശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന മലനിരകളും ഈ അഭൗമ പശ്ചാത്തലമാണ് മനോഹരമായി തീർക്കുന്നത്. ഇവിടുത്തെ ശാന്തസുന്ദരമായ അന്തരീക്ഷം തപസ്സനുഷ്ഠിക്കുന്നതിന് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കിയ ഋഷികളും സന്യാസിമാരും പൌരാണിക കാലത്ത് തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരുന്നു. തദ്ദേശീയരും വിദേശികളുമായ ഭക്തജനങ്ങളുടെയും സന്യാസിമാരുടെയും സഞ്ചാരികളുടെയും സംഗമസ്ഥാനമാണ് ഋഷികേശ്. ഇവിടത്തെ ഗുഹകളിൽ ധാരാളം സന്യാസിമാർ തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. പ്രകൃതിയുമായി അഭിരമിക്കുന്ന രീതിയിലാണ് ഇവിടത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഭരതക്ഷേത്രത്തെ കൂടാതെ ലക്ഷ്മണക്ഷേത്രം, ഭൈരവക്ഷേത്രം, വീരഭദ്രക്ഷേത്രം, സോമേശ്വരക്ഷേത്രം, കാളിക്ഷേത്രം, ചിത്രഗുപ്തക്ഷേത്രം, മഹേശ്വനി ഭുവനേശ്വര ക്ഷേത്രം തുടങ്ങിയവയാണ് പ്രധാന ക്ഷേത്രങ്ങൾ. നിരവധി കൊച്ചുകൊച്ചു ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. ഋഷികേശിൽ ഗംഗയ്ക്ക് അധികം വീതിയില്ല. ഗംഗയിലെ കുളി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകുന്നതാണ്. ഗംഗയുടെ പതിഞ്ഞ ഒഴുക്കിന്റെ ആരവം ആത്മാവിൽ നിറയുമ്പോൾ അനിർവചനീയമായ ഭാവങ്ങളാണ് ഉളവാകുക. മനസ്സും ശരീരവും പരിസരവും ഒരുപോലെ ഘനീഭവിച്ച് നിൽക്കുന്നതായി തോന്നും. ലോക യോഗയുടെ തലസ്ഥാനം എന്ന പേര് ഋഷികേശിനുണ്ട്. ഇവിടെ ലോകപ്രസിദ്ധമായ യോഗാശ്രമങ്ങളും യോഗ പഠന കേന്ദ്രങ്ങളുമുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം പേർ യോഗ പഠനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നു. ശിവാനന്ദ സ്വാമികൾ സ്ഥാപിച്ച ഡിവൈൻ ലൈഫ് സൊസൈറ്റി ഇവിടെയാണ്. കൈലാസ് ആശ്രമം, ഓങ്കാരാനന്ദാശ്രമം, പരമാർത്ഥ നികേതൻ, യോഗ നികേതൻ, അക്കാദമി ഓഫ് മെഡിറ്റേഷൻ, യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ, സനാതൻ ആശ്രമം എന്നിവയാണ് പ്രധാനപ്പെട്ട യോഗ പഠന കേന്ദ്രങ്ങൾ. ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് പഠന കേന്ദ്രവും ഇവിടെയുണ്ട്. 1924 ജ്ഞാനസമ്പാദനത്തിനായി ഋഷികേശിലെത്തിയ തമിഴ്നാട്ടുകാരനായ കുപ്പുസ്വാമി എന്ന ഡോക്ടറാണ് പിൽക്കാലത്ത് ശിവാനന്ദ സ്വാമിയായത്. അദ്ദേഹമാണ് ഡിവൈൻ ലൈഫ് സൊസൈറ്റി സ്ഥാപിച്ചത്. മഹേഷ് യോഗി സ്ഥാപിച്ച അതീന്ദ്രിയ ധ്യാന കേന്ദ്രം ഋഷികേശിലുണ്ട്. ഋഷികേശിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള മുനീക്കി രേത്തി സന്യാസിമാരുടെ ആവാസ കേന്ദ്രമാണ്. ത്രിവേണി സംഗമ സ്ഥാനത്തിനടുത്ത് ഋഷികുണ്ട്. ഇവിടെ ഒരു രഘുനാഥ ക്ഷേത്രമുണ്ട്. ക്ഷേത്രകുളത്തിൽ ഗംഗാജലം നിറയുന്നുണ്ട്. കുബസ് എന്ന മഹർഷിയുടെ കുളത്തിലേക്ക് ഗംഗാജലം പ്രവഹിച്ച് അദ്ദേഹത്തെ ഗംഗാദേവി അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടത്തെ ലക്ഷ്മണ ജൂലൈക്ക് അടുത്താണ് 13 നിലകളുള്ള കൈലാസ് നികേതൻ ക്ഷേത്രം. 5 കിലോമീറ്റർ അകലെയായി ശ്രീരാമ സഹോദരനായ ശത്രുഘ്നന്റെ ഒരു ക്ഷേത്രവുമുണ്ട്. ഋഷികേശിൽ നിന്നും ഗംഗാനദി കടന്ന് 12 കിലോമീറ്റർ അകലെയായി നീലകണ്ഠ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വച്ചാണ് പാലാഴി മഥനകാലത്ത് പതഞ്ഞു പൊങ്ങി വന്ന കാളകൂടവിഷം ഭുജിച്ച് ശ്രീ പരമേശ്വരൻ നീലകണ്ഠനായി തീർന്നു എന്നാണ് സങ്കല്പം. ഗംഗാനദിക്ക് കുറുകെ 450 അടി നീളത്തിൽ പണിത പാലമാണ് ലക്ഷ്മൺ ജൂല. പഴയകാലത്ത് ചണനാരുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ പാലം. 1929 ഇരുമ്പ് കയറുകൊണ്ട് പാലം പുതുക്കി പണിതു. നടുക്ക് തൂണുകളില്ല എന്നതാണ് ഇതിന്റെ സവിശേഷത. ശിവാനന്ദാശ്രമത്തിനും സ്വർഗാശ്രമത്തിനും ഇടയ്ക്കായി ഇതുപോലെ ഒരു തൂക്കുപാലം കാണാം. രാമജൂല എന്നാണ് ഇതിന്റെ പേര്. ഋഷികേശിൽ നിന്നും 37 കിലോമീറ്റർ അകലെയായി മേദൻപുരി ദേവീക്ഷേത്രമുണ്ട്. ഒരു സിദ്ധപീഠമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മേദൻ എന്ന വാക്കിന്റെ അർത്ഥം തൈരെന്നാണ്. പാലും നെയ്യും തൈരുമാണ് പ്രധാന നിവേദ്യ വസ്തുക്കൾ. അഷ്ടമി കഴിഞ്ഞു വരുന്ന നവരാത്രി ദിനങ്ങളിൽ ഇവിടെ പ്രത്യേക പൂജാവിധികളുണ്ട്. ഋഷികേശിൽ നിന്നും ഹരിദ്വാറിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുമ്പോഴും മനസ്സിൽ ഗംഗയുടെ പതിഞ്ഞ ഒഴുക്കിന്റെ ആരവം തുടി കൊട്ടിക്കൊണ്ടേയിരുന്നു. ഋഷികേശിലെ കാഴ്ചകളെ വിട്ടുപോരാനുള്ള ഒരുതരം മനസ്സില്ലായ്മയാണത്. അത് ഞങ്ങളെ ഏറെ നേരം നിശബ്ദരാക്കി. സന്ധ്യയ്ക്ക് 6 മണിയോടെ ഞങ്ങൾ ഹരിദ്വാറിലെത്തി. അവിടെ നിന്നും ട്രെയിനിൽ ഡൽഹിയിലേക്കും അടുത്ത ദിവസം വൈകുന്നേരം നിസാമുദ്ദീനിൽ നിന്നും ട്രെയിനിൽ തിരുവനന്തപുരത്തേക്കും ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുമ്പോൾ ഗൃഹാതുരതയേക്കാൾ കയ്യിലെ കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ മനോഭാവമായിരുന്നു എനിക്ക്. ഈ യാത്രയിൽ വ്യത്യസ്തങ്ങളായ വികാരങ്ങളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. യാത്രാരംഭത്തിൽ തന്നെ ഹിമവാന്റെ നിഗൂഢതകൾ, ചരിത്രം, പുരാണത്തിലെ ഐതിഹ്യങ്ങൾ, കാലാദേശാവസ്ഥയെക്കുറിച്ചുള്ള വ്യാകുലതകൾ, അവിടുത്തെ ജനസമൂഹത്തിന്റെ സ്ഥിതി, കാലാവസ്ഥയുടെ ചാഞ്ചാട്ടം, പ്രകൃതിയുടെ മനോഹാരിത എന്നിവയെക്കുറിച്ചെല്ലാമുള്ള കേട്ടറിവുകൾ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. യാത്രയിൽ കമ്പോള സംസ്കാരത്തിന്റെ സ്വാധീനവും തീവ്ര മതവാദ പ്രവർത്തനങ്ങളും കപടഭക്തി പ്രകടനങ്ങളും ഈ മേഖലയിലേക്ക് ശക്തമായി പ്രവഹിക്കുന്നത് കാണാനായി. ഇതിന്റെ പരിണത ഫലമാവട്ടെ ഹിമവാന്റെ സ്വച്ഛതയും പവിത്രതയും നശിപ്പിക്കപ്പെടുമെന്നത് തന്നെയാണ്. മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുള്ള ഉൽപ്പന്നങ്ങൾ ഹിമാലയ സാനുക്കളിൽ വ്യാപകമായി വിറ്റഴിക്കുന്നു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട പാഴ്വസ്തുക്കളുടെ കൂമ്പാരം കാണേണ്ടത് തന്നെയാണ്. ഇവ നിരോധിക്കപ്പെട്ടില്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി നമ്മുടെ പ്രകൃതിയെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗോമുഖ്, മാനസ സരോവർ, കൈലാസ്, ഫ്ലവർ വാലി, ഹേമകുണ്ട്, സാഹിബ് എന്നിവ കാണാൻ വീണ്ടും ഒരു യാത്രയ്ക്കൊരുങ്ങാൻ കഴിയണമെന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും മാനുഷിക പ്രവൃത്തിയുടെ ഫലത്താൽ ഈ പ്രകൃതിയുടെയും അതിന്റെ രമണീയതയുടെയും നിലനിൽപ്പ് തകർക്കപ്പെടരുതെന്ന് ആശിച്ചുകൊണ്ടുമാണ് യാത്രയ്ക്ക് വിരാമമിടുന്നത്.
2: ഈ യാത്ര എനിക്കിഷ്ടം.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുരനുംബരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895386 ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സിനിമാ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം കുടുംബപുരാണം. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ എ കെ ലോഹിതദാസ്. നിർമ്മാണം മാത്യു ജോർജ്. ഛായാഗ്രഹണം ബിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ.
3: പകുതി വഴിയുന്നപ്പോ ഒരു സംശയം.
4: എന്തേ?
3: അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 ആണോ?
4: അതിപ്പോ ഏതായാലും പോരെ.
3: അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാരെ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ,
5: എന്താ?
3: അതെ, പൊട്ടിപ്പോയി.
5: എന്ത്
3: കൊടവേ?
5: ആരുടെ?
3: ആ രാഘവന്റെ ചെറിയ കുടവ.
5: അതിന് നമുക്കെന്താ?
3: അത് ഇതുണ്ടായിരുന്നു.
5: ഏത്?
3: കല്ല്. അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കാന്നുണ്ടോ? അപ്പൊ ഞാൻ വഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന്ന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ.
5: അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു, അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു.
3: അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിമ്മോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? നമ്മളൊരു കാര്യം ചെയ്യും, സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ. അവൾ അങ്ങനൊക്കെ പറയും, മോളിയല്ലേ. മറ്റേ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ.
4: ഇല്ല. ആ കുന്തങ്കളിച്ചിനെ കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട.
3: ഓ, അപ്പൊ അവൾ അത് പറഞ്ഞല്ലേ.
4: നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് കളിച്ചു നടക്കാൻ?
3: എടി, എന്റെ ശരീരത്തിന്റെ പ്രായമായിട്ടുള്ള മനസ്സ് ഇപ്പഴും ചെറുപ്പാ.
4: ഷഷ്ടിപൂർത്തി 6 ആവുമ്പഴാ ചെറുപ്പം.
3: വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ട് ഇപ്പൊ സൂചിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റു ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നില്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര് ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഒരു VIP വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരനായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമജീവിതം നയിക്കുക.
4: വിശ്രമജീവിതം നയിക്കാനാവും, സൈക്കിൾ എടുത്തിട്ടിങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്.
3: എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം. ശാലീന സുന്ദരിയായ ഒരു ഭാര്യ, ആരും കേട്ടില്ല. മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ. പിന്നെ രണ്ടാമത്തെ മകൻ

0: പ്രേമൻ വടക്കേ മുറി റെഡി ആയില്ലേ?
1: അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
0: അയ്യോ നേരല്ല, 7 മണിക്ക് നടൻ തുടങ്ങേണ്ടതാ. 19 കിലോമീറ്റർ ഓടിയെത്തണം.
2: അതിനെന്താ, പഴയ ഫെർഗോ അല്ലേ അവൻ? അവൻ ആരാ? പണ്ട് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴേ ഇന്നത്തെ നമ്മുടെ രാമൻകുട്ടിനാരാണ് കളക്ടർ. അന്ന് ഞാൻ നല്ല ചെറുപ്പമാ, ഒരു 30-32 വയസ്സ് കാണും. പ്രേമൻ അന്ന് പ്രേമൻ ഉണ്ടോടി?
1: പിന്നെ നമ്മൾ കോഴിക്കോട് വരുമ്പോ പ്രേമൻ 1 വയസ്സാ.
2: അന്ന് കൃഷ്ണൻ ഉണ്ണിയാ, 53 ഉണ്ണി. അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ പ്രേമൻ.
1: അതെങ്ങനെയാ, ദേവകി മുരളിയെ പ്രസവിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ പ്രേമൻ? അന്ന് നമ്മള് പാലക്കാട്
0: കോഴിക്കോട് എവിടെയെങ്കിലും ആകട്ടെ,
2: എവിടെയെങ്കിലും ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നേ അന്ന് ബേപ്പൂരുടെ ഹാജിയാർക്ക് ഇതുപോലെ ഫർഗോ വണ്ടി.
0: നമുക്കേ വിശദമായിട്ട് സംസാരിക്കാം. സമയം ഇപ്പോഴേ വൈകി, ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും. 4 മണിക്ക് സെറ്റ് കെട്ടേണ്ടതാ. പ്രേമൻ വടക്കേ മുറി ഒന്ന് വിളിക്കാമോ?
1: പ്രേമാ,

0: കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ, അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും.
1: അത് കൂടും, പക്ഷേ അവര് വെയിറ്റ് കുറഞ്ഞ വേറെ ആളെ നോക്കും, അല്ലെങ്കിൽ തന്നെ മാസം നാലോ അഞ്ചോ കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടിക്കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും.
0: എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ.
1: ആരാ?
0: ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്.
1: ഓ, എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ, അവർക്ക് നാലു മണിക്ക് കർട്ടൻ കിട്ടാനുള്ള അത്രേ.
0: അതെന്റെ ജോലിയല്ല, ഞാൻ നടനാണ്, നടൻ മാത്രമാണ്.
2: സിക്സ് സിലിണ്ടർ അല്ലേ?
3: അതെ.
2: എഞ്ചിൻ എങ്ങനെ?
3: എഞ്ചിൻ കൂടെ പോകുന്നില്ല.
2: കേറ്റോ ഒക്കെ നല്ല വലുവായിരിക്കും.
3: ആ, നല്ല വലുവാ.
2: അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. ആ,
4: പ്രേമം മടക്കിമുറിയുടെ അച്ഛനല്ലേ?
2: കണ്ടിട്ട് എന്ത് തോന്നുന്നു?
5: നല്ല ചായ.
2: ആ, പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബം ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വടക്കേമുറി ഉണിക്കണ്ടെന്നായര്. രാവണ മതത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാല് അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ.
0: മതിയച്ച ആളുകളെ വധിച്ചത് പോവാ.
2: എടാ, അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ
4: വരട്ടെ.

0: നേരം എത്രയായെന്നറിയോ?
1: ഒരു നാല് നാലരയായി കാണും. അല്ല, വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ.
0: സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഈ ഉളി തേക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാൽ?
2: ഒന്ന് വേഗം നോക്കണോ?
0: നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്, പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ.
2: എന്തായി പരപണിയൊക്കെ?
0: എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴും തീരുന്ന ലക്ഷണമില്ല. രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ രാഷ്ട്രീയം പറിച്ചല്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ നിന്ന് തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ?
2: അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തി പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. വേണ്ടേ?
0: വേണം.
2: ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ഡ്രൈവറുടെ മകനായവൻ. നമ്മളൊന്നറിയാമത്തെ കിഴങ്ങന്ന് വിചാരിക്കരുതല്ലോ. മതിയല്ലേ,
0: ഞാനിപ്പോ വരാം.
3: നിങ്ങൾ എന്ത് മനുഷ്യനാ, മുരളിയെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്ക?
0: അതിനെന്താ അമ്മ എടുത്തി? പാലക്കാട് കോട്ടയത്ത് താമസിക്കുമ്പോ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു.
3: അതന്ന് ഇന്ന് അങ്ങനെയാ?
2: ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? മുരളി ഇരിക്കട്ടോ.
3: ദേവുന് സുഖം തന്നെയല്ലേ?
0: സുഖമൊന്നുമില്ല.
3: അമ്പലത്തിലെ ഉത്സവത്തിന്റെ കണ്ടതാ ദേവുനെ.
0: അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം പറഞ്ഞിരിക്കുക.
4: മുരളി കാപ്പി എടുക്കട്ടെ?
0: വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു?
4: ഇന്ന് ലീവാ, ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്?
0: ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോകുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടി കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ ഹിന്ദു മാത്രല്ലേ ഉള്ളൂ.
3: ഹിന്ദു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ?
0: പഠിപ്പൊക്കെ നിർത്തി, മണ്ടിയാണെന്നേ. ഇനി കെട്ടിച്ചു കൊടുക്കണം.
2: ഓ, ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തി ഉണ്ട് രമേ, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ. മോളിത്തിനെണ്ണെടുത്ത്
0: രമ വരാറായില്ലേ?
3: കോളേജ് വിട്ടാ ചിലപ്പോ ഗോപനെ കാത്തു നിൽക്കും. അവനും ട്യൂട്ടോറിയൽ ഒരുമിച്ച് ആ ബസ്സിലാ വരിക.
0: നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്?
4: എനിക്കെങ്ങനെ അറിയാം, പോയി ചോദിക്ക്.
0: വായി നോക്കികളെ കൊണ്ട് വഴി അടക്കാൻ വയ്യ. രമയെന്ന് വൈകിയോ?
4: ഇല്ലല്ലോ.
0: ഗോപു, പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തവണെങ്കിലും പത്താം ക്ലാസ് കിടക്കോ?
5: മുരളിയാട്ടിന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ,
4: എന്തായാലും ഇവൻ മുരളിയാട്ടിനെക്കാളും ഭേദം.
0: അതെന്താ?
4: പത്താം ക്ലാസ് ആറ് തവണ എഴുതിയ ആളല്ലേ, ഇവൻ അഞ്ചാകുന്നേ ഉള്ളൂ.
0: അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ.
6: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം.
4: അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയെന്ന് മണം വരുന്നു.
6: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം.

0: പട്ടിയുണ്ടോ? ശങ്കരനായരുണ്ടോ?
1: ഇതിൽ ആരെയായിപ്പോ വേണ്ടത്? ആ കുഞ്ഞമ്മതാണോ? വാ അതോടിരിക്ക.
0: മൂന്ന് നേരത്തെ കേറുന്നില്ല.
1: ആ എന്നാ പിന്നെ അവിടെ. ആ പിന്നെ
0: മോളല്ലേ?
1: ആ മോള് തന്നെ, മരുമോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ.
2: കുടിക്കാനെന്താ?
0: ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ.
1: പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും.
0: ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നു. ഹാജിയാരുടെ തടിക്കമ്പിയിലാ ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു. പോരണ, നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളു. അതുകൊണ്ട് മോലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടവധ്യം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും.
1: കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ, പക്ഷെ മോൻ സമ്മതിക്കില്ല.
0: അതെന്താ?
1: നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ച ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേജരാ.
0: ആലോചിച്ചിട്ട് പറഞ്ഞാ മതി.
1: ആലോചിക്കാനൊന്നും ഇല്ല, പിള്ളേര് സമ്മതിക്കില്ല.
3: റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം ഇവിടെ
4: മീറ്റർ ഒന്നുമില്ല, 10 രൂപ.
3: എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ?
4: ന്യായമായ ചാർജ്.
3: എനിക്കിവിടെ തോന്നണ്ടേ ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതി ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട.
1: എന്തുപറ്റി?
3: അച്ഛാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ.
1: ആ 10 രൂപ ആകുമല്ലോ.
3: 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ,
2: ഞാനൊന്ന് നോക്കട്ടെ.
3: എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസ്സിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും?
2: നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി?
3: അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഇടി എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. കൊറേ നാളായി ഇവൻ ഈ പണി തുടങ്ങി.
2: എന്റെ ഈശ്വരാ, ഇതും തുടങ്ങിയോ? ഇവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ?
3: അയ്യോ അമ്മേ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, 2-3 ദിവസമായി ഇവൻ അടുത്തുള്ള പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ മാറ്റം.
4: അയ്യോ ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നതാ, ഞാൻ ആദ്യമായിട്ട് ഒരു കുറ്റി വേടി വലിച്ചു
1: നോക്കുന്നത്.
3: നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിപീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛ ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് ഇന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി.
2: ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്ന്
1: പഠിക്കൂ.
3: ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് ഡ്യൂട്ടോളം അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ.
2: ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ, സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോടി വലുതാക്കാൻ.
1: പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റി എടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും എന്റെ തുടയിലുണ്ട്. ആളായിപ്പോ
2: അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും.
1: അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ.
3: സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞ?
4: ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ?
3: അല്ലേ എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ.
4: ഗോഖല തന്നെ.
3: നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക.
4: ഇങ്ങനെ എല്ലാരും കൂടെ ശവിച്ചാ ഞാൻ ഗതിയായത്.
3: എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായി മോഹൻ റായി എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെടാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ച നോക്കൂ. ഓ എന്താ ഒരു കണിയാന്റെ ചുമ?
5: ഏട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു.
3: എന്താ?
5: ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്.
6: ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ?
3: എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാണോ അല്ലേ?
6: 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്തം 25 കഴിഞ്ഞു.
3: ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു.
6: അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ.
3: നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത അഭിപ്രായം ഉണ്ട്.
4: അത് ഞാനും കേട്ടു.
6: നീ പോടത്തുണ്ടി.
3: ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും?
6: തരക്കേടില്ലാത്ത വിധം കിട്ടും.
3: കൃത്യമായ സംഖ്യ പറ.
6: അത് 150.
3: 150 രൂപ നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും.
6: അന്വേഷിക്കും, എന്നാ 100 വരും.
3: എടാ ശരിയായ സംഖ്യ
6: പറഞ്ഞു. ശല്യം, ഇത് മനുഷ്യന് വിശ്വാസം ഇല്ലാത്ത പോലെ.
3: ആക്ക് വളച്ച കളയോ.
2: മച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യം ഒന്നുമില്ല.
6: കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്.
2: ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്.
6: എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എന്റെ ചിത്രവും ചോരന്റെ മേലെ വരും.
2: ഓടാ, പോയി കുളിക്കടാ.

0: ഛേ, ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും.
1: അത് ഇതുവരെ വിട്ടില്ലേ. കഷ്ടം, ഞാൻ തരാം 3 രൂപ.
0: അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയി എന്നൊന്ന് അറിയണ്ടേ. എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഞാൻ വെറും ഒരു പിശകനാണ്. അല്ല ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും ഭൂഷവും ഇടുകയല്ല. വീട്ടുകാരനു വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ?
1: കുറവൊന്നുമില്ല.
0: ആ പിന്നെ ഉണ്ടാണ്ടി.
1: പക്ഷേ
0: എന്തോന്ന് പച്ചേ തറ?
1: കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി.
0: മനസ്സിലായി? നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞുണ്ടാകാന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശിലുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവര് പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആ ആദ്യന്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല.
1: പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്തുകാരിക്കും.
0: എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ?
1: ദേവേന്ദ്രനായിരിക്കും.
0: ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ.
1: ഈ ഉണ്ണേട്ടനെ കൊണ്ട് തോറ്റു.

0: ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ച് പൊള്ളിക്കുമായിരുന്നു.
1: ഭാനുവല്ലേ, അവക്കിപ്പൊ കൊച്ചുങ്ങൾ രണ്ടായി.
0: ഞാൻ കണ്ടിരുന്നു, മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ദാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നുപോയോ?
1: ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ലല്ലേ.
0: മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ.
1: എന്തിനാ?
0: അല്ല, ഞാനൊരു നാടൻ ട്രൂപ്പ് തുടങ്ങട്ടെ.
1: ഉദ്ദേശം?
0: അതെ, എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ?
1: വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീ ചെയ്താ മതി കേട്ടാ.
0: എന്ന് വെച്ചാൽ?
1: എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ് ഇതൊക്കെ തന്നെ നീ ചെയ്താ മതി.
0: അഭിനയം
1: അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സിനിമ എടുക്ക് എന്നെ നായകനാക്കിയിട്ട്.
0: അങ്ങനെ തൊലയെ ഞാൻ തീരുമാനിച്ചിട്ടില്ല.
1: മുങ്ങിയ ഇത് ഇവിടെ നെല്ലാണോ?
2: അല്ല, വാങ്ങിയതാ. അമ്മേ,
1: മുരളി എവിടെ?
2: ചേട്ടൻ ഊണ് കഴിഞ്ഞിറങ്ങിയതാ, പെരവണിന്നിട്ടുണ്ടാവും.
3: അവന്റെ കാര്യം ഒന്നും പറയണ്ട, അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്ര വെള്ളം അടുപ്പത്ത് വയ്ക്ക്, ഇരിക്ക്.
1: ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ച.
3: പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ?
1: പിന്നെ അവക്കാകെ ഒരു അസുഖം ഉള്ളൂ, എന്നോടുള്ള അസൂയാ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല.
3: ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരവണി കഴിഞ്ഞിട്ട് ആവാമെന്ന് വെച്ചാ, നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്.
1: അതാ നല്ലത്, ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ?
3: രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു.
1: എനിക്കറിയാം, കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തന്റെ മോൾ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ മോൾ തന്റെ വീട്ടിലേക്ക്. നമുക്കതാലും

0: ശങ്കരേട്ട ഇറങ്ങുന്നില്ലേ? എന്താ ശങ്കരേട്ട ഇങ്ങനെ നോക്കുന്നത്?
1: ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റണ്ടി വരും.
2: എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ.
1: അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാ മതി.
3: എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടോ തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും, പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കും. തന്നെയല്ല, ഇപ്പൊ കല്യാണ കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പം ഡിമ്മാ.
1: ഏ, ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല.
3: അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണെ നോക്കാൻ ചെറുക്കനൊരു ജോലി ഉണ്ട്.
4: മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു.
3: എന്താണ് ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാ നിനക്കൂടെ എന്തായാലും പോയി
1: പഠിക്കണം. അങ്ങനെ ഇരതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട, അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തന്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം.
4: എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട.
1: അതെന്താ?
4: എനിക്ക് പഠിക്കണം.
1: പഠിച്ചോ, കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ.
5: അല്ല, കല്യാണ കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്
4: അല്ല. എനിക്കിപ്പോ കല്യാണം വേണ്ട.
2: കൊഞ്ചാത്ത പോടിയപ്പുറത്ത് മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ.
4: എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ.
3: അധികം സംസാരിക്കുന്ന വേണ്ട, കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ആ,
1: ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ.
4: എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട.
2: ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തം കോച്ചിരും കേട്ടോ. ആസത്തെ
1: വെറുതെ നിന്ന് ചുണുങ്കണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയില
4: ഇത്രക്ക് പിണങ്ങാനെന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കി വേണ്ട, അത്രയല്ലേ ഉള്ളു. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ.
6: അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട.
4: ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. പറ, ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ.
7: എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ.
4: എന്താ അവളുടെ പേര്?
7: ശിവൻ.
4: ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുവോ?
3: എന്തോ നിന്റെ കാശുമെല്ലാം പോയോ?
4: അതല്ല, നമ്മുടെ രമയുടെ കാര്യം.
3: എന്താ?
4: പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്.
3: ഇല്ല,
4: നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ.
3: നീ കാര്യം പറ.
4: രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്.
3: കൊല്ലം ഞാൻ പഠിക്കാനെന്നും പറഞ്ഞ മാസാ മാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നു നോടി. കുടുംബത്തിന് ചിത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കല്ല. മുട്ടിനെണ്ണം തല്ലൊടിച്ച മൂലക്കിരു. പ്രേമാണ് പോലും. എന്താണോ എടുത്ത മണ്ഡലോട് വെക്കേ.
2: എന്താ
3: മോളെ പാരലൽ കോളേജിലെ വാദ്യാലോട്ട് പ്രേമത്തിലാണോ?
2: അച്ഛാ,
3: ഇതിങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുകയല്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരെയും ലാളിച്ച് ലാളിച്ച് അവളിങ്ങനെ ചീത്തയത്.
5: ഒന്ന് മാറിക്കേ, ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടിയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി?
4: ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ അയൽവക്കാരെ കൂടെ അറിയിക്കും?
3: അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാളെ അറിയട്ടെ.
5: നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല.
8: അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു.
3: ഉണ്ണിയുടെ
4: നേരം വിളിക്കട്ടെ.
3: ഇതിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. നീ ഇനി അവനെ കാണൂ?
7: കാണും.

0: മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്?
1: എന്താ?
0: സ്വല്പം പേഴ്സണലാണ്.
1: ഒരു മിനിറ്റ് മാഷേ.
0: തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നക്സലേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
1: എനിക്ക് മനസ്സിലായില്ല.
0: അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്.
1: അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ?
0: ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെൺപിള്ളേരെ പഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ?
1: നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു.
0: ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ, ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്.
1: ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ?
0: അല്ല, പ്രേമം വടക്കേ മുറി.
1: ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്
0: ശാന്തി മുഹൂർത്തം.
1: ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും.
0: ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്, ഞാൻ കലക്കും.
1: എനിക്ക് പ്രതീക്ഷയില്ല.
0: ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്.
1: സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോഭവന്തു മാ ഫലേഷു കഥാചന, സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ.
0: എന്നുവെച്ചാൽ
1: ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ, അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ, നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ നീ തന്നെ സന്ധ്യേ, ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരൽ.
2: ഹലോ,
1: എന്താ?
2: ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവൻ ഉണ്ടല്ലോ,
1: ആ
2: പുള്ളിയുടെ വീട് ഏതാ?
1: ഇത് തന്നെ.
2: ഇത് തന്നെയാണോ?
3: ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ?

0: ആരാ?
1: നമസ്കാരം.
0: ആ നമസ്കാരം.
1: മിസ്റ്റർ ശിവന്റെ
0: അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ.
1: എനിക്ക് ശിവനെ ഒന്ന് കാണണം.
0: അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാത്തു,
2: എന്താ ചമ്മേ?
0: ആ ചുമന്ന മാരുതിക്കാർ അവിടെ കിടപ്പുണ്ടോ?
2: അതിവിടെ കിടപ്പുണ്ടല്ലോ.
0: നീല അംബാസിഡറോ?
2: അതുകൊണ്ട്.
0: ആ എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ.

0: കാപ്പ് കുടിക്കാം.
1: നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ.
0: പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം, നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളു ഇവിടെ. 30 ഏക്കറിയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത് അങ്ങനെ, ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അത് ഇല്ലാത്ത നല്ലത്. കാപ്പ് കുടിക്കാൻ വരൂ.

0: രമയുടെ ചേട്ടനല്ലേ, ബാങ്കിൽ വെച്ചൊരിക്കാൻ കണ്ടിട്ടുണ്ട്. വരും, അകത്തിരിക്കാം. അമ്മേ,
1: എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഉഗ്രം വീട്, അധികം ആലോചിക്കാനൊന്നുമില്ല. നമുക്കിതങ്ങ് ഉറപ്പിക്കാം.
2: നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും.
3: ചുമ്മാരടാ, അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും ഇല്ല.
1: എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ടേ ചേച്ചാ, ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അനവരാധികളൊന്നും കയറി പ്രേമിച്ചില്ലല്ലോ എന്ന്. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ വെങ്ങളല്ലേ.
3: എന്നാലും നമ്മൾ മനസ്സിലൊന്നും ഉറപ്പിച്ചിട്ട്.
2: അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോ
3: പ്രായക്കുറവിന്റെ അടുത്തിയാട്ടത്തി പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ.
1: ആ, ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയല്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ?
2: അത് ശരിയാ.
1: ആ, ചുവരെടുത്ത് ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട.
3: നീ എന്താവുന്ന മിണ്ടായിരിക്കുന്നേ?
4: എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതമാണ്.

0: ഞാൻ മുരളി അങ്ങോട്ട് അയക്കാതിരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പ് ഒന്ന് വാങ്ങാനാ. പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്.
1: ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മുരളി, മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവരതിന് വില കൽപ്പിക്കാണ്ടാവുമ്പോ മനസ്സ് വിഷമിക്കും. അങ്ങനൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം, അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ.
2: ഞാൻ ഊഹിച്ചു.
1: അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി.
2: ശങ്കരേട്ടൻ വിഷമിക്കുന്ന എന്തിനാ? സാരമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട അമ്മണിയടുത്ത് എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ.
1: പണ്ട് ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവൻ കുട്ടിയോട് പറയും, താൻ വാക്കുമാറുമെന്ന്. ഇപ്പോ വാക്കുമാറിയത് ഞാനാ.
2: വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാകുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഇന്ദുവിന് വിവാഹം കഴിക്കാം.
1: അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ.
2: അതിനെന്താ, ഇനി അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമനെ മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രേ ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോന്ന് അന്വേഷിക്കൂ. ഇന്ദുവിന് ഇഷ്ടമാകും, അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്.
3: ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം
4: ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്.
3: അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും, സ്ത്രീ ഓഡിയൻസിന്റെ ഇടക്ക് എന്റെ മാർക്കറ്റ് പൊളിയും.
5: ഡേ, ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ എന്തോന്നു, ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ അനിനെ വിളിക്കുകയല്ല, അതെനിക്ക് ഉറപ്പാ.
3: ചിലപ്പോ വിളിക്കുവായിരിക്കും.
5: എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി വരണം.
3: നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവരും കണ്ടിരിക്കും, ചുമ്മാ അതൊന്നും അല്ല.
4: ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിനെ ഇഷ്ടമാണോ അല്ലയോ?
5: എടാ, രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തിയാൽ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ.
3: അല്ല, അതല്ല സിനിമയിലെ ചാൻസ്.
5: വണ്ണം കട്ടി ഒന്ന് പോടാടും.
3: ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല, കെട്ടിക്കളിയല്ലേ, പ്രായവും കടന്നു പോകുന്നു.
5: എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം അച്ഛൻ. ആ വേളാതി കടയില അവന്റെ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കലും.
4: പണം എടുക്കാതെ ഒക്കോ, ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ. അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ് ഇങ്ങനെ

0: ആ പാത്രം കൊണ്ട് മാറ്റിവെച്ചേ.
1: ആ അല്ല ഇവിടെ വന്നിക്ക്, നല്ല പാർട്ടിയാ, വാ മുന്നോട്ട് വാ, അവിടെയാ നമ്മുടെ മുറി. എന്തേ
2: വീട്ടീന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ.
1: അതുകൊണ്ടെന്താ? അല്ല അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ നടൻ.
2: മഹാകവിയോ?
1: ആ അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജീവി വിളിച്ചു, ഒരു കവിതയും കാച്ചി, അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേന്. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിന് ഒരു പാട്ട് എഴുതി കൊടുക്ക എന്നോട്.
3: നീ ഇവിടെ വന്ന് നിക്കണോ? അപ്പുറത്തോട്ട് ചെല്ലേ, അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ ഇവര് പുറപ്പെടുകാത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു എന്താ ഭഗീരഥമേ നിങ്ങക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങൾ ഇല്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജ് ശിവദാസ മേനോന്റെ മോള് മാനദീന ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ, പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
2: ഒല്ലേക്കാടൻ കുട്ടപ്പൻ, 1, 2, 3, 30 രൂപ. മാട്ടാത്തൊടി രാജൻ, 50 രൂപ. കുന്നമ്പുറത്ത് കൃഷ്ണൻകുട്ടി, 25 രൂപ. കുന്നമ്പുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ.
3: അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 അല്ലേ കൊടുത്തുള്ളൂ
2: എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവ് മാത്രമേ പോയുള്ളൂ. ഇത് കുന്നമ്പുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്.
3: കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ?
2: നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയിലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. റോണം കൊണ്ട് കാര്യമാറായി.
4: എനിക്ക് ഉറക്കം വരുന്നു.
3: അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. പ്രേമാ നീ പോ
2: എന്ന് പറഞ്ഞാ എങ്ങനെ? അവന് കണക്കറിയണ്ടേ?
4: എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുതു.
3: വേണ്ട, ഞാൻ എഴുതാ. നീ പോയിരുന്ന് പഠിക്കടാ.
2: വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മളോടെ ഇരിക്കണ്ട. ഒന്നുമില്ലേ?

0: സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തൊരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാബാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ ആപ്പിളും ഓറഞ്ചൊക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ട.
1: പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു.
0: ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ട്, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഹിന്ദുവിന് തുറന്നു പറയാം.
1: എന്നാ പറയട്ടെ?
0: തീർച്ചയായും.
1: നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
0: ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ?
1: അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക്?
2: സിനിമയ്ക്കോ? എന്താഴ്ച?
0: ഞായറാഴ്ച.
2: എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ?
1: ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കമൊന്നുമില്ലല്ലോ.
2: അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമോള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പോയിക്കോ, വേണമെങ്കിൽ അമ്മയും വരാം.
0: എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം.
2: ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് മൂന്ന് ടിക്കറ്റ് ബുക്ക്
3: ചെയ്യും.
0: നാളെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ.
1: വേണ്ട, ഞാനില്ല, അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി.
0: അയ്യേ, എന്തായത്? അമ്മ നമ്മളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ.
1: അത് എനിക്കൂടെ തോന്നണ്ടേ, കോംപ്ലക്സ് ആ. മരുമോൾ വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി.
0: ദേ, പറഞ്ഞു പറഞ്ഞു കാടുകാരണ്ടാ, തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി.
4: നീ ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ, കുറച്ചോടിട്ടൊക്കെ ഞാൻ അലക്കിക്കൊള്ളാം.
1: വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷട്ടിങ് തന്നെ.
0: ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ.
1: ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേ സാരമില്ല.
0: എന്താ ഷട്ടം മുണ്ട് എടുത്തോ?
4: കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തെ ശ്രദ്ധിച്ചു വായിക്കടാ. ഓ, ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഇന്നലെ അവൻ എന്നോട് പറയുന്നേ അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടം.
5: അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിംഗ്.
0: ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കച്ച.
5: പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ല. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആ നോക്ക്.
0: കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ
1: ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ.
0: അതൊന്നും വേണ്ട. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല.
1: നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ.
0: ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടി ആദ്യം.
1: എനിക്ക് ചീത്ത പടം കണ്ടാ മതി.
0: അങ്ങനെ ഇപ്പൊ കാണണ്ട,
1: കൂടെ കൊണ്ടുപോയി ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി.
0: അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാല് പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയോ നിനക്ക്? കെട്ടാത്ത നടന്മാരെയാ ലേഡീസിന് ഇഷ്ടം, ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും.
1: പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടി ഒന്നല്ലല്ലോ.
0: ഇപ്പഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടെന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും, അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം, മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി, ചെല്ലു, ഒരു ചായട്ടുണ്ട് വാ. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്.
6: ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തോണ്ട് പ്രേമൻ അവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി.
0: നമുക്ക് പോയി കളേ.
6: ആ
1: ഇന്ന് വേണ്ടെന്ന് പറയണേ.
0: അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘടഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്.
4: നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ.
0: നമ്മുടെ ഏതാശ?
4: ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം.
0: നിന്നോട് പറഞ്ഞോ?
4: രണ്ടു ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ടുപൊട്ടിച്ചിരിക്കുന്നു.

0: സുഖപ്രസവമാണേ കുഴപ്പമില്ലായിരുന്നു. നല്ല കോംപ്ലിക്കേഷൻ അടിച്ചെങ്ങനെങ്കിലും ഉണ്ടായെങ്കിലും ഒന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു.
1: എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം
0: എന്നാണോ ഞാൻ പറഞ്ഞത്? എടി, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ?
1: പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ?
0: സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്, ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി.
2: എന്നാ താമസിക്കണ്ടെന്ന് പറയും ഗീതോട്. രാഘുവാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല.
3: പ്രസവത്തിനാണെങ്കിലും അവിടെ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല ദൂരവും കൂടുതലല്ലേ.
2: ഇന്നത്തെ കാലത്ത് ദൂരം ഒരു പ്രശ്നമാണോ? ഹേ, നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്.
3: അതല്ല ഞാൻ ആലോചിക്കുന്നേ, പ്രസവം ഇവിടെ ആക്കിയാൽ എന്താ? അവിടെ ഗീതരാകാരത്തി കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെയാകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്.
2: എന്ന് വെച്ച് നാട്ടു നടപ്പ് നടത്തണ്ടെന്നാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനുണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്.
3: അയ്യോ, അതല്ല പറഞ്ഞത്.
2: അത് തന്നെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം കാരണം അവിടെ ചെന്ന് പറഞ്ഞോ. അയ്യോ,
3: ഞാൻ വരുന്നേ.
0: അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലേ ചൂടന. ഇനി ഇതുകൂടെ ആയ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല ഇതിനൊക്കെ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് അടിയാവോ, ഞാൻ പോയി വണ്ടി വിളിച്ചിട്ടുതരാം.
1: അമ്മ ആദ്യം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്യാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി.
4: അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം.
1: ദേഹം അനങ്ങണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്?
4: ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, മോള് അതൊന്നും കേക്കണ്ട.
1: ശരി. എന്തോ പ്രേമനോട് വഴക്കിടരുത്, അവനെ ആള് പാവാ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ഗോപു, ഇത്തവണ പരീക്ഷാഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം.
5: അല്ലെങ്കിലും എന്റെ പരീക്ഷ ഫലം അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളല്ലേ?
1: അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും.
5: പറ്റും.
1: അച്ഛാ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിലെ രാസനാഥ പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലയെ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ.
3: മോള്, സമയാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ
1: അച്ഛനൊന്നും പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ.
3: അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു.
1: അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കയിലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം.
4: അതൊക്കെ അമ്മ നോക്കിക്കോളാം.
2: വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങ.
3: ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ?
0: ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കോളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാവ 10 രൂപ നിൽക്കും. ബാബാ,
2: 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു
0: തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചേക്കേറെ സാരിന്ന് കുത്തിക്കരുത്.
2: അപ്പൊ പൈസ കാര്യോ?
0: ആള് കേട്ടോ,
2: ഒരു ഓട്ടോ കൂടെ വേണ്ടി വരൂ.
0: എന്തിന്? ഇനിയും കൂറിൽ 7 എണ്ണം വേണമെങ്കിലും.
2: അമ്മേ ഭഗവതി.
0: അച്ഛാ, നാളെ ഞാൻ വരും. രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ, കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണം.
6: ഇത്ര നാളും ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കൊന്ന് ചിരിക്കാൻ പാടില്ല, പുറത്താരോടും മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ, അറിയാൻ വയ്യാത്തവരൊന്നും തുടണ്ടാന്ന്. എന്താ, ഞാനിതൊന്നും കണ്ടിട്ടില്ലേ?
0: അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങ് സഹിക്ക.
6: വേണ്ട, ഞാൻ ഇവിടെ വലിഞ്ഞേറി വന്നൊന്നുമല്ലോ, എനിക്ക് വീട്ടുകാരൊക്കെ ഉണ്ട്.
0: പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല.
6: വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം. അതാണല്ലോ ആവശ്യം. ഇവിടെ കാലൂത്തി അന്ന് മുതൽ കേട്ട് തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോര് ഞാൻ കണ്ടില്ല.
0: രമേ, കൂടുതൽ സംസാരിക്കണ്ട. ഇന്നലെ കയറി വന്ന നീയെ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീയെ

0: നോക്കണം. ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറയുന്നു, എനിക്ക് ആളുണ്ട്, കയറി കിടക്കാൻ സ്ഥലം ഉണ്ടെന്ന്. അമ്മയ്ക്ക് മോനും വരച്ച വരയിൽ നിർത്താൻ എന്നെ പോലുള്ള പെമ്പിളേറെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നാ പറഞ്ഞേക്ക്.
1: ഇതും യുവതലമുറയുടെ പ്രശ്നമാ, നമ്മൾ ഇടപെടണ്ട. പൊയ്ക്കോ.
2: എന്താ മോളെ പെട്ടെന്നിങ്ങനെ? പ്രേമനോടെ
3: എന്താ വലക്കെട്ട് വന്നിരിക്കാണോ?
0: ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി.
3: എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ.
0: പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ?
3: അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം.
0: അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്?
3: അയ്യോ, അതിനിങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്.
0: അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കടമയും തീർന്നോ?
3: തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും.
0: മുരളി,
3: അമ്മ ഒന്നും പറയണ്ട. ഇവൾക്ക് മാത്രമല്ല പല പെൺകുട്ടികൾക്കുള്ള അസുഖമാ. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി പിണങ്ങുക, ആ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക, എന്നിട്ട് പെട്ടിയും തൂക്കി നേരെയും പോരുക. സ്വന്തം വീടും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാ. അതിന് വളം വെച്ചു കൊടുത്താ പിന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. എന്തു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല, കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. തൊട്ടതിനെ പിടിച്ചവനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാ പിന്നെ അതിനെ നേരം ഉണ്ടാവും.
0: എന്തൊക്കെ എന്നെ പറഞ്ഞ അമ്മയ്ക്കറിയോ?
3: അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ല. പ്രേമനെ അവന്റെ കുടുംബത്തിനെ ഞങ്ങൾ അറിയാത്തൊന്നും അല്ലല്ലോ. വെറുതെ ചീപ്പ് സെന്റിമെന്റ് കളിച്ച് സമയം കളയാതെ എന്റെ മോള് പോവാൻ നോക്ക്.
0: ചേട്ടൻ ഇത്രക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല.
3: ഇപ്പൊ മനസ്സിലായല്ലോ, നേരം കളയാച്ചല്ലേ.
2: ഏതായാലും വന്ന നിലയ്ക്ക് മോള് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി.
3: അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം. വാ.
0: അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടം വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം. മോളെ,
3: പ്രേമനോ? ഞാൻ ഇവളെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു വയ്ക്കോ. അമ്മേ, ദേ ഇത്രേ ഉള്ളു കാര്യം.
4: ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ.
3: കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്നേ ഉള്ളൂ. അവള് പാവാ.
4: ശരി,
3: അങ്ങനെ ആട്ടെ.
2: അവൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും.
3: കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്.
5: മോളെ, ഇനി അമ്മ ഒരു കാര്യം പറയട്ടെ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അവർക്കും വിഷമം തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ മോളെ തിരിച്ചു പോണം. വേണമെങ്കിൽ അമ്മ കൊണ്ടുപോയി ആക്കാം.
0: വേണ്ട വേണ്ട, പിന്നെ എനിക്ക് അവിടെ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളൂ എന്ന് അവരുടെ ധാരണ. അതൊന്ന് മാറട്ടെ. പ്രേമേട്ടൻ ഇന്ദുവിനെ വിളിച്ചോണ്ട് വന്നില്ലേ? അതുപോലെ ശിവൻചേട്ടൻ വരട്ടെ എന്നെ കൊണ്ടുപോവാൻ.
5: പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല. വേറെ ആരും അല്ലല്ലോ, നിന്റെ ഭർത്താവോ അവന്റെ അമ്മയല്ലേ?
0: അമ്മേ, പണ്ടത്തെ അമ്മായി അമ്മ പോരൊക്കെ ഇന്നത്തെ പെൺകുട്ടികളുടെ അടുത്ത് കാണിച്ചത് നടക്കുവോ?
5: നിന്നെ പോലെ വാശി ശിവനും കാണുമല്ലോ. അവൻ വന്നില്ലെങ്കിലോ?
0: വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. അതിനാരും പേടിക്കണ്ടല്ലോ.

0: ഇത് 500 രൂപയല്ലേ ഉള്ളൂ?
1: അതെ.
0: എല്ലാ മാസം 1000 രൂപയല്ലേ നീ തരാറ്?
1: അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ. ഇപ്പൊ ഗീതയില്ലല്ലോ.
0: നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നു നിനക്കറിയില്ലേ ഉണ്ണിയെ?
1: അറിയാം, അതുകൊണ്ടാണല്ലോ എന്റെ ചെലവ് 500 രൂപ വന്നത്.
0: ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ.
2: ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ. ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേജരാകാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ.
1: ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ. പഴയ പോലൊന്നുമല്ല. ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തേ?
2: പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളൊക്കെ ഞാൻ വളർത്തിയത്.
1: ആ അന്നച്ഛനെ ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ പതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി തേണ്ട വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ ആൾക്കാർ.
3: എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല.
1: അറിയാം എടി, നീ തന്റെ കാര്യമാണെന്ന് അറിയാം. എന്ത് ചെയ്യാനാ നീ മടിക്കല്ല?
0: ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ.
1: ഞാനൊന്നുറക്കെ സംസാരിച്ചാൽ നിങ്ങൾ കുറച്ചിലാണല്ലേ. ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ.

0: പുറത്തേക്ക് പോയത്. അപ്പൊ കുറച്ചുണ്ടായില്ല.
1: ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം, അവള് നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല, അത് അവനോട് ഇല്ലാത്തപ്പോ.
0: ആ, അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാമാസം 500 രൂപ തികച്ച കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്.
1: 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിലവന് 500 രൂപ തരുന്നു, അതും കണക്ക് പറഞ്ഞുകൊണ്ട്. മാസം 500 രൂപ തികച്ച കൈ മേടിക്കാത്ത പ്രേമൻ കിട്ടുന്ന മുഴുവൻ അവിടെ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ തോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്.
0: പഠിപ്പിച്ച് വലുതാക്കി ആരും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഉണ്ടല്ലോ രണ്ടെണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കാണുന്നു,
1: മതി, നിർത്ത്. നീ മിടുക്കൻ. നീ 1000 വരെ 500 രൂപ എന്നാ അവൻ 10ാം ക്ലാസ് കിടക്കുവോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന നിന്റെ പെങ്ങളെ തിരിച്ചു പോകുവോ? വേണ്ട, നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ നിന്നെ കൊണ്ട് കഴിയും. ഏ, ആ രൂപ അങ്ങ് തിരിച്ചു കൊടുത്തേ. കൊണ്ടുപോ, ഇനി നിന്റെ ഒറ്റ പൈസ അവിടെ തന്നു പോരു.

0: എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ?
1: ഇല്ല.
0: എന്നാൽ ഇത് മാത്രം പോരാ, വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്, അതെല്ലാം എനിക്ക് കിട്ടണം.
1: എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് നീയാ. ആദ്യത്തെ സന്താനമെന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കിയതും തിരിച്ചു കൊണ്ടുവന്നതും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നീ ആഗ്രഹിച്ച് എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഞാനോടാ?
0: എനിക്കതൊന്നും അറിയണ്ട.
1: ബികോൺ ഡിഗ്രി ആയിട്ട് അലഞ്ഞു നടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെന്ന് അറിയോടാ?
0: എനിക്കൊന്നും അറിയണ്ടെന്ന്
1: പറഞ്ഞില്ലേ? നിനക്കതൊന്നും അറിയണ്ടല്ലേടാ.
0: വേണ്ട,
1: എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ.
0: അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിന്ന 25,000 എടുത്തു കൊടുത്തത് ആ രൂപയ്ക്ക് തിരിച്ചു കിട്ടണം.
1: അത് നന്നാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ.
0: ആ നിമിഷം ഇറങ്ങിപ്പോ.
1: എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണ കിട്ടി ഞാൻ പറയാണ്. ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ പട്ടി. നിങ്ങൾ വാങ്ങി നിൽക്കില്ല, അവൻ പോട്ടെ.

0: അങ്ങോട്ട് വെച്ചാരോ, അങ്ങോട്ട് വെക്കാനല്ലേ വന്നെ. ഏ വല്യം എടുക്കണമെന്ന് വേണ്ട കേട്ടോ, ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കുന്നതിനായി ഉണ്ണി. രോഗപരിചയം കുറച്ച് കുറവാണെങ്കിൽ
1: എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്?
0: എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ?
1: ഇല്ല.
0: ആ പറയുക, മനസ്സിലാകുകയല്ല. അതിപ്പോ എത്രയായി?
1: 10 രൂപ.
0: ആ
1: ഇത് 9 ഉള്ളൂ.
0: ഏ
1: 1 രൂപ വേണം സാർ.
0: അതായില്ലേ?
1: ആ ആ
2: ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചുകളെന്നല്ലേ? ക്ഷമിക്കാൻ തരത്തിലാവണേ അവന്റെ പോക്ക്. പൊകഞ്ഞ പള്ളി പുറത്ത് അത്ര കണക്കാക്കൂ ഞാൻ. ഇല്ലടി, എന്റെ നാവടക്കാൻ നീ അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചത് നടക്കില്ല. പ്രായം ഇത്രയായി, ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി?
3: കാലൊക്കെ ചൂച്ച്
4: 26.
3: എത്രയാണ്?
4: 12.4.
3: ആ ടേപ്പ് ശരിക്ക് പിടിക്കേ.
2: നമസ്കാരം.
3: അല്ല ഇത് ആരപ്പാ? എന്താ ഇങ്ങോട്ടൊക്കെ?
2: വെറുതെ മരം മുറിക്കരുതെന്ന് സർക്കാർ ഓർഡർ ഇട്ടിട്ടും ആചാരുടെ ഡിപ്പോയിൽ തടിക്കൊരു കുറവില്ല.
3: ബിസിനസ് നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇല്ലാത്ത തടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇല്ല കുഞ്ഞമ്മതെ?
4: അതെ അതെ.
2: പിന്നെ ഞാൻ വന്നത് കുഞ്ഞമ്മ അന്നൊരു കാര്യം വന്ന് പറഞ്ഞിരുന്നു, ആചാരുടെ പുതിയ കാറിന് ഒരു ഡ്രൈവറെ വേണമെന്ന്. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാ എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ആചാരെ കണ്ട ആ വിവരം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു.
3: ആ വണ്ടിയിൽ ഇപ്പൊ ആളായില്ലോ.
4: മാത്രമല്ല നിങ്ങളുടെ മക്കൾ സമ്മതിക്കൂ?
2: അത് മോടെ കല്യാണം കുറച്ച് ബാധ്യതകൾ വരുത്തി വെച്ചു, അത് ഉടനെ തീർക്കണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്ന് പെട്ട് ആചാര് വിചാരിച്ച എവിടെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റും. കാറിലോ ലോറിയിലോ എവിടെയെങ്കിലും.
3: എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാ വണ്ടിയിലും ആളുണ്ട്. പിന്നെ ഉള്ളത് വേണ്ട, ആ പണിക്ക് നിങ്ങൾ പോണ്ട.
2: എന്താ
3: അത്? അത് കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാ.
2: എത്ര അധ്വാനമുള്ള ജോലിയായാലും ഞാൻ ചെയ്യാം, ചെയ്തേ പറ്റൂ.
3: അത് മാത്രല്ല വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
2: നിങ്ങൾ കാര്യം പറ.
3: അത് കാട്ടിന്ന് കള്ളത്തടി കൊണ്ടുവരേണ്ട പണിയാ. ആഴ്ചയിൽ 2-3 ട്രിപ്പ് ഉണ്ടാവും, പക്ഷെ മനക്കരുത്ത് വേണം. പിടിച്ചു പോയാ അകത്താവും.
2: കാശ് കിട്ടുമല്ലോ?
3: കാശ് കിട്ടും, പക്ഷെ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഡ്രൈവറായിരുന്നു നിങ്ങൾക്ക് അത് ചേരൂ.
2: സാരമില്ല, ഞാൻ റെഡി ആചാര്യ. എപ്പോഴാ വരണ്ടതെന്ന് പറഞ്ഞാൽ മതി.
5: ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
0: ബാങ്കിന്റെ കാര്യം വല്ലതാണോ?
5: അല്ല.
0: ആ എന്നാ ഇപ്പൊ പറ്റില്ല?
5: പിന്നെ എപ്പോ പറ്റും?
0: 5 മണി കഴിയും.
5: ഞാൻ വെയിറ്റ് ചെയ്യാം.
0: നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ?
5: കാര്യം പറയുന്നത് ഉപദേശാകുന്നത് എങ്ങനെയാ?
0: അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ വീക്കാവും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്?
5: വെറുതെ നാട്ടുകാരെ കൊണ്ട് അതിവിധം പറയിപ്പിക്കുന്ന എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്?
0: നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചോണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് അമ്മ അടുത്തരമാണെങ്കിൽ ആ തെമ്മ അടുത്തര ഇനിയും ഞാൻ ചെയ്യും.
5: ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണ് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ 2 അടുപ്പ് വേണ്ട.
0: എങ്ങനെ എങ്ങനെ എങ്ങനെ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ മാറണമല്ലേ? നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കിപ്പോ മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്തേ അടിക്കുക. അങ്ങേതിറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു.
5: അയ്യോ അതല്ല ഉണ്ണിയേട്ടാ.
0: വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്ക് ഉണ്ട്.
5: കുന്തുണ്ട്, എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: തെളിച്ച് പറയടാ, പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്. അതല്ലടാ നീ ഉദ്ദേശിച്ചത്?
5: മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്, അച്ഛൻ പറഞ്ഞതാ ശരി.
0: അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത്, അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി.
2: ആചാര് വനത്തിൽ തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടിവരുമോ? കടം വീട്ടിൻ്റെ മോനെ.

0: ഇപ്പോ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ?
1: അതെ.
0: ശിവൻ എന്ത് പറയുന്നു?
1: മുരളിയേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം.
2: ഇത് ആരാ മുരളിയോ? വരും മോനെ, ഇരിക്കൂ.
0: ഇരിക്കുന്നില്ല അമ്മയുടെ അടുത്ത്, കുറച്ച് തിരക്കുണ്ട്. പത്തരയുടെ വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവാ. എന്തോ എവിടെ
2: എന്തോ എന്തത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തത്?
0: ഉറപ്പ് പറയാറായിട്ടില്ല എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി.
2: ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട്
0: വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല, നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം.
1: അപ്പൊ വീട് പണിയോ?
0: ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ട് ഇപ്പൊ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ.
2: അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളിയോ?
0: അതൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. വടക്കേന്ന് വലിയമ്മ വരും കിടക്കാൻ. അവരെ അടുത്തുള്ളതുകൊണ്ട് മിണ്ടാനും പറയാൻ ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. പ്രേമനോട് പറ ഇടയ്ക്കൊക്കെ നിന്നെയും കുട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമൻ എവിടെ?
1: നാടകസമിതിയിലേക്ക് പോയിരിക്കുക.
0: ശങ്കരേട്ടനോ?
1: അച്ഛനും പുറത്തു പോയിരിക്കുക.
0: വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭാര്യ, ഭർത്താവ്, കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കെ. എന്നാ വരട്ടെ.
2: അല്ല മുരളി, ഒന്നും കഴിക്കാതെ.
0: അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. ആ ഗോപു, ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുവിന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി?
3: എന്തിനാ മുരളിയേട്ടാ ആവശ്യമില്ലാത്തൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായും ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം.
4: ആ, ശങ്കരൻ നായരെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്.
5: ആരാ?
4: ആരാന്ന് പറഞ്ഞില്ല.
5: ആ എന്താ അച്ചു ഇവിടെ?
3: മനുഷ്യനാണോ താൻ?
4: തന്റെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി പ്രസവിക്കാൻ പോയിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണോന്ന്?
5: അല്ല.
4: ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവൾ അന്വേഷിക്കും, അച്ഛനെ കാണാറുണ്ടോ അമ്മയെ കാണാറുണ്ടോ എന്ന്. എന്തുകൊണ്ടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ? മരുമകളെ തലയിൽ എടുത്തോണ്ടായിരുന്നോ നടപ്പ്? എന്ത് തെറ്റാ അവള് ചെയ്തത്?
5: വീട്ടിൽ
4: ഞാനിനി ഇല്ല അങ്ങോട്ട്. ബസ് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് താൻ അവിടെ കാണില്ല, ഇവിടെ വന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചു കണ്ടു, ഇനി ഞാൻ പോണു. ഗീത പ്രസവിച്ചിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു ആൺകുട്ടി. താൻ അറിഞ്ഞു കാണും, എന്നാലും അവളായിട്ട് അറിയിച്ചു എന്ന് പറയാനാ ഞാൻ വന്നത്. പ്രസവത്തിന് മുമ്പ് നിങ്ങൾ ആരും ചെന്നില്ല, പോട്ടെ. പ്രസവിച്ച് കഴിഞ്ഞാലെങ്കിലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിൽ. അതിനെപ്പറ്റി പറഞ്ഞപ്പോ തന്റെ മോൻ പറഞ്ഞു എന്താണെന്നറിയോ? ഒരു ചടങ്ങുകളും വേണ്ട, കൊണ്ടുപോറാവുമ്പോ ഒറ്റയ്ക്ക് കൊണ്ടോക്കോളാന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അത്ര ശരിയല്ല.
5: അമ്മണി, നമ്മുടെ ഗീത പ്രസവിച്ചു ആൺകുട്ടി.
1: എപ്പോ?
5: ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളതറിഞ്ഞില്ലടി. ദിവസവും ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവന്ന് അറിയിക്കാൻ മനസ്സുണ്ടായില്ല.
2: അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും.
5: വേണ്ടടി, നീ എന്നെ സമാധാനിപ്പിക്കുകയൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളണ ഞാൻ. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം, അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ.
2: നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ?
5: രണ്ടാളുടെ കാര്യം നീ നോക്കണ്ട. ഒന്നിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നത്?
2: നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം.
5: എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ.
1: എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം.
5: പോയിക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കിടക്കരുത്.
2: എന്നാലും അവക്ക് എന്ത് തോന്നും?
5: അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല, അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട.
1: മോനെ, നമുക്ക് ഒരു മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ? ദേ പിന്നെ നിങ്ങളും തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും.
0: എന്തിനാ?
1: മോനെ അച്ഛനെയും അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോട് എന്ത് തെറ്റാ ചെയ്തത്?
0: എന്നോട് തെറ്റ് ചെയ്താ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട.
1: എന്നാലും
0: ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങാനും ചെയ്താൽ. ആ

0: അതിനെ അകത്തുകൊണ്ട് കിടത്താൻ.
1: അതിന്റെ ഉറക്കം കളയാനായിട്ട് ഓരോരുത്തരും
2: നിനക്കെന്താ അവിടെ കാര്യം? എന്താണെന്ന്?

ഇത്ര നാളായിട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു മുന്നായിരിക്കാൻ. ആ എന്തിനാ കഴിയുന്നേ? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളോട് ഒറ്റയ്ക്കാ, അച്ഛനും ഇല്ല അമ്മയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലാണ് എഴുതിയാൽ മതി.

0: അമ്മേ കാലം മാറി, ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറ് വെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താ മതി എന്ന് പറ.
1: ഇതേ ദേ വെള്ളം ചിലക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ആ എന്തിനാ കിണിക്കുന്നത്?
2: അല്ല നാളത്തെ ബാങ്ക് മാനേജരാണേ, വെള്ളം ചൂടാക്കുന്നു അടുക്കളപ്പണിയൊക്കെ.
1: അതിനെന്താ മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്?
2: ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ മോനെ ഒന്ന് പിടിച്ച്.
1: അച്ഛന്റെ മോനല്ലേടാ.
3: ആ കരയല്ലേ.

0: ഇതേ ഇതേ ദേവനെന്ന് പിടിച്ച് സർവത്ര മൂത്രം ഒഴിച്ചു.
1: ആ കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ.
0: ഓ അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത്?
1: ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല എത്ര ദിവസം ഒന്നും പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാകുന്നതും ഒക്കെ. ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ.
0: കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര അമ്മമാരെ വേണം? നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
2: വന്നാട്ടെ, പടി പടി. കുഞ്ഞമ്മേ, ആ കാണുന്ന നമ്മുടെ വീട്.
3: അപ്പൊ ഇതോ?
2: ആ, അത് വേറെ ആൾക്കാരാ.
3: ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ?
2: വാന്ന്
4: കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ.
3: കറി ഉണ്ടെങ്കി ചിരി ഒഴിക്കും. അയ്യോ, കറി കൂടിപ്പോയല്ലോ മോളെ. ചിരി ചോറ് മുടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റടക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാനാ ബാങ്കിൽ നിന്ന് പോന്നത്.
2: ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവൻ പിള്ളസാറിന്റെ വീട്ടിലാ കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ളസാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്.
4: ഓ, അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ?
3: അതെ, ഞാൻ ബാങ്കുകാരി വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ.
2: ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട.
3: ആര്? എന്റെ പട്ടി പോവാ. മോളെ ഇച്ചിരി ചോറ് കൊണ്ടിട്ട്
2: കൊടുക്ക് കൊടുക്ക്.
3: ഓ, ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ, ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ ആ സ്വർച്ച് കേട്ടു കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലേ വലിച്ചു ഞാനൊരു ഏറി വെച്ചായിരുന്നു. നാശം പിടിച്ചത് ഇങ്ങനെ എന്റെ ഒരു സന്താനം. അയ്യോ, അസത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒച്ചുവാവയാണേ, കുഞ്ഞി മോനാണേ, പൊന്നു മോനോ മോനാണേ, അമ്മേരെ മോനോ മോനാണേ, തങ്ക കുട്ടി മോനാണേ.
5: മോൾ എന്തിനിപ്പ വെള്ളം കോരണേ? പെറ്റ് എണീറ്റിട്ട് കുറച്ച് ദിവസമില്ലായുള്ളൂ. കരപ്പെട്ട ജോലി ഒന്നും ചെയ്യില്ല.
6: സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്കെന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാം വിഷമം. ആ, ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ?
5: എനിക്കൊന്നും അറിഞ്ഞൂടേ. കുഞ്ഞീ മോനും മോനാണേ കൊച്ചു.
7: നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ.
2: ഇതേ, ആ ഞാൻ ഇറങ്ങാം. ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രമോഷൻ തടയാൻ ബാങ്കിൽ ചെലവന്മാർ ചില കളികൾ അടിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ആ പോയാ ഞാൻ വൈകിയേ വരൂ. ആ പിന്നെ പറഞ്ഞാനൊക്കെ ഇഷ്ടപ്പെടുകയല്ല.
6: എന്താ
2: ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ? എന്തൊരു പിടിപ്പ് വേണം.
3: എന്തൊരു കീറുള്ള കീറുന്നു, ചീകട് കീറുന്ന മാതിരി കീറുന്ന ആശ. മോളെ, ഈ കഥ ഒന്ന് അടച്ചോട്ടെ.
6: എന്തിനാ?
3: കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല, അതുകൊണ്ടാ
6: അടച്ചോ.

മുത്തശ്ശിയുടെ പൊന്നുമോനെ കരഞ്ഞടാ. വാവോ പൊന്നുമോ വാവോ കരഞ്ഞടാ കരഞ്ഞ.

0: വെള്ളം കുറച്ചുകൂടെ ചൂടാക്കിണ്ട് വരട്ടെ.
1: വേണ്ട.
2: കുറച്ച് ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാൽ.
1: ഓ, ഡോക്ടറെ കണ്ടായാലും 100 കൂട്ടം മരുന്ന് എഴുതിത്തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ.
2: അസുഖം വന്നാൽ ചെലവ് ചെയ്യാത്ത എങ്ങനെയാണ്?
1: ഇത് സാരമില്ലെന്നേ. മഞ്ഞ കൊണ്ടാ പണ്ടേ എനിക്ക് ഉള്ളതാ ഈ അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട.
2: അച്ഛനെ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്നും നിർത്ത്. അതുകൊണ്ടാ ഈ അസുഖം മുഴുവൻ.
1: അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കും.
3: ഇതൊക്കെ ആരെ കാണിക്കാനാണോ നിന്റെ വിചാരം?
0: ഏത്?
3: പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ഇവിടെ ഈ ജനലിന്റെ ചോട്ടിലിരുന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ ഞാൻ കേൾക്കാൻ? എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കി ഒരു വിഷമം തോന്നി. പുറത്ത് മഞ്ഞ് വീണ ജലദോഷം വരുന്ന ആളാണെന്നറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറിയെടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ? കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരന്നാര് ഭാവം കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോട്ടെടി, എനിക്കതുകൊണ്ടൊരു വിഷമമില്ലെന്ന്. അല്ല, രാവും പാലം കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത്? ഞാൻ മോത്തോയെ പറയും, അന്നും അത്രേ നടന്നിട്ടുള്ളൂ. പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണി കൊണ്ടൊന്നും പറ്റില്ല. അധ്വാനമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എൻ്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും ഇനി അങ്ങോട്ടും ഇല്ല. എടി, നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ.
0: അല്ല, ഞാൻ ആലോചിക്കായിരുന്നു.
3: ആ,
0: മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്.
4: വിശക്കലുണ്ടല്ലേ? മോക്ക് വിശക്കലുണ്ടാ?
0: എന്നോടാണോ?
4: ആ,
0: ഇല്ല,
4: മോഹം കണ്ടാ തോന്നും വിശക്കലുണ്ടെന്ന്. എനിക്ക് കാലത്ത് ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ? അവന് വേണമെന്ന്.
0: കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. മോന് ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരെ ആശുപത്രിയിലെ?
5: അമ്മ കാല് കയറ്റിയൊന്ന് വീണു, ഫ്രാക്ചർ ഉണ്ട്.
0: അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില?
5: മുള്ള.
0: ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ.
5: വരൂ.
0: വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാ ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്?
6: ഓ, മേലാകെ വേദനയാ.
5: കൊറേ നാളത്തേക്ക് മേലണെങ്കി ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം.
0: രമേത് അറിഞ്ഞ ഓടിയെത്തും. അവളെപ്പോഴും പറയും അമ്മയുടെ കാര്യം.
6: അവള് വരില്ല, അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്.
0: അതൊന്നും സാരമില്ല, രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവനോട് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ.
6: ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ?
5: അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എടുത്തി എന്നോട് ചോദിക്കാതെ അവളെ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവൾ ജയിച്ചു എന്ന്. അത് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല.
0: എന്നോട് മിണ്ടാൻ രമയ്ക്കും വിഷമമുണ്ടോ? പേടിക്കണ്ട, ഇവിടെ ആവുമ്പോ അച്ഛനും ചേട്ടനും ഒന്നും കാണില്ല. അച്ഛന്റെയും ചേട്ടന്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം രമയുടെ സ്വഭാവത്തിലുണ്ടല്ലേ.
7: അതുകൊണ്ടല്ലേ എടുത്തി ഞാൻ അങ്ങോട്ട് വരികയോ ഏർത്തിയോട് സംസാരിക്കുകയോ ചെയ്താ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാ. മോനെ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെന്നോ?
0: അതല്ല ഞാൻ പറഞ്ഞത്. നീ ശിവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്ന വിവരം അറിഞ്ഞപ്പോ ആദ്യം തമാശയായിരിക്കും എന്നാ കരുതിയത്. പിന്നെ തോന്നി സൗന്ദര്യപ്പണക്കാണെന്ന്. ഇപ്പൊ കുറെ നാളായില്ലേ രമേ? എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്?
7: അതൊന്നും ഏടത്തിക്കറിയില്ല.
0: ഇല്ല, പക്ഷെ ഒന്നറിയാം, കൂടുതൽ അബദ്ധത്തിലേക്കാണ് ഈ പോക്കുന്നത്. നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ തെരഞ്ഞെടുത്ത ആളാണ് ശിവൻ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്.
7: എന്റെ സ്ഥാനത്ത് ഏർത്തിയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അവിടുന്ന് പോന്നേനെ. അതല്ല, അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്നൊക്കെ ശിവൻചേട്ടന് വേദവാക്യം. എന്റെ വാക്കിന് അവിടെ ഒരു വിലയില്ല.
0: ശിവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ആ സ്ത്രീയാണ്. അവന്റെ മേൽ നിനക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. എന്നുവെച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകനിലുള്ള സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം മറ്റൊരു പെൺകുട്ടിക്ക് മുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ ചില അമ്മമാർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ കണ്ടില്ലെന്ന് വയ്ക്കുകയാണ് വേണ്ടത്. ആ അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങൾ മാത്രമല്ലേ? ഞാൻ ഇന്നലെ ശിവനെ കണ്ടിരുന്നു.
7: എവിടെ വെച്ച്?
0: ആശുപത്രിയിൽ വെച്ച്. ആ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് നടക്കാൻ കഴിയില്ല.
7: എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്.
0: പക്ഷേ അത് നിന്നെ രക്ഷിക്കാനും കൂടിയാണ്. ഇതുപോലൊരവസരം നിനക്കിനി കിട്ടില്ല രമേ. ഒരു മരുമകളുടെ ആവശ്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്ര ആവശ്യമുണ്ടെങ്കിൽ ശിവൻചേട്ടൻ വരട്ടെ എന്നെ വിളിക്കാൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. സ്വന്തം വീട്ടിൽ അവൾ എന്നും ഒരു ഭാരമായിരിക്കും. നീ അടക്കം. സ്നേഹമുള്ളത് കൊണ്ട് മറ്റുള്ളവരാരും അത് പറയില്ലെന്ന് മാത്രം. ആരും വിളിക്കാതെ തന്നെ നീ തിരിച്ചു ചെല്ലണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നീ മാത്രമേ ഉണ്ടാവൂ എന്നവർ മനസ്സിലാക്കണം. നോക്ക്, നിനക്ക് നല്ലത് വരണമെന്ന് ആശവുണ്ടാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നത്. രമേ, വേണ്ടെന്ന് വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ കൈവിട്ടു പോകുന്നു ഒന്നും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.

0: അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ, ഒരു വയറപ്പ, അയ്യോ അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് അയ്യോ അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ, അയ്യോ എന്റെ ഗുരുവായൂരപ്പ,
1: ഒന്നും കരയാതിരിക്കേ,
0: അയ്യോ എന്റെ മോളെ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ.
2: എടി ദഹനക്കേടാ, ഇഞ്ചി വേണോ ചേച്ചി വായിലോട്ട് കൊടുക്ക്.
1: ഇഞ്ചി വേണോ?
0: ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാനുള്ളത്. അയ്യോ അയ്യോ, നിങ്ങളത് പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരിയേ.
1: ഒരു ഡോക്ടർ ആവശ്യമില്ലെന്ന് ഇത് കണ്ടില്ലേ?

0: അയ്യോ അയ്യോ,
1: എന്താ ഡോക്ടർ?
2: അമ്മയാണോ?
1: അമ്മയല്ല, കുഞ്ഞമ്മ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ.
2: ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല.
1: എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി.
2: ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം.

0: നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ പോത്ത് കൊല്ലണം തുടങ്ങാൻ പറ്റുന്നേ? ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല.
1: കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടല്ലോ.
0: അവരുടെ അസുഖത്തെ പറ്റി അല്ലെന്ന്, അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല.
1: സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്ക?
0: എന്റെ പൊന്ന ഈ അവർക്ക് ഒരസുഖവും ഇല്ല.
1: ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി.
0: തീരുമാനിച്ച കാര്യം ആയി പറയുന്നേ. നല്ല തടിമുടക്കുള്ള ആമ്പിൾ ഉണ്ടോ? കൊണ്ടുപോട്ടെ മെഡിക്കൽ കോളേജിലോ എവിടെങ്കിലും. ഈ മാസത്തെ ചെലവ് എത്രയാണെന്നറിയോ? പലേറക്കടലെ വെല്ലുവിനിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണ് ഈശ്വര. പാല്, വിറക്, മോര്, അണ്ണണ്ണ, കുഞ്ഞമ്മ, 1300 രൂപ ഇതിനകം ഇനിയും കിടക്കുന്നു. മാസം തീരാൻ ബാക്കി.
1: നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1000 രൂപയല്ലേ കൊടുത്തോണ്ടിരുന്നത്?
2: ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിലിറക്കാന്ന് വെച്ചാ ഇത് എവിടെ
0: തന്നെയായാ? സദാശിവമ്പള സാറിന് പണ്ടേ എന്നോട് വിരോധം, പക്ഷെ ഈ കൊലച്ചത് വിചാരിച്ചിടി. നിങ്ങൾ ഇറങ്ങിയൊന്ന് അന്വേഷിക്കണ്ട കുഞ്ഞമ്മേ, നിങ്ങളെ പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ.
2: ഞാനൊരു കാര്യം പറയട്ടെ, സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ?
0: അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും.
2: ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്?
0: ബാങ്ക് പോലാണോ വീട്?
2: എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്? ഇതെന്തൊരു കഥയാ! ഇനി ഒരു ജോലി തേടി പിടിക്കണ, 2 മാസാവും, അത് വരെയുള്ള കാശും കിട്ടും.
0: ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പെഴ്സിന്ന് കാശ് പോകുന്ന അറിയുന്നില്ല.
1: അതെ, ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി.
0: എന്നാലും
1: ഒരു എന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും.

0: ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല. കാശുണ്ടെങ്കിൽ എത്ര അമ്മമാരെ കിട്ടുമെന്നാ പറഞ്ഞത്?
1: അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയിൽ കാർഡ് പതിപ്പിക്കാൻ ഒരാള് വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചുണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനാവുമല്ലോ. മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം.
2: നാടകം നിർത്തോന്ന് പറയുമ്പോ നിനക്ക്?
1: അതൊന്നും സാരമില്ല അമ്മേ, അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല.
3: നമസ്കാരം.
1: നമസ്കാരം.
3: നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് എ എൻ ഗണേഷ്, നാടകകൃത്താണ്, പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്.
1: ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്.
3: ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്.
1: ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
3: ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർ വാലി അറിയാവല്ലോ, നമ്മുടെ ടീക്കയാണ് ഡയറക്ട് ചെയ്യുന്നത്.
1: പക്ഷേ ഞാനത്,
3: ആശാനെ കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും.
4: ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7 കൂലിയാ. 5000 രൂപയുണ്ട്, ഇതങ്ങോട്ട് കൊടുത്തേക്കച്ച. സംശയിക്കണ്ട, കട്ടതും പിടിച്ചുറച്ചതൊന്നുമല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാ മതി.
5: വേണ്ട, അത്രയും രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി.
4: അച്ഛ, അച്ഛന് സുഖമില്ല ഈ അവസ്ഥയിൽ, മേലനെങ്കിൽ ഒന്നും ചെയ്യരുത്.
5: അറിയാം, അന്യരോട് വാങ്ങാം. സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്ന് ഒരു ദിവസം നീയും ചോദിക്കലടാ എന്റെ കാശ് എവിടെയെന്ന്.
4: അച്ഛ, ഞാൻ
5: വേണ്ട. മൂത്തവൻ എന്റെ ശത്രുവായി, പൈസയുടെ പേര് നീ എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണേ.

0: ഇതെന്താ ടിന്നുകളൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നത്?
1: ചെലവങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാല്. എടി, ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ, നീ ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. ഇതേ നമ്മുടെ
0: നമ്മുടെ
1: വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയി എവിടെ ചെന്ന് എത്തും?
0: ഒരു വീടായാലും അങ്ങനെയൊക്കെ തന്നെയാ. പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്.
1: എടി, പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ ഒറ്റ പൈസ കൈ നിൽക്കുന്നില്ലെന്ന്. ആ, ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആശയം നിന്നെ ഞാൻ ഏൽപ്പിക്കാം. നീ എങ്ങനെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്തും. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനം.

0: സമാധാനവും പോയി.
1: എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? ആ അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും.
0: നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ, മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാ അവളുടെ ഒരു ഗീതോപദേശം.
1: ഉണ്ണേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട, കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണേട്ടാ. ദേ നമ്മുടെ മോൻ വളർന്ന് വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാമെന്നാ എങ്ങനെ സഹിക്കും? ഉണ്ണേട്ടൻ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല, അതിന് വേറാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.

നീയെങ്കിലും എന്നെ മനസ്സിലാക്കാത്തത് എന്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, സഹിക്കാം. പക്ഷെ നീ അത് പറയുക, മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞു. എന്റെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. ഞാനൊരു സിനിമ കാണാറില്ല, പുറത്തൊന്നും ഒരു ചായ കുടിക്കാറില്ല. എടി, പാൻ ഷർട്ടിടാൻ എനിക്ക് ആഗ്രഹമായിട്ടല്ല, ഞാനിവിടെ നീ തുണിക്ക് മീത്ത 20 രൂപയാ. എന്തിനാ, ആർക്കു വേണ്ടിയാ? ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും നാളെ നിങ്ങൾ വിഷമിക്കാതിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല പോലും. തെറ്റു പറ്റിയിട്ടുണ്ട്, പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണോന്ന് വെച്ചിട്ടല്ലായിരുന്നു.

0: എനിക്ക് കാശ് വേണ്ട സാർ. എനിക്കൊരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അച്ഛൻ കഴിഞ്ഞല്ല മാറണം.
1: അതൊന്നും എനിക്കറിയണ്ട. എന്റെ വാക്ക് ഞാൻ പാലിച്ചു, ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. പോകുമ്പോ നിന്റേതായിട്ടുള്ള എല്ലാം ഇവിടുന്ന് കൊണ്ടുപോവാം. നിന്റേതല്ലാത്തത് ഒന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല. നിന്റെ ചേട്ടൻ ഇന്ന് ഈ വീടൊഴിയാണ്. അവൻ പോയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി.
2: നീ മോനെ എങ്ങിത്താ? എല്ലാം അറിയാവുന്ന ആളാണെന്ന് കരുതിയിട്ട് ഞാൻ ഇത്ര നാളും ഒന്നും മിണ്ടാണ്ടിരുന്നത് മക്കളെക്കാൾ ചെറിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ മോനല്ലേ. അവനായിട്ട് ഒന്ന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങളുടെ വാശി മാറിയില്ല. ആരോട്? നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മോനോട്. നിങ്ങൾ പറഞ്ഞില്ലേ അവൻ്റെതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് പോകാം, അല്ലാത്ത ഒന്നും എടുക്കരുതെന്ന്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാ? അവനോ നമുക്കോ? അവന്റെ കുഞ്ഞാണിത്, പക്ഷെ നമ്മുടെ പേരക്കുട്ടിയാ. നമ്മളെ മുത്തശ്ശ മുത്തശ്ശിന്ന് ആദ്യം വിളിക്കേണ്ടത് ഇവനാ. ഇവന്റെ മുഖത്തൊന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കൂ ഉണ്ണി ഇവിടുന്ന് പോണോ വേണ്ടെന്ന്.

0: ഉണ്ണി, നീ പറഞ്ഞാ ശരി. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല, ഞാനും ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം.
1: പക്ഷേ നമ്മൾ മാറി താമസിക്കുന്നതന്നെയാ നല്ലത്. കേൾക്കുമ്പോ പ്രയാസം തോന്നും, നിങ്ങളെക്കാൾ പ്രയാസമുണ്ട് എനിക്ക്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്നേഹം നിലനിൽക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല.
2: ഗീതേ, നീ എന്തായി പറയുന്നേ?
1: നല്ലവണ്ണം ആലോചിച്ചിട്ടണമേ. ഒരു കൂട്ടുകുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു നിമിഷം മതി, പക്ഷേ പിന്നീട് കൂടിച്ചേരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് സ്നേഹമായിട്ടിരിക്കുമ്പോ പിരിയുന്നല്ലേ.
2: മോളെ, നമ്മൾ ഒരുമിച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചോളല്ലേ നീ?
1: അതെ അമ്മേ, ആരും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. ഏതായാലും ഇപ്പൊ എല്ലാം കഴിഞ്ഞു, നമ്മുടെ മനസ്സുകളൊക്കെ ഒന്നായി. ഇനി ഒരുമിച്ച് താമസിച്ചിട്ട് വീണ്ടും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ അത് ഇനി എനിക്ക് സഹിക്കാനാവില്ല.
0: മോളെ,
1: അച്ഛൻ വിഷമിക്കരുത്. ഇവിടുന്ന് പോയാലും എല്ലാ ഒഴിവു ദിവസങ്ങളിലും ഞങ്ങളിവിടെ വരും. നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, തമാശ പറയും, പിന്നീട് രാത്രിയായിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഒരു വെളിപ്പാട് അകലെ നിന്ന് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാം, പരസ്പരം വിശേഷങ്ങൾ അന്വേഷിക്കാം. ആ അടുപ്പം അതെന്നും നിലനിൽക്കും.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കുടുംബപുരാണം. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ എ കെ ലോഹിതദാസ്. നിർമ്മാണം മാത്യു ജോർജ്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFഉം പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. തറാനിപ്പാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100-ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്.
0: നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി APഅനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൗൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ.
0: കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർ മലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി, വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി. അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. ചട്ടികുളങ്ങര ഹാർബറിൽ 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. രണ്ട് കുട്ട കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനുമിനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9 ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10 സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് 1 സ്ഥാനത്ത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റ് വ്യാഴാഴ്ചയാണ് ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിലൂടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെയും പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജില്ലയിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം കക്കുവ പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് ആറളം ഫാമിലെ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. ഈ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സമീപത്തെ അംഗനവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് സജ്ജമാവാൻ മുഴുവൻ വകുപ്പുകൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി.
0: പാലക്കാട് ജില്ലയിലും മഴ ശക്തമായതിനെ തുടർന്ന് മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിയമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 6 സ്പിൽവേ ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. മഴയുടെ തോതനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല റവന്യൂ മന്ത്രിക്കാണ്. ഏത് സാഹചര്യവും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിവസത്തിൽ ലേലവിളി ഉയരേണ്ട ഹാർബർ പരിസരം ശൂന്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. 100 കണക്കിന് ഗ്രാമങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വ്യോമ നിരീക്ഷണം നടത്തി ഇന്ന് വിലയിരുത്തും. ദുരിതാശ്വാസ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്ര നിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗുരുദത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പരിപാടിയെക്കുറിച്ച് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ SR ആകാശവാണി വാർത്തകളോട്.
4: രാജ്യത്തുടനീളമുള്ള 10,000+ കേന്ദ്രങ്ങളിൽ 1,00,000+ യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാണ്. പ്രധാനമന്ത്രിയുടെ ലഹരിമുക്തി പ്രതിജ്ഞയോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർക്ക് August 14 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യക്ക് 1 സ്വർണം നേടാനായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യക്ക് മുതൽക്കൂട്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശു സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കത്ലോണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 10-ാം സ്ഥാനത്താണ്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഏറ്റുമുട്ടലിന് സജ്ജമാണെന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം പ്രതികരിച്ചു. ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവച്ച വ്യാപാരം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതികവിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ UK സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമര സേനാനിയിൽ ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്തെ ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ആരുണ്യകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി, സംഗീതം രഘുനാഥ് സേത്, ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം നഖക്ഷതങ്ങൾ. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ബോംബെ രവി. ആലാപനം കെ ജെ യേശുദാസ്.

ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

ചിത്രം വീണ്ടും പ്രഭാതം. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും.

ഇനി മൂലധനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

പൂന്തേനരുവി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. സംഗീതം MK അർജുനൻ. ആലാപനം P ജയചന്ദ്രൻ.

0: നാണം വേണ്ടേ.
1: ചിത്രം ചെമ്പരത്തി. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം അശ്വമേധം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം അടിമകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം വിലയ്ക്കു വാങ്ങിയ വീണ എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി.

നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയിഷ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: പ്രകൃതി സുന്ദരമായ നാട്ടിൻപുറത്തെ പുഴക്കടവ് നിൽക്കുമ്പോൾ കേൾക്കാം ആ കടത്തുകാരനെ വിളി.

എന്റെ അപേക്ഷ നിങ്ങൾ ആരും അക്കരെ പോകണ്ട, ഇക്കരെ നിൽക്ക്. നിങ്ങൾ ആരെ കാണാൻ ആഗ്രഹിക്കുന്നു, ആരുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു? ആളിങ്ങോട്ട് വരുന്നുണ്ട്. ദേ പുഴയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കൂ, കണ്ടില്ലേ ഒരു തോണി? ആ തോണിയുടെ അമരത്തിൽ പോണ്ട ആള്. തോണിയിൽ അവളുടെ പാൽക്കുടമേറ്റി പാണിയിൽ എരിഞ്ഞു തുണയേണ്ടത്. തോണിയിൽ അവളുടെ പാൽക്കുടമേറ്റി പാണിയിൽ എരിഞ്ഞു തുണയേണ്ടത്. അരുവിയിൽ അലസഞ്ഞുടയും പകല തെരുവിൽ പോയ പാലുക്കാൻ, തെരുവിൽ പോയ പാലുക്കാൻ. അരുവിയിൽ അലസഞ്ഞുടയും പകല തെരുവിൽ പോയ പാലുക്കാൻ, തെരുവിൽ പോയ പാലുക്കാൻ. വഞ്ചിയുടെ അമരത്തിരിക്കുന്ന അവൾ, വഞ്ചി നിറയെ പാലിൻ കുടങ്ങൾ നിരത്തിവെച്ച് വരുന്ന അവൾ മെല്ലെ പാടുന്നുണ്ട്.

പാടിയും തുഴഞ്ഞും അവൾ വഞ്ചിച്ചു കൊണ്ടുവന്ന് നടിപ്പിച്ചത് പരമാർത്ഥം പറയട്ടെ എന്റെ വീട്ടിന്റെ തെക്കവശത്താണ്. ഒരു നാഴൂര് പാല് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത്. ഇതാ വരുന്നു, പാലും പാത്രം പെട്ടവൾ ഓടി വരുന്നു. പാത്രം തിരിഞ്ഞു വെച്ചിട്ടവൾ മുറ്റത്ത് നിൽക്കുന്നു. നോക്കണം, മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീള കുഞ്ഞു തന്നെ.

പുഞ്ചിരിയടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ മറക്കുമോ മറക്കുമോ നിങ്ങളെ നൈഷയെ, മറക്കുമോ നിങ്ങളെ നൈഷയെ. കൃത്യം 32 വർഷം മുമ്പാണ് കഥാപ്രസംഗ വേദി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചത്, മറക്കുമോ നിങ്ങളെ നൈഷയെ. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സഹൃദയന്മാർ പറയാറുണ്ട്, മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. ഞാനും പറയട്ടെ, മറക്കില്ല മറക്കില്ല മറക്കില്ല ഞാനും ഈ ഐഷയെ. ഞാനിവിടെ മറക്കാത്തിന്റെ കാര്യം, ഇവിടെ സ്വഭാവം ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. പെണ്ണ് വന്ന് നിൽക്കുന്നു എന്ന് ഞാൻ അവിടുത്തെ ഒരു ചോദ്യം ചോദിക്കും. ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും. പെണ്ണേ നിന്റെ പേരെന്താണ്, പെണ്ണേ നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. എന്തിനാണ് ആ കൊച്ചു ചുണ്ടിലെ കിളിങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ. അവിടെ സംഭാഷണം കേൾക്കാൻ വലിയ രസമാണ്. അതിനുവേണ്ടി നിന്റെ പേരെന്താണ് പെണ്ണേ, നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. എന്റെ ചോദ്യം കേൾക്കുമ്പോഴേ അവള് കൊച്ചു പാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂവിതളുമായി പറയും മറുപടി. എന്താ മറുപടി? എപ്പോഴും മറക്കുന്ന ചേട്ടൻ. അവൾ ഇന്നലെ പറഞ്ഞില്ലേ ഐഷ്യ ഞാൻ ഇന്നും ചോദിക്കുന്നു, അതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്ന ചേട്ടൻ. ഞാൻ അവളെ കളിയാക്കും, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി. നോക്ക് ദേഷ്യം വരും, പേര് ഞാൻ പറയൂല. മുഖവും വെട്ടിച്ചവൾ ദൂരേക്ക് നോക്കും, അങ്ങനെ തന്നെ നിന്നിട്ടോട് പറയും, പാത്രം തിരിയത്തെ രൂവേഗം, പാലെടുത്തിട്ട് പാത്രം കൊടുത്തേക്കാൻ. ഞാൻ പറയും, പാലല്ലേ.

കോട്ടിയിലേ ആറുണ്ടും അത് കേൾക്കുമ്പോൾ കവട മുഖം ചുവന്നു. കവളിൽ ചെങ്കുങ്കുമം വീണപോൾ തുടുത്തവൾ കരയാനാരംഭിക്കും. ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലോ? പേര് പറഞ്ഞ പറയാനിട്ടാണെങ്കിൽ ദ്രോഹി പാല് വേണ്ടെന്ന് വെച്ചെങ്കിൽ പേര് ഞാൻ പറഞ്ഞാലോ? ഞാൻ മിണ്ടില്ല. ഞാൻ മേശപ്പുറത്ത് പുസ്തകത്തിന് താള് മറിച്ചു നോക്കി ഒരു കള്ളനെ പോലെ അങ്ങനെ ഇരിക്കും. ചേട്ടാ ചേട്ടാ ആയിഷ പോട്ടെ പാത്രം തിരിയ തരൂ ചേട്ട. അവനെ കിളിയുടെ കൊഞ്ചലിംഗനം വീഴും. അവനെ കിളിയുടെ കൊഞ്ചലിംഗനം വീഴും. മനോഹരമായ ആ നാട്ടിൻപുറത്ത് ഒരു മഞ്ഞ തുമ്പിയെ പോലെ പാറി നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി ആയിഷ. നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ അഖണ്ഡകാവ്യം ആയിഷ. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മധുരാധാരമായ കഥ ആയിഷ. ഇവിടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ ഒരാളിനെ കൂടെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ആയിഷയുടെ അച്ഛൻ, ഓ തെറ്റിപ്പോയി, അച്ഛനല്ല ബാപ്പ, ആയിഷയുടെ ബാപ്പ നല്ലവനായിരിക്കും. ആയിഷ നല്ല പെണ്ണ്, ആയിഷ നല്ല പേര്, നിശ്ചയമായിട്ടും അവിടെ അവിടെ ബാപ്പായും നല്ലവനായിരിക്കും. കാര്യം നമ്മുടെ അമ്മമാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തന്തയ്ക്ക് പറക്കണോടി മക്കള്, തന്തയ്ക്ക് പറക്കണോടി മക്കള്. ആ പാരമ്പര്യം ശരിയാണെന്ന് തോന്നുന്നു. ഇതാ വരുന്നു ആയിഷ. ആയിഷയുടെ ബാപ്പയുടെ പേര് കേൾക്കുമ്പോ തന്നെ മിക്കവാറുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും. പെണ്ണിന്റെ പേര് ആയിഷ, പെണ്ണിന്റെ ബാപ്പയുടെ പേര് അത്രമാൻ. ആളിത്തിരി പേശക, ആളിത്തിരി പ്രയാസപ്പെട്ട ആളാണ്. വരുന്നുണ്ട് നോക്കണം, ഞാൻ പറഞ്ഞു വെറുതെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ. ആ വരുന്നു. വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവളിന്മേൽ വകഞ്ഞിട്ട് അതിലൊക്കെ മുറുക്കാൻ പതയുമായി. അത്രമാന്റെ മീശ നിറയെ മുറുക്കാൻ പത പറ്റിയിരിക്കുന്നു. അതിലൊക്കെ മുറുക്കാൻ പതയുമായി മുഖത്തും അസൂരിക്കുത്ത് ഉഗ്രമാം വൈരൂപ്യത്തിൽ മുഴുപ്പെത്തിയതാണ് മാംസ വിൽപ്പനക്കാരൻ. ഇറച്ചി കച്ചവടക്കാരനാണ്, കശാപ്പുകാരനാണ്. വരൂ നമുക്ക് അവിടെ കച്ചവടം ഒന്ന് കാണാം, അവിടെ കടയൊന്ന് കാണാം. കട കാണാനൊന്നുമില്ല, മൂന്നാല് കഴ ഉയർത്തി ഉയർത്തി അതിന്റെ പുറത്തൊരു ചാപ്ര പിടിച്ചു വെച്ചിരിക്കുന്നു, അതാണ് കട. അതിന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്നു ഒരു പുളിമുട്ടം. കുറെ കാലമായിട്ട് അതിന്റെ ആ പുളിമുട്ടത്തിന്റെ ഒരു അറ്റം തേഞ്ഞു പോയിരിക്കുന്നു. അത് നാട്ടുകാർക്ക് കുറേശ്ശെ വെട്ടിയറിഞ്ഞു കൊടുത്ത ആ പുളിമുട്ടത്തിന്റെ ഒരു അറ്റത്തിൽ ആട്ടിന്റെ തല മാത്രം ഇരുന്ന് കരയുന്നു. ചോദിക്കണം ആട്ടിന്തലയോട്, എന്താ ആട്ടിന്തലെ നിനക്കൊരു ഒരു സങ്കടം പോലെ. ആട്ടിന്തല പറയും, എന്റെ കരള് ഇതാ നിൽക്കുന്നു, എന്റെ കരള്. ശരിയാണ്. പക്കത്തു നിണം വാർന്നുളുമ്പും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്തു കെട്ടി തൂക്കി വെട്ടുകത്തിയുമായി അങ്ങനെ തേച്ച് തേച്ച് മിനുങ്ങി പളപള പൊട്ടിച്ചിരിക്കുന്നു വെട്ടുകത്തിയുമായിട്ട്. ഉഗ്രമാം വൈരൂപ്യത്തിൽ കണ്ണുകൾ ചുവപ്പിച്ച് ആ ചട്ടുകാലനാം വൃദ്ധനീച്ചും നഗരത്തിൽ. അത്രമാൻ ഒരു ചട്ടുകാലനാണ്. ചട്ടുകാലൻ എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോ നമുക്ക് തോന്നും അങ്ങനെ എത്തിയും നോക്കിയും പോകാൻ തോന്നും. ചട്ടുകാലനാം വൃദ്ധനിരിക്കും നഗരത്തിൽ. എങ്ങനെയാണ് ഈ ചട്ടുകാലം ഉണ്ടായത്? പണ്ടൊരു പാണ്ടിപ്പോത്ത് പാതിയും കണ്ടിച്ചിട്ട പണ്ടവുമായി പാഞ്ഞു. പക്ഷെ അത്രമാൻ വിടുവോ? അത്രമാൻ വെട്ടിയിട്ട മൂച്ചിന് തലയില്ലാതെ പോത്തൊന്ന് ഓടി നോക്കി. അത്രമാൻ കൊലക്കത്തി കാൽമുട്ടിന്മേൽ അത്തൊമ്പൻ കരിമ്പോത്ത് നൽകിയ മുടന്തുമായി. രാത്രിയിൽ നഗരത്തിൽ നിന്നയാൾ നിണം നാറും തോർത്തിന്റെ മടിക്കുത്തിൽ

ജോലി കഴിഞ്ഞ് കാശുമാരി മണിയിൽ വീട്ടിൽ വരുമ്പോ അദ്രമാനും പിന്നെ കുറെ നേരത്തേക്ക് ഒരു വെറിയ ഐഷ ചെയ്തതൊക്കെ കുറ്റം, വെള്ളം കോരിയത് കുറ്റം, കോരാഞ്ഞത് കുറ്റം, മുറ്റം നൂത്തത് കുറ്റം, തൂക്കാഞ്ഞത് കുറ്റം, നൂറ് കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അപ്പൻ കുഞ്ഞിന്റെ ഹൃദയം കോപിപ്പിക്കും. അദ്രമാൻ ദേഷ്യപ്പെടുമ്പോ പെണ്ണ് കരയും, എന്റെ ഉമ്മ പോയല്ലാ നീ. ശരിയാണ്, അവൾക്ക് ഉമ്മയില്ല.

ഭദ്രമാന ദേഷ്യം വരും. ദേഷ്യം വരുമ്പോ അയാൾ വിളിച്ചു പറയും, പെണ്ണെ പെണ്ണെ നിന്നെ നിന്നെ കത്തി കൊണ്ടായിരിക്കും. അതൊക്കെ വേറെ വളരെ ലഘുവായ ശിക്ഷയുള്ള അത്രമാൻ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കട

നീ. ആയിഷ കരയുമ്പോ തൊട്ടടുത്ത വീട്ടിലൊരു അമ്മമ്മയുണ്ട്, നങ്ങു അമ്മൂമ്മ. അവര് മെല്ലെ കയറി വരും, പെണ്ണിനെ എടുത്ത് മടി വെച്ച് അവിടെ കണ്ണുനീർ തുടച്ചിട്ട് പറയും, ആയിഷ അദ്രമാന്റെ തല്ലുകൊണ്ടവൾ ചത്തു. എടി പെണ്ണേ, നിന്റെ ബാപ്പ നിന്റെ ഉമ്മാരെ തല്ലിക്കൊന്നാടി വച്ചേ. ഉറക്കപ്പാവത്തിരമുപ്പരപ്പഴും തല്ലും പുറങ്ങും.

0: കണ്ണുകൾ തുറന്നു കണ്ണുവാൻ കഴിയാതെ എന്റെ ഉമ്മാ പോയല്ലാതെ പെണ്ണെ നിന്നെ കത്തി കൊണ്ടറിഞ്ഞ് ഞാൻ കടയിൽ കെട്ടി തൂക്കും. ഭൂപോലത്തെ ഒരു പെൺകുട്ടി, പിശാജ് പോലത്തെ ഒരു അച്ഛൻ. അച്ഛനെയും മകളെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ദിവസവും ഐഷ എന്റെ വീട്ടിൽ വന്ന് പാലും പാത്രമായിട്ട് ഞാൻ എന്റെ സ്ഥിരം ചോദ്യം എടുത്തിട്ടു, നിന്റെ പേരെന്താണ് എടി പെണ്ണേ, നിന്റെ പേരെന്താണ്? അവൾ ഇങ്ങോട്ടൊരു ചോദ്യം, ചേട്ടാ അറിഞ്ഞോ? എന്താ പെണ്ണേ? ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തട്ടിച്ചല്ലു, ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തട്ടിച്ചല്ലു, വന്ന പാടവളോതി വീട്ടിലെ വിശേഷങ്ങൾ. ഇതെവിടുന്നാ പെണ്ണേ? ഇതോ ഇന്നലെ മജീദിക്ക പട്ടണങ്ങളിൽ ചുറ്റി വന്നപ്പോ തട്ടിച്ചതാണ്, ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി, ഇന്നേ ഒത്തിരി വില. എടി പെണ്ണെ, നിന്റെ മജീദിക്ക് ആരോ കളിപ്പിച്ചതാ, അയാൾക്ക് തുണി അടിക്കാൻ അറിയാവോ? ഇത് വെറുതെ കിട്ടുന്ന തുണിയാ, ഇത് നാറുന്ന തുണി, വൃത്തികെട്ട തുണി. ചേട്ടാ ഇന്നലെ മജീദിക്ക, നിന്റെ മജീദിക്ക അവര് തുണി മേടിക്കാൻ അറിയാവോ? എടി പെണ്ണെ, ഇത് നാറുന്ന തുണി. ചേട്ടാ നല്ല വാസനയുണ്ട് ചേട്ടാ. എടി പെണ്ണെ, ഈ തുണിയുടെ പേരാണ് കൊളങ്കലക്ക് തുണി, കൊളങ്കലക്ക് തുണി എന്ന് പറയുന്നത്. ഒരു കാര്യം, ഇതിട്ടുണ്ട് ഇവിടെ വരരുത്, ഈ ചന്തയിലെങ്ങും പോകരുത്, ആള് തന്നെ ആക്ഷേപിക്കും, നാണക്കേടാണ്. അവൾ കണ്ണു തുടയ്ക്കുന്നു, ഞാനിനി വരുന്നില്ല, ഈ ചേട്ടന്റെ വീട്ടിലേക്ക് ഞാനിനി വരത്തില്ല. മുകിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോതി. ഐഷ പോവാണോ പെണ്ണെ? ആ പെണങ്ങിയോ ഐഷ? കളിയായി ഞാനും കളിയാക്കി പോയ, കരയുന്നു കരയുന്നു കനകമേനി, കരയുന്നു കരയുന്നു കനകമേനി.
1: എന്റെ പാട്ടും കൂത്തും കേൾക്കാൻ അവൾ നിന്നില്ല, അവളിതാ വഞ്ചിച്ചു കഴിഞ്ഞു പോകുന്നു. പാലൻപാത്രം എന്റെ തിണ്ണയിലിരിക്കുന്നു. കഷ്ടമായിപ്പോയി. അവൾക്ക് ഇഷ്ടപ്പെട്ട തുണിത്തരം മോശം എന്ന് പറഞ്ഞത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവളെ അങ്ങനെ ദുഃഖിപ്പിച്ചത് നന്നായില്ല. സാരമില്ല, നാളെ വരുമല്ലോ, നാളെ വരുമ്പോ പറഞ്ഞുകളയാം. ഇത് ലോകത്തെങ്ങും കിട്ടാത്ത തുണിയാണ്, അത് നിന്റെ മജീദിക്കായ്ക്ക് മാത്രമേ ഇതെവിടുന്നും കിട്ടുള്ളൂ. അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. ഞാൻ കാത്തിരിക്കുക. സാധാരണ ഒരു 7 മണിക്ക് അവൾ വീട്ടിൽ വരാറുണ്ട് രാവിലെ. അന്ന് 7 കഴിഞ്ഞു, മണി 8 ആയി, ഐഷയെ കണ്ടില്ല. മണി 9 ആകുന്നു, എനിക്ക് പോകേണ്ടത് പോകണ്ടേ? ഞാൻ പുസ്തകത്തിൽ ഇറങ്ങി, ഞാൻ ആ പുഴയുടെ മുകൾഭാഗത്തേക്ക് നോക്കി. വരുന്നുണ്ട്, ആ വഞ്ചി വരുന്നുണ്ട്, അവൾ വരുന്നുണ്ട്. ഞാൻ പുസ്തകം കൊണ്ട് മേശപ്പുറത്തിട്ടു. എന്നിട്ട് മുറ്റത്തങ്ങനെ നടന്നു, ആ വളവ് തിരിഞ്ഞ് ഞങ്ങളുടെ പടിക്കൽ ആ വഞ്ചി വന്ന് അടുക്കുന്നു. ഞാൻ പുറംതിരിഞ്ഞു വന്നു. അവൾ വരട്ടെ, അവൾ വന്നെന്നെ വിളിക്കട്ടെ. അവൾ എന്റെ പിന്നിൽ വന്നു, വിളിക്കുന്നില്ല. ഞാൻ അല്പനേരം കാത്തു നിന്നു, അവൾ വിളിക്കുന്നില്ല. ഒടുവിൽ ഞാൻ തിരിഞ്ഞു നോക്കി, ആ നിൽക്കുന്ന ഐഷ അല്ല, കേളപേടിയാ, ജീവനോടെ നിൽക്കുന്ന ആട്ടിന്റെ ചെവിക്ക് പിടിച്ചങ്ങട്ട് കഴുത്ത് കാഴ്ചകളിൽ നാളല്ലേ. ഞാൻ മനസ്സറിയാതെ അങ്ങ് തിണ്ണയിൽ കയറിപ്പോയി. എന്റെ വിചാരം, ഈ മനുഷ്യൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്ന് ആ പാലും പാത്രം തിണ്ണയിൽ വെക്കും, ഇങ്ങോട്ട് കയറി വരും, എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും, കരണ കുറ്റിക്ക് കാച്ചും. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അയാൾ മുഖം കുപ്പിട്ടങ്ങ് നിൽക്കുകയാണ്. അവസാനം ഞാൻ വിളിക്കേണ്ടി വന്നു. മന്ത്രമാൻ പേടിച്ചാണ് എന്റെ വിളി, കാരണം വിളിക്കുമ്പോഴാണെങ്കിലോ സംഗതി സാധിക്കുന്നത്. അത്രമാൻ അയാൾ മുഖം ഉയർത്തി, അയാളുടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. അത്രമാൻ, ഐഷ എവിടെ? അയാളുടെ കവിളിലൂടെ കണ്ണുനീര് ഒഴുകുന്നു. അത്രമാൻ, ഐഷയ്ക്ക് എന്ത് പറ്റി? നിങ്ങളുടെ മകൾക്ക് എന്ത് പറ്റി? പറയൂ. നമ്മുടെ തലേ വിധി തുടയ്ക്കാൻ കൈലേസില്ല. എന്ത്? നമ്മുടെ തലേ വിധി തുടയ്ക്കാൻ കൈലേസില്ല. കാര്യം പറയൂ അത്രമാൻ. ആയിഷയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞു, പോയിരിക്കുകയാണ് നഗരത്തിലെ വീട്ടിൽ.
2: എന്ത്? ഐഷയുടെ കല്യാണം കഴിഞ്ഞു.
1: അദ്രമാൻ അവിടെ നില്ല, പോരുത്, എനിക്കറിയണം. നിൽക്ക്, എന്നു വച്ചി കയറിക്കഴിഞ്ഞ് തൊഴഞ്ഞു പോകുന്നു. എന്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവനെ പോൽ.
2: എങ്ങനെ ഇത് വിശ്വസിക്കുക? 12 വയസ്സുള്ള പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു, അവിടെ ബാപ്പ വന്ന് പറയുന്നു. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? മാത്രമല്ല, എത്ര നിസ്സാര കാര്യമുണ്ടെങ്കിലും അവൾ നമ്മളോട് പറയാറുണ്ടല്ലോ. ഇന്നലെ ആ ജാക്കറ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞില്ലേ, ഒരു മഹാ വലിയ വാർത്തയായിട്ട്? അപ്പൊ ഇനി കല്യാണക്കാര്യം മാത്രം എന്തിനവൾ ഒളിച്ചു വെച്ചു? അതുമല്ല, കല്യാണത്തിന് ഒരു പ്രായമില്ലേ? നമ്മുടെ നാട്ടിലെ പ്രായം ഏതാ? 17. മധുര 17, വെറും 17 അല്ല, മധുര 17. പിന്നെ ചിലയിടത്ത് മധുര 17 കഴിഞ്ഞ്, മധുര 27 കഴിഞ്ഞ്, മധുര 37 കഴിഞ്ഞ്, മധുര 47 കഴിഞ്ഞ് മൂത്തു മരിച്ച് ചില നിർഭാഗ്യവതികൾ വീട് നിറഞ്ഞിരിക്കാറുണ്ട്. സ്ത്രീധനമല്ലേ പ്രശ്നം? ഇവിടെ 12 വയസ്സുള്ള പെണ്ണിന്റെ കല്യാണം നടന്നു. ബാപ്പാ വന്ന് പറയുന്നു, എനിക്കറിയണം. ഞാൻ ആ പുസ്തകം കൊണ്ട് മേശപ്പുറത്തിട്ടു. അന്ന് പോകേണ്ടടുത്തേക്ക് ഞാൻ പോയില്ല, നേരെ അത്രമാരുടെ വീട്ടിലേക്ക് പോയി. രണ്ടു മൂന്ന് കടത്തി കഴിയണം, തോടും മടായിയും ചാടി ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ ആരുമില്ല. ആ മാടം, മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു മാടം. അത്രമാൻ, ആരുമില്ല ഇവിടെ. ഞാൻ അടുത്ത വീട്ടിലേക്ക് ഇരുന്നു. അവിടെ നങ്ങു അമ്മുമ്മ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ അമ്മുമ്മ. ആ അമ്മുമ്മയാണ് അമ്മുമ്മ.

0: ഉമ്മായി രക്തം തൂളുമ്പോൾ ശ്രീകാരമോടെ മുത്തശ്ശിയമ്മ കഥ പറഞ്ഞു.
1: മക്കളെ, അദ്രമാൻ ഐഷയെ വിറ്റുവളഞ്ഞതല്ലയോ, കൊടുത്ത് കാശ് മേടിച്ചതാ.
2: എന്ത്, അദ്രമാൻ തന്റെ മകളെ കല്യാണം കഴിച്ചല്ലെന്നു, അവളെ വിറ്റുവളഞ്ഞോളുന്നു.
0: അങ്ങനെ പറയുന്ന ആ കൊച്ചേ ശരി.
1: ആ പെണ്ണിന്റെ ഗുണം കൊണ്ടല്ലയോ വീട്ടുകാര്യങ്ങളൊക്കെ നടന്നത്. അവള് പാല് വെക്കാൻ പോയതുകൊണ്ടല്ലയോ വീട്ടുകാര്യങ്ങളൊക്കെ നടന്നത്. ഈ അദ്രമാൻ അവളതൊക്കെ കുടിച്ചു തീർത്ത് കടയും അടച്ചിട്ട് ആ തെണ്ടി നടക്കുന്നു റോഡ്. നിങ്ങളെ എത്തിയും നോക്കി എത്തിയും നോക്കി ഇങ്ങനെ പോകുമ്പോ
2: ഒരു പുത്തൻ മുതലാളി, ഒരു പുത്തൻ പണക്കാരൻ വിളിക്കുന്നു.
1: ഏയ് ഏയ് അദ്രമാൻ, കേറി വാ, കേറി വാടോ.
2: അദ്രമാൻ അകത്ത് ചെന്നു.
1: ഇരിക്ക്.
2: ഇല്ല, ഞമ്മള് നിന്നോളാം.
1: അവിടെ ഇരിക്ക, കസേരയിലോട്ട് കയറി ഇരിക്ക.
2: ഇല്ല, ഞമ്മക്ക് നിന്ന ശീലം. അദ്രമാനെ, കച്ചവടമൊന്നുമില്ലേ?
0: ഇല്ല.
2: അതെന്താ? ഒക്കെ നഷ്ടം വന്നുപോയി.
1: നഷ്ടം വന്നു അതെ കുടിച്ചു തീർത്തോ?
2: ആ കുറച്ചൊക്കെ നമ്മള് കുടിച്ചു തീർത്ത്, എന്തായാലും നഷ്ടം ആണല്ലോ, ബാക്കി നമ്മള് കുടിച്ചു തീർത്തു.
1: ഇനി കച്ചവടം ചെയ്യണ്ടേ? നമ്മുടെ ഈ പണമില്ല,
2: നമ്മള് കൊറേ പണം തരാം.
0: അദ്രമാൻ മിണ്ടിയില്ല.
2: നമ്മൾ കൊറേ പണം തരാം.
0: പണക്കാരനകത്ത് പോയി പുത്തനാമ സൈഫ് വലിച്ചു തുറന്നു.
1: ഇതാ ഇറങ്ങി വരുന്ന ഒരു 100 രൂപ നോട്ടുമായിട്ട്. ഇതാ അദ്രമാൻ മേടിച്ചോളൂ.
2: രണ്ട് കൈ നീട്ടി അദ്രമാൻ ആ നോട്ട് വാങ്ങിച്ചു.
1: എന്റെ റബ്ബേ, ഇത് നമ്മൾ എപ്പോഴാ തിരികെ തരേണ്ടത്?
2: ഇത് തിരികെ തരണ്ട, നീ തിരികെ തരണ്ട.
0: എന്റെ റബ്ബേ, 100 പുണ്യമുണ്ട് എനിക്കൊരു ഒരു ക്ഷേതവും വരുത്തണ്ടേ.
1: അയാൾ ആ നോട്ട് കണ്ണിൽ വെച്ച് നാലായിട്ട് മടക്കി മടിയിൽ ഒതുക്കി. അപ്പൊ നമ്മൾ ചെല്ലട്ടെ അദ്രമാൻ? നില്ല നില്ല, പോവാൻ വരട്ടെ.
2: ചൂണ്ട കിട്ടി പിടിച്ച പോലെ അദ്രമാൻ തിരികെ വന്നു.
0: അദ്രമാനെ, നിനക്കൊരു മകളുണ്ടല്ലോ ആയിഷ.
2: ഓ, നമ്മുടെ പുന്നാര മോള് ആയിഷ.
1: നമുക്ക് മോള് മോനുമായിട്ട് അവളല്ലേ ഉള്ളൂ. അവളെ ഇനി ചന്തയിലെങ്ങും അയക്കരുത്, നാണക്കേടാ. ഞാൻ ഇന്നലെ അവളെ കണ്ടു ചന്തയില്. ഛേ, കല്യാണ പ്രായമായിരുന്നു പെണ്ണിനെ കല്യാണം, അവളെ ചന്തയിൽ അയക്കരുത്.
3: അയ്യോ മോനാളി, അവക്ക് 12 വയസ്സേ ഉള്ളൂ, കൊച്ചു വെണ്ണല്ലയോ.
1: വേണ്ട, അവളെ ഇനി ചന്തയിൽ അയക്കണ്ട. പിന്നെ അവൾ ഇവിടെ നിൽക്കട്ടെ, എന്റെ വീട്ടിൽ നിന്നോട്ടെ.
2: അദ്രമാൻ മനസ്സിലായില്ല.
1: അദ്രമാൻ, തന്റെ മകളെ ആയിഷ ഇവിടെ നിന്നോട്ടെ, ഈ വീട്ടിൽ എന്നെ കെട്ടി പോലപ്പോൾ ഇവിടെ
3: കഴിയാളി. വേണ്ട, നമുക്ക് ഇപ്പോഴും വേണ്ട വേണ്ട.
1: എടാ വടയാ, നിന്റെ പൈസ ഉണ്ടോ? കെട്ടിച്ചേക്കാൻ പൈസ ഉണ്ടോ? പൈസ അല്ലേ വല്ല പാട്ടി നിരിഞ്ഞു നോക്കോ. മലയാളി, എന്റെ മോക്ക് 12 വയസ്സേ ഉള്ളു, മലയാളിക്ക് 60 വയസ്സ് കഴിഞ്ഞു കാണും. അത് സാരമില്ല അദ്രമാൻ, സാരമില്ല. അവൾ എന്റെ മകളെ പോലെ കഴിഞ്ഞോട്ടെ, ഒരു 3-4 കൊല്ലം മകളെ പോലെ, പിന്നെ കെട്ടിയവളെ പോലെ.
3: മലയാളി, മലയാളി
1: വരൂ അദ്രമാൻ, വരാൻ പറഞ്ഞിട്ട്.
2: പുത്തമ്പണക്കാരൻ അദ്രമാന്റെ കൈക്ക് പിടിച്ചു, വലിച്ചടിച്ചു കൊണ്ടുപോന്നു. പാപം അദ്രമാൻ ആലോചിച്ചു.
1: അയാൾ പറഞ്ഞ ചില വാക്കുകൾ അദ്രമാന്റെ മനസ്സിൽ ഉറക്കിയിരിക്കുന്നു. നിന്റെ ഈ പണം ഉണ്ടോടാ? പണമില്ല കെട്ടിച്ചേക്കാൻ ആരെങ്കിലും വല്ല പട്ടിയും മതിവോടാ.
2: അവരാ മാടത്തിന്റെ മുമ്പിലെത്തി.
1: അദ്രമാൻ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞ ലക്ഷണം,
2: ആയിഷ മോളെ, ആയിഷ. അവൾ അകത്ത് അടുപ്പത്ത് വെള്ളം വെച്ച് തീ കത്തിച്ചിരിക്ക.
1: ഇങ്ങോട്ട് വാ മോളെ.
2: എന്താ ബാപ്പ?
1: ബാപ്പ എന്താ ഇത്ര ഇരുട്ടിയത്? ഇനി ബാപ്പ ഇരുട്ടി വന്നാൽ ഞാൻ കരയും ബാപ്പ.
2: മോളെ,
1: ഐഷ നീ ഇനി കരയണ്ട, നമ്മള് കച്ചവടത്തിന് പോകാൻ പോകുന്നു. ദേ കണ്ടോ, 100 രൂപ.
2: എവിടുന്ന ബാപ്പ?
1: ദേ നിക്ക്, നീ മോലാളി തന്നു.
2: ഇതാരാ ബാപ്പ? നമ്മുടെ സ്വന്തമാണോ ബാപ്പ?
1: ഐഷ, ഇതാണ് നിനക്കുള്ള ഗട്ടിയവൻ. നീ പേടിക്ക, ഞമ്മള് പറയട്ടെ. ഇത് വേറെ ബാപ്പയാന്ന് വിചാരിച്ചു, ഞമ്മള് നിന്നെ വന്ന് കണ്ടോളാം. ചെല്ല്, നീ നമ്മളെ വീടാണെന്ന് കരുതിക്കോ. ചെല്ല്, വേറെ ഒരു ബാപ്പയാ. ചെല്ല്, ഞാൻ പോവില്ല.

കുളംകളി അത്താം തടിച്ചാൽ ആയിരം കളികളെ കേൾക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. ആയിളം കളിയത്ര ചിറകിട്ടടിച്ചാലും ആയിരം വഴികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ പോയി.

0: യവനിക കട്ടഴിഞ്ഞത്തവി പണവും പണവുമായി തല്ലപിക്കും കായപ്പനികൾ കടന്നുപോയി.
1: നാല് സംവത്സരം കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നാട്ടിൻപുറത്തല്ല, ഒരു വലിയ പട്ടണത്തിലാണ് എൻ്റെ താമസം. എൻ്റെ കലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ താമസിക്കുന്നു. ഞങ്ങൾ കോളേജ് കുമാരന്മാർ വൈകിട്ട് നടക്കാനിറങ്ങും. അങ്ങനെ തെരുവിലൂടെ പോകുമ്പോൾ നാലുകൂടിയമൊക്കെ കണ്ടമാനം ആളുകൂടി നിൽക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു, ആളുകളെ തള്ളിമാറ്റി അകത്തേക്ക് നോക്കുമ്പോൾ ഇതാ നിലത്തെന്തോ ഒരു സാധനം ഒരു ചാക്കുകൊണ്ട് മറച്ചിട്ടിരിക്കുന്നു. ആളുകൾ പകച്ചു മാറി നിൽക്കുന്നു. എന്താ ഇത്? ഈ ചാക്കിന് താഴെ എന്താ? ആരും മിണ്ടുന്നില്ല. ഞാൻ ചെന്ന ചാക്കിന്റെ ഒരു അറ്റം പിടിച്ച് മെല്ലെ ഉയർത്തി. പെട്ടെന്ന് ഞാൻ ആ ചാക്ക് താഴെയിട്ട് കളഞ്ഞു. ഇതാ ഒരു ശവം, ഒരു ചോരക്കുഞ്ഞിന്റെ ശവശരീരം. പ്രസവിച്ചിട്ട് 2 ദിവസം പോലും പ്രായമില്ലാത്തൊരു കുഞ്ഞിന്റെ ശവശരീരം. കണ്ണുകൾ മറിഞ്ഞ്, മാംസങ്ങൾ ഉന്തി, കുഞ്ഞു കൈകൾ മാന്തി കീറി, ബീഭത്സമാണ് ആ രൂപം. ഇതെങ്ങനെ വന്നിവിടെ? പട്ടികളിൽ നിന്ന് ഉച്ചയ്ക്കു കടിച്ചു വലിച്ചു കഴിഞ്ഞിട്ടതാണത്രേ പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും ആ കാണുന്ന കാട്ടിനകത്ത് നിന്ന് പട്ടികൾ കടിച്ചു വലിച്ചു ഇവിടെ കൊണ്ടിട്ടു. ഞങ്ങൾ പട്ടികളെ തല്ലി ഒടിച്ചിട്ട് നിൽക്കുക.
2: വല്ലാത്ത ദുർഗന്ധം,
1: കഷ്ടം. ഞാൻ തീയെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ കറിച്ചപ്പോ അനിയൻ ചോദിക്കുന്നു, അണ്ണാ അറിഞ്ഞോ സംഭവം? അറിഞ്ഞോ?
3: എന്താടാ?
1: ആ പെണ്ണുണ്ടല്ലോ.
3: ഏത് പെണ്ണ്?
1: നമ്മൾ അവിടെ താമസിക്കുമ്പോ നമ്മുടെ വീട്ടിൽ പാലും കൊണ്ടുവന്നൊരു പെണ്ണില്ലേ, ഐഷ. അവളെവിടെ? അവളിപ്പോ വലിയ പണക്കാരന്റെ ഭാര്യയായിട്ട് സുഖിച്ചങ്ങനെ കഴിയല്ലേ. അല്ല, പിന്നെ അവളെ പോലീസുകാര് കൊണ്ടുപോയി.
3: എന്തിന്?
1: എന്തിന്? നല്ല കാര്യമായി. അവളെ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നളഞ്ഞു.
3: ആര് പറഞ്ഞു?
1: എല്ലാരും പറയുന്നു. ആ പോലീസുകാര് പറയുന്നു. ആ എല്ലാരും പറയുന്നെന്ന് പോലീസുകാർ പറയുന്നു.
3: എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പേരൊന്നുകൂടെ പറയാൻ പറഞ്ഞാൽ പിണങ്ങിപ്പോന്ന പെണ്ണ്,
1: അവൾ ധരിച്ചിരിക്കുന്ന ആ വേഷം മോശം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോന്ന പെണ്ണ്, അവളെ സ്വന്തം കുഞ്ഞിന്റെ ചേതന മാന്തി കീറി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാവില്ല.
0: ആ ഈശയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കല്ല സ്നേഹിതന്മാരും നിങ്ങളും ഞെട്ടി. നിക്കാഹു കഴിഞ്ഞവൾ പട്ടണത്തിലെ വീട്ടിൽ മുക്കാലും കരങ്ങി ജീവിക്കണാൾ വിടലാം ഭർത്താവിന്റെ നാംസദാഹത്തിൽ കത്തി പടരും വികാരങ്ങൾ അവളെ കശക്കവേ 4 വർഷങ്ങൾക്കുള്ളിൽ തടഞ്ഞ കൊന്തായി തീർന്നു ശാലീന ലളിതമാ സൗന്ദര്യ സാക്ഷാത്കാരം. 4 വർഷങ്ങൾക്കുള്ളിൽ തടഞ്ഞ കൊന്തായി തീർന്നു ശാലീന ലളിതമാ സൗന്ദര്യ സാക്ഷാത്കാരം സൗന്ദര്യ സാക്ഷാത്കാരം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആയുഷ എന്ന കഥാപ്രസംഗത്തിന്റെ 1-ാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥാപ്രസംഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സാംസ്കാരിക ഇടങ്ങൾ.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് മിഠായി തെരുവിനെ കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ കോഴിക്കോടിന്റെ ഹൃദയമിടിപ്പാണ് മിഠായി തെരുവ്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേര് നിൽക്കുന്ന ഈ തെരുവ് വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ വീഥിയിൽ നിന്നാണ് മിഠായി തെരുവെന്ന പേരുണ്ടായത്. അക്കാലത്ത് തെരുവിന്റെ ഇരുവശങ്ങളിലും നിരനിരയായി ഉണ്ടായിരുന്ന ഹൽവ കടകളാണ് ഈ പേരിന് കാരണമായത്. കോഴിക്കോടൻ ഹൽവയുടെ കീർത്തി കടൽ കടന്ന് യൂറോപ്പിൽ വരെ എത്തിയതോടെ ഈ തെരുവ് ലോക പ്രശസ്തമായി. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എസ് കെ പുറ്റക്കാട്ടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന വിഖ്യാത നോവലിലൂടെയാണ് മിഠായി തെരുവ് അമരത്വം നേടിയത്. ഈ തെരുവിലെ മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും നോവലിലൂടെ അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി. തെരുവിന്റെ പ്രവേശന കവാടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഈ സാഹിത്യ ബന്ധത്തിന്റെ അടയാളമാണ്. വിവിധ നിറങ്ങളിലും രുചികളിലുമുള്ള ഹൽവകളും ചൂടുള്ള ഏത്തയ്ക്ക ചിപ്സും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. പഴയകാല പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് ഈ തെരുവ് മനോഹരമായി നവീകരിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയതോടെ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമായി ഇത് മാറി. തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി സൂചി മുതൽ സ്വർണം വരെ ലഭിക്കുന്ന ഒരു വലിയ വിപണിയാണിത്. തെരുവിനോട് ചേർന്ന് തന്നെയുള്ള മുസ്ലിം പള്ളികളും കോവിൽക്കടവ് പോലുള്ള ക്ഷേത്രങ്ങളും കോഴിക്കോടിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യം വിളിച്ചോതുന്നു. നാലുമണിക്കാറ്റും പാതിരാമണലും പോലെ പ്രകൃതിദത്തമായ ഇടങ്ങൾ നമ്മെ ആകർഷിക്കുമ്പോൾ മിഠായി തെരുവ് ഒരു ജനതയുടെ ജീവിത രീതിയും ചരിത്രവുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. കോഴിക്കോട് സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഈ തെരുവ് നൽകുന്ന അനുഭവം മറ്റൊരിടത്തും ലഭിക്കാത്തതാണ്.

0: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ടു തരം ആളുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഒരു ദിവസത്തിൻ്റെ തിരക്കുകളും തളർച്ചകളും മെല്ലെ അസ്തമയത്തിൻ്റെ നിറങ്ങളിലേക്ക് അലിഞ്ഞു ചേരുന്ന ഈ സായാഹ്നത്തിൽ മനസ്സിന് അല്പം വിശ്രമവും ഓർമ്മകൾക്ക് അല്പം സംഗീതവും പകരാൻ നമുക്ക് ഒരുമിക്കാം. ചില ഗാനങ്ങൾ വെറും പാട്ടുകളല്ല, അവ നമ്മുടെ ജീവിതത്തിലെ ഒരു അധ്യായമാണ്. ചില സ്വരങ്ങൾ കേൾക്കുമ്പോൾ മറന്നുപോയ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തിരികെ എത്തും. ചില വരികൾ കണ്ണുകളിൽ നനവും ചിലത് ചുണ്ടുകളിൽ പുഞ്ചിരിയും വിടർത്തും. സംഗീതത്തിന് അത്രമേൽ അത്ഭുതകരമായ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിലൂടെ ഇന്ന് നമുക്ക് ഒന്നിക്കാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളും ആ ഗാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളും സന്തോഷങ്ങളും ജീവിതത്തിൻ്റെ കുഞ്ഞു കഥകളും ഒക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഓരോ വാക്കും ഓരോ അനുഭവവും ഈ സായാഹ്നത്തെ കൂടുതൽ സുന്ദരമാക്കട്ടെ. അപ്പോൾ ഈ പോക്കുവെയിൽ മനസ്സിൻ്റെ ജനാലകൾ നമുക്ക് തുറന്നിടാം. സംഗീതത്തിൻ്റെ കാറ്റകത്തേക്ക് ഒഴുകിയെത്തട്ടെ. ഓർമ്മകൾക്ക് വീണ്ടും പൂക്കാലം വരട്ടെ. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? ആ, പറഞ്ഞോളൂ രാജശേഖരൻ നായർ ചേട്ടാ, എന്തുണ്ട് വിശേഷം?
1: 2 മണിക്കൂർ മുമ്പേ വരെ മഴയായിരുന്നു ഇന്നലെ മുതല്. പിന്നെ ഇപ്പൊ ഒരു ചെറിയ സമാധാനം തന്നിട്ടുണ്ട്.
0: കുറച്ച് സമാധാനമുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്.
1: പിന്നെ ചെറിയ രീതിയിൽ ഗ്യാസ് ഒക്കെ വന്നു തുടങ്ങി.
0: ഗ്യാസ് ഒക്കെ ചെറിയ രീതിയിൽ വന്നു തുടങ്ങിയോ?
1: ചെറുതായിട്ട് കിട്ടുന്നുണ്ട്.
0: ആ, ശരി ശരി. എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞില്ലല്ലോ അല്ലേ?
1: ഇല്ലല്ലോ, വില കുറഞ്ഞില്ല. നമ്മളെ ഗ്യാസ് 3200 രൂപ കൊടുക്കണം.
0: ആ, നമ്മുടെ ഇവിടെ അങ്ങനെ തന്നെയാണ്. കൊമേഴ്സ്യൽ അല്ലേ?
1: അതെ അതെ.
0: എന്നാലും കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
1: കുറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ ചായക്കൊക്കെ വില കൂട്ടിയാ?
1: ഇല്ല, ഞാൻ കൂട്ടിയില്ല. ഇവിടെ എല്ലാം പഴയ വില തന്നെ.
0: ഗ്യാസിന്റെ വില കൂടുമ്പോ ചായക്ക് ഇച്ചിരി വില കൂട്ടാൻ തോന്നുന്നു.
1: അത് പിന്നെ 1 ലിറ്റർ പാലിന് 2 രൂപ കൂടുമ്പോ ഒരു ചായക്ക് 2 രൂപ കൂട്ടുന്നത് ശരിയല്ല.
0: അത് ശരിയല്ല. പക്ഷെ ഗ്യാസിന് നമ്മൾ പ്രതീക്ഷയെന്ന് വില കൂടി, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ക്രമേണ ക്രമേണ കൂട്ടാൻ പറ്റൂ, അല്ലാതെ പെട്ടെന്നൊന്നും കൂട്ടാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള നമ്മളെ സ്വന്തം ആൾക്കാരല്ലേ ചായ കുടിക്കാൻ വരുന്നത്? അവരെ നമുക്ക് കൂട്ടി വാങ്ങിക്കാനും പറ്റൂല.
1: രാവിലെയും വൈകിട്ടും എപ്പോഴും വരുന്നത് ഒരാൾ തന്നെയാണ്.
0: പിന്നെ രാശരഞ്ജന്റെ കടയിൽ നിന്ന് തന്നെ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഗ്യാസിന്റെ വില കൂടി, അതുകൊണ്ട് കുറച്ച് പൈസ കൂട്ടി എന്ന് പറയാനും പറ്റൂല. എല്ലാം നമ്മൾ നോക്കണമല്ലോ അല്ലേ? ശരി, അപ്പോ ഇന്ന് ഏത് പാട്ട് പറഞ്ഞോ?
1: ഞാൻ ചോദിച്ചിരുന്നത് കണ്ണാമ്പൊത്തിയിലെ കാട്ടിക്കുറിഞ്ഞിയിലെ ഞാൻ വിട്ട കള്ളനെ ഓടിച്ചാടി
0: പിടിച്ചോണ്ടുവാമാവനെന്ന
1: സിനിമയാണെന്ന് തോന്നണ്.
0: അമ്പിളി അമ്മാവൻ എന്ന സിനിമയിലെ പാട്ടാണോ?
1: ആണെന്ന് തോന്നണ്. ജയഭാരതി, നസീർ
0: അവരൊക്കെ അഭിനയിച്ചതാണ്.
1: പഴയ പടമാണ്, പഴയ പടം.
0: അമ്പിളി അമ്മാവനല്ല, അമ്മിണി അമ്മാവൻ എന്നാണ് ആ സിനിമ.
1: എന്റെ ഓർമ്മ ഇപ്പോഴേ ശരിയായുള്ളൂ.
0: അപ്പൊ അതിലെ വളരെ കെ ജെ യേശുദാസ് പാടിയ ഒരു മനോഹരമായ പാട്ട്. ഈ ഏത് പ്രായക്കാർക്കും ഉണ്ണിയപ്പം തിന്നാന്ന് പറയണമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. പി മാധുരിയും കെ ജെ യേശുദാസും പാടിയത്. ആ, അപ്പൊ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കരുണാസായിലെ എല്ലാ ആൾക്കാർക്കും, ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും, പിന്നെ മധുജൻ സാറിന് പ്രത്യേകം ലേഖാറ്റിയിട്ട്
0: തരണം.
1: ഞാൻ അടുക്കള പരിപാടിക്ക് വന്നിരുന്നു,
0: കണ്ടല്ലോ നമ്മള്.
1: ആ, കണ്ടു, നമ്മൾ തമ്മിൽ കണ്ടു. പിന്നെ ഒരു മാന്യമായ ആളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എല്ലാരും അടുത്ത റേഡിയോ ദിനത്തിന് വരാൻ തയ്യാറെടുക്കുകയാണ്.
0: ആ, റേഡിയോ ദിനം നമ്മൾ അതിന് വേണ്ടി വെക്കുന്നതല്ലേ. അപ്പൊ എന്തായാലും എല്ലാരും വരും. ഇത് പിന്നെ ആ, ഇത് പിന്നെ കൂട്ടത്തിലൊരു ഇതായിരുന്നു. മറ്റത് ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾ വെക്കുന്ന പരിപാടിയാണ്. ആ, എന്തായാലും വരട്ടെ എല്ലാരും.
1: പിന്നെ 29-ാം തീയതിയിൽ അടുക്കള ഇവിടെ ഇരുന്ന 7 പേര് ഇരുന്ന് അവർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു.
0: 29-ാം തീയതിയിലെ അന്ന് എന്തായിരുന്നു വിഷയം?
1: അത് അതിന് തർക്കം,
0: വെട്ടിപ്പിടുത്തം,
1: വഴക്കും വെട്ടിപ്പിടുത്തം, വഴക്കുകൂടല്ല, അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും.
0: ഇതൊക്കെ നമ്മുടെ നാട്ടുപുറത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്.
1: അതെ അതെ, കറക്റ്റ്, നടക്കുന്ന കാര്യങ്ങളാണ്.
0: അതെ അതെ, ഇപ്പോഴൊക്കെ കുറഞ്ഞിട്ടുണ്ടോ അതൊക്കെ?
1: പിന്നെ റംല ബീഗത്തിന്റെ കഥാപ്രസംഗവും നന്നായിരുന്നു.
0: റംല ബീഗത്തിന്റെ
1: പത്ത് കൽപ്പനകൾ,
0: ആ അതും കേട്ടു. അപ്പൊ നമ്മുടെ റേഡിയോ വിടാതെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട് എന്നർത്ഥം.
1: അതെ, ഇവിടെ ഈ 3 മണി കഴിഞ്ഞാൽ ഇത് കേൾക്കാനായിട്ടും രാവിലെ 8 മണി വരെയൊക്കെ ഇപ്പൊ അധികം പണിയില്ലാത്ത സമയമാണല്ലോ, എല്ലാരും കാത്തിരിക്കുന്നുണ്ട്.
0: അപ്പൊ എല്ലാരും കാതോർത്ത് കാത്തിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ ആവശ്യപ്പെട്ട പാട്ട് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
1: 5 മണിയാകുമ്പോ ഞാൻ ഭക്തിഗാനം ഇടും രാവിലെ. അത് ഇവിടെ 6 മണിയായല്ലേ നമ്മളെ റേഡിയോ ഓപ്പൺ ആവും.
0: നമ്മളെ റേഡിയോ 6 മണിക്ക് ഓപ്പൺ ആവും.
1: 5 മണിയാകുമ്പം ഞാൻ ഭക്തിഗാനം ഇടും. അത് കേട്ടാൽ ചായയും കുടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കേട്ടിട്ടേ പോകുള്ളൂ മിക്കാറുള്ളവര്.
0: ഓക്കെ, അപ്പോഴേ ആകാശവാണി ഇടും അല്ലേ?
1: ആകാശവാണി അല്ല, മറ്റേ
0: അനന്തപുരിയ
1: വേറെ ഒന്നുണ്ട്.
0: ഏതെങ്കിലും ആവട്ടെ, ഏതായാലും നമ്മള് സന്ധ്യ രാവിലെ ഭക്തിഗാനങ്ങൾ കേൾക്കും, അതാണല്ലോ ഇവിടുത്തെ വിഷയം.
1: 5 മണിക്ക് കിട്ടും.
0: ഓക്കെ, 5 മണിക്ക് തൊട്ട് 6 മണി വരെ അത് കേട്ടിട്ട് പിന്നെ കർണാസായ റേഡിയോയിലേക്ക് പോകുമെന്ന്
1: വിചാരിക്കും.
0: ശരി ശരി ശരി,
1: അത് മറ്റേ അതിനെ ഓഫ് ചെയ്ത് വെക്കും, 2 റേഡിയോ ഉണ്ട്.
0: ആ ഓ അങ്ങനെ, ശരി. അപ്പോ നമുക്കിപ്പോ ഈ പാട്ട് എല്ലാവർക്കുമായിട്ട് കേൾക്കാമോ?
1: കേൾക്കാം കേൾക്കാം.
0: ശരി, ഓക്കെ.
1: എല്ലാവർക്കും നല്ല നമസ്കാരം.
0: ശരി, എല്ലാവർക്കും ആ നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ശരി, പൂക്കുവയൽ തത്സമയ പരിപാടിയിൽ രാജശേഖരൻ ചേട്ടനാണ് നമ്മുടെ തൊട്ടടുത്ത് കരുണാസായിയുടെ അയൽപക്കമാണ് ഒരു തട്ടുകടയിലെ തട്ടുകടയാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പം എന്തായാലും ഗ്യാസൊക്കെ കുറച്ച് ഈസി ആയിട്ട് കിട്ടിയിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് കാലം, ഇനിയും ഇവരോടും വിഷു വരും വർഷം വരും എന്ന് പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട കണ്ണാമ്പൊത്തി ലേലെ, കാട്ടുകുറിഞ്ഞി ലേലെ, അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പുകവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സന്ധ്യയുടെ പൊൻകിരണങ്ങൾ ഭൂമിയെ സ്നേഹത്തോടെ തഴുകിപ്പോകുന്ന ഈ മനോഹരമായ വേളയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടിയായ പോക്വേലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ചില ഓർമ്മകൾ പങ്കുവയ്ക്കാനും മനസ്സിനെ തൊടുന്ന ഗാനങ്ങൾ കേൾക്കാനുമുള്ള ഒരു അവസരമാണ് പോക്വേൽ തത്സമയ പരിപാടി നമുക്ക് നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: സെബാസ്റ്റ്യൻ പൂവച്ചതമളമോടാണ്.
0: ആ, പറഞ്ഞോളൂ.
1: നമസ്കാരമുണ്ട് ടീച്ചറെ.
0: നമസ്കാരമുണ്ടല്ലോ.
1: ഒരു പാട്ടിന് ഞാൻ പറഞ്ഞു.
0: പാട്ട് തരുമല്ലോ. ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്ന? ഏത് പാട്ടാ?
1: എവിടെയോ കളഞ്ഞു പോയ കൗമാരം എന്നുള്ള ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: എവിടെയോ കളഞ്ഞു പോയ കൗമാരം.
1: അതെ.
0: ഇനിയിപ്പ എന്ത് ചെയ്യാൻ പറ്റും? കൗമാരം എല്ലാം കളഞ്ഞുപോയി.
1: അതെല്ലാം കളഞ്ഞുപോയി.
0: പിന്നെ പുതിയ കൗമാരങ്ങളൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കാനേ പറ്റൂ.
1: അതെ, പറ്റൂ.
0: പിന്നെ പുതിയ കൗമാരങ്ങളെ കുറിച്ചൊന്നും പറയണ്ട, പറയാതിരിക്കുക ഭേദം.
1: ആ, അത് ശരിയാ. എന്തും കേട്ടാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും നമുക്ക് പറയാൻ ഒക്കെ.
0: അതൊക്കെ നമ്മളെ കാലത്തും ഉണ്ടായിരുന്നു ശരിക്കും.
1: ആ, ശരിക്കും ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ ഒരുപാട് ഓവറായിപ്പോയി.
0: അന്നൊക്കെ ഉള്ള കാര്യം ആർക്കും അറിയാൻ പറ്റൂലായിരുന്നു, കാരണം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ വരും. അതുകൊണ്ട് കാലം ഇങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു പിടിയില്ലാതിരിക്കുകയാണ്. പക്ഷെ നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല, നമ്മളൊക്കെ അതിന് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ട് സഞ്ചരിക്കുക. അത്രേ ഉള്ളൂ. അതിനെ തിരുത്താനോ അങ്ങനെ പാടില്ല എന്ന് പറയാനോ ഒന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലൊക്കെ പറയാൻ പോയാൽ അടിയും
1: കിട്ടും.
0: അതാണ്, ഓടിച്ചിട്ടടിക്കും. അപ്പൊ ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ
1: ആ,
0: ഇതൊന്നും നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുക. ശരി, ഭക്ഷണമൊക്കെ കഴിച്ചോ? അതാണ് നല്ലത്. അതെ അതെ. അപ്പോ ഫുഡൊക്കെ കഴിഞ്ഞോ? ഇന്ന് ചോറ് കഴിച്ചോ, ദോശ കഴിച്ചോ, കഞ്ഞി കുടിച്ചോ, എന്താണ്?
1: ചോറ് കഴിച്ചു. അടുത്ത് താമസിക്കുന്ന മകനാണ്, അനിയനാണ്. അവൻ ഉച്ചയ്ക്ക് ഭക്ഷണം അവനാണ് തരുന്നത്.
0: ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുതരും.
1: അവൻ വീട്ടിൽ കൊണ്ടുവരും. അവന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അവന് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്. ചോറ് കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുമായിട്ട് കഴിക്കും. എല്ലാ ദിവസവും അങ്ങനെയാണ്.
0: ഒരുമിച്ചിരുന്ന് കഴിക്കും.
1: ഇല്ല, അവൻ എനിക്ക് ഇങ്ങോട്ട് തന്നിട്ട് അപ്പുറം അപ്പുറമാണ്. എന്റെ കടയിലെ തൊട്ട് കേസാണ് ആ പേര്. അപ്പൊ അവൻ എനിക്ക് ഇങ്ങോട്ട് തന്നിട്ട് അവൻ കഴിക്കും. അങ്ങനെയാണ്.
0: ഓ, ശരി ശരി.
1: ടീച്ചറുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാരുന്ന?
0: ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു.
1: ഓ,
0: കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്.
1: അതെ.
0: അപ്പോ ഇന്ന് ഏത് പാട്ട് വേണം?
1: പാട്ട് ഞാൻ ഏതോ എവിടെയോ കളഞ്ഞു.
0: അതാണല്ലോ, എവിടെയോ കളഞ്ഞു പോയ കൗമാരമാണല്ലോ ഇവിടെ എത്തിച്ചേർന്നത്. ഇത്രയും കാര്യങ്ങൾ പറയിപ്പിച്ചത് അതാണ്. പാട്ടൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ സംഘടിപ്പിച്ചു വെക്കുന്നു?
1: ഇല്ല, അത് ഇങ്ങനെ നമ്മള് ഓർമ്മയിൽ ഉള്ള പാട്ടുകളാണ്. അതൊക്കെ മുമ്പേ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒരു 10-15 വർഷം തുടരെ വ്യത്യാസം കാണാൻ പോകുന്ന ഒരു പദവി നമുക്ക് ഉണ്ടായിരുന്നു. 10-40 വർഷത്തിന് മുമ്പേ കാട്ടാക്കട ശ്രീരാമ തിയേറ്റർ, അപ്പുറത്ത് ദേവി തിയേറ്റർ, 2 തിയേറ്റർ. ആ സമയങ്ങളിൽ ഞാൻ എന്റെ ആശാനുമായിട്ട് എല്ലാ ക്രിസ്മസ് കളിക്കും പോകും. അങ്ങനെ പടങ്ങളൊക്കെ, പഴയ പടങ്ങൾ കണ്ട് അതിന്റെ ചില പാട്ടുകളൊക്കെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ക്രിസ്മസ് പടവും കണ്ടിട്ട് ഞങ്ങൾ രണ്ടും കൂടി നടന്നു വരികയായിരുന്നു. ആ നക്കളാഞ്ചിറ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വന്നിട്ട് നോക്കിയപ്പോ കാണാൻ ഒരു പകല് പോലൊരു വെളിച്ചം. തിരിഞ്ഞു നോക്കിയപ്പോ ആ ശ്യാമോളയിലോട്ട് തിരിഞ്ഞു പോകുന്ന ആഞ്ഞിൽ വന്ന് ഇടിച്ചങ്ങ് ചിതറി മൊത്താപ്പ് ചിതറും പോലെ.
0: അങ്ങനെ
1: രണ്ടെണ്ണോ ഞങ്ങൾ അങ്ങനെ നിന്ന് രണ്ടെണ്ണത്തിന്
0: ഓർമ്മയില്ലായിരുന്നു.
1: എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല ഞങ്ങൾക്ക്. രണ്ടെണ്ണത്തിന് ഒന്നും മനസ്സിലാവാൻ പറ്റിയില്ല.
0: മിക്കവാറും ധൂമകേതുവും വന്നതായിരിക്കും.
1: എന്തോ അങ്ങനെ എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ഞങ്ങളോട് രണ്ടും കൂടി അങ്ങനെ നിന്ന് കുറച്ച് നിന്നപ്പോ ആർക്കാണെന്ന് അറിയില്ല, എനിക്കാണോ ആശാനാണോ ഓർമ്മ വേണമെന്ന് അറിയില്ല. ഓർമ്മ വേണപ്പോ ഞങ്ങൾ രണ്ടും കൂടി ഓടി വന്നു.
0: ആ സ്ഥലത്ത് ഇപ്പോഴും ഒരു പുല്ല് ഉരുത്തിട്ടില്ല. പിറ്റേന്ന് പോയി നോക്കി എന്താണ് അവിടെ സംഭവിച്ചതെന്ന്.
1: പിറ്റേന്ന് പോയി നോക്കാം, റോഡ് നമ്മുടെ മെയിൻ റോഡല്ലേ, നമ്മുടെ ഇനി റോട്ടെ നമ്മൾ നടന്ന ആ റോഡാണ്, റോട്ടിൽ കൂടെയാണ് വരുന്നത്. ഞങ്ങള് പിന്നെ ആ അന്ന് പോയത് തന്നെ സെക്കൻഡ് ഷോ, പിന്നെ ഇന്ന് വരെ സെക്കൻഡ് ഷോ കണ്ടിട്ടില്ല.
0: സെക്കൻഡ് ഷോ അതോടുകൂടി നിർത്തി,
1: അതോടുകൂടി നിർത്തി. പിന്നെ പോകുന്നല്ല, മാറ്റി നിൽക്കാം.
0: അപ്പഴും ഞാൻ ചോദിക്കട്ടെ, അവിടെ വന്ന് ഇടിച്ചത് എന്താണ് എന്ന് പിറ്റേന്ന് പോയി നോക്കിയ?
1: ഇല്ല ഇല്ല, പിറ്റേന്നൊന്നും പോയില്ല, ഞങ്ങൾ പോവാൻ പോയില്ല. അവിടെ
0: പോയി നോക്കിയെങ്കിൽ അറിയായിരുന്നു എല്ലാം കരിഞ്ഞ കത്തിയാ കിടക്കണം.
1: ആഞ്ഞില്ലാന്ന് ഇരിക്കുന്നത്. പിന്നെ അവിടെ ഞങ്ങൾ വേറെ ദിവസം പോയപ്പോ അങ്ങനെ വരുമ്പോ ഒരു ഒരു രൂപമേ അവിടെ കാണാനില്ല. അങ്ങനെ ഒന്നും
0: വല്ല പ്രേതാത്മാക്കളും ആയിരിക്കും പിന്തുടർന്നതായിരിക്കും.
1: പക്ഷെ അന്നോടും കൂടി ഞങ്ങൾ മതിയാക്കി.
0: ഈ സമയത്ത് ഈ സമയത്തൊക്കെ ഞങ്ങളുടെ സമയത്താണോടാ ഇറങ്ങി നടക്കുന്നത്? അവര് സ്വൈരവികാരം നടത്തുന്ന സമയമാണതല്ല.
1: അതെ, അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി.
0: ആ, അത് ഒരു സിനിമയെ പറഞ്ഞ പോലെ പേടിപ്പിച്ച് വിട്ടാൽ അത് ശരിയായിക്കോളും, അതോടെ ശരിയായി. മിക്കവാറും ഇതുപോലെ ഉൽക്കയോ വല്ല ഉൽക്കയൊക്കെ ആയിരിക്കും,
1: അങ്ങനെ എന്തെങ്കിലും
0: ശൂന്യാകാശത്ത് നിന്ന് വന്ന ഉൽക്കയായിരിക്കും. ഒന്നും പറയാ, അങ്ങനെയൊക്കെ ആശ്വസിക്കാനേ പറ്റൂ. ഇനി
1: കുഞ്ഞുങ്ങള് ആ സ്ഥാനത്ത് പിന്നെ ഇല്ല, ഞങ്ങൾ രണ്ടെണ്ണേ ഉള്ളായിരുന്നു.
0: അവിടെ
1: ഭയങ്കരമായ ഇരളമായത് പിന്നെ ഞങ്ങൾ കൊണ്ട് ഓടി
0: ഓടി തള്ളി. രണ്ടുപേരും ഒരേ സമയം ബോധം കെട്ട് വീണു.
1: വീണില്ല, ഞങ്ങൾ അങ്ങനെ നിന്നുപോയി, അങ്ങ്
0: അസ്തപ്രജ്ഞരായിട്ട് നിന്ന് സ്റ്റില്ലായിട്ട് നിന്ന്.
1: അതെ,
0: ഒരാൾക്ക് ബോധം വന്നപ്പോ മറ്റേ ആളോട് വിളിച്ചോണ്ട് ഓടി. ഇതൊക്കെ നേരത്തെ ആയിരുന്നെങ്കി അർദ്ധരാത്രി ഇറങ്ങി കിടപ്പ് മതിയാക്കിയേനെ. അപ്പൊ അതോടെ നന്നായി. ഇതുപോലെ വല്ലതൊക്കെ വേണം എല്ലാരെയും നന്നാക്കാൻ. ഞാൻ ഇങ്ങനെ ആലോചിക്കണേ, രണ്ടും കൂടെ സ്റ്റില്ലടിച്ച് നിന്ന രൂപം സ്റ്റാച്ചു. ശരി, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഇന്ന് കളഞ്ഞുപോയ കൗമാരോ?
1: അതെ.
0: ആ ശരി, അപ്പൊ എന്തായാലും കളഞ്ഞുപോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പാട്ടിലൂടെ നമുക്ക് അതിനൊന്ന് ഓർമ്മിച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, ശരി. പോക്കുവൽ തത്സമയ പരിപാടിയിൽ സെബാസ്റ്റ്യൻ ചേട്ടനാണ് മുളമോട് നിന്നാണ് പൂവച്ചൽ നമ്മളോടൊപ്പം സംസാരിച്ചത്. നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്. അങ്ങനെ ചേട്ടൻ രാത്രി കണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മിക്കവാറും അതുപോലെ ഉൽക്കയോ മറ്റോ ആയിരിക്കും, എന്താണോ ഒന്നും അറിയാൻ വയ്യ. പ്രകൃതിയുടെ ഓരോ വികൃതികൾ എന്നല്ലാതെ ഒന്നും പറയാനില്ല. അതേ, ആവശ്യപ്പെട്ട ഒരു പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ചില ഓർമ്മകൾ പങ്കുവയ്ക്കാനും മനസ്സിനെ തൊടുന്ന ഗാനങ്ങൾ കേൾക്കാനും പറയാതെ ബാക്കിയായ വികാരങ്ങൾക്ക് വാക്കുകൾ നൽകാനുമുള്ള ഒരു ചെറിയ ഇടമാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഹലോ, ഞാനാണ്, വാഴിച്ചൽ നിന്ന്. ഉഷാ ബാബുവാണ്.
0: ആ, പറഞ്ഞോളൂ ഉഷാ ബാബു. വാഴിച്ചൽ
1: ടീച്ചറിന് സുഖമാണോ?
0: സുഖമാണല്ലോ.
1: പിന്നെ എന്താ, ഓണത്തിനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചാക്കിലൊക്കെ നിറയ്ക്കുമായിരുന്നല്ലോ, അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് ചാക്കിൽ
0: നിറയ്ക്കട്ടെ.
1: ചിലപ്പോ അന്നേരം
0: അത്തം മുതലേ ഞാൻ ചാക്കിൽ നിറച്ചു തുടങ്ങും. പിന്നെ ഇപ്പൊ രണ്ടു ദിവസമായോണ്ട് എനിക്ക് തോന്നുന്നു ഒരു ചാക്കൊക്കെ മതിയാവും.
1: അയ്യോ, എന്നെ ഒന്ന് ചാക്കില് നിറക്കണേ.
0: ഞാൻ ആരെ ചാക്കില്, ഞാൻ ആൾക്കാരെ നിറയ്ക്കാറില്ല. കിട്ടുന്ന ഓണാശംസകളെയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ചാക്കിൽ നിറച്ച് അടുത്ത ഓണം വരെ നോക്കി വെച്ചിട്ട് അതിനെ

0: എടുത്ത് കളഞ്ഞിട്ട് അടുത്ത അടുത്ത ആശംസകൾ കളക്ട് ചെയ്യാൻ വേണ്ടി വെക്കും.
1: അപ്പഴേ ചിലപ്പോ ഞാൻ ഈ വീട്ടു ജോലിക്കൊക്കെ പോകുമ്പോ എനിക്കൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇന്ന് ഒന്നാം തീയതി നേരത്തെ ഞാൻ വിളിച്ചത്.
0: കാരണം ഈ മാസം ഇതാ ഓണം ഈ പറയുന്നതിനൊക്കെ ഇപ്പൊ വരൂലേ ഓണം.
1: വരും, കണ്ണടച്ച് തുറക്കുന്നുമ്പേ വരും.
0: അതെ അതെ, ഇപ്പൊ ഒരു മാസമൊക്കെ പോവാനേ ഒരു താമസവും ഇല്ല.
1: ഇല്ല,
0: തിങ്കളാകുന്നു ഞായറാകുന്നു, തിങ്കളാകുന്നു ഞായറാകുന്നു. ഞങ്ങൾക്ക് ഇവിടെ സമയം തികയുന്നേ ഇല്ല സത്യം പറഞ്ഞ.
1: എനിക്കും തികയുന്നില്ല ടീച്ചറെ സത്യം.
0: ഞാനിങ്ങനെ വിചാരിക്കാം ശനി ഞായറും വരുന്നു ഒന്ന് നമുക്ക് വിശ്രമിക്കാം, പക്ഷെ ആ ശനി ഞായറും എവിടെ നോക്കാൻ അറിഞ്ഞൂടെ അത് തീർന്നു. എന്താ കഥ?
1: അപ്പൊ അപ്പൊ ഇന്നാളൊക്കെ റേഡിയോയില് പിന്നെ ശ്രോതാക്കൾ പറയുന്നതായിട്ട് ടീച്ചറിനെ കണ്ടു എന്നൊക്കെ, പക്ഷെ ഞാൻ കണ്ടില്ല. എങ്ങനെ കാണുന്നു, വാട്സപ്പിനകത്തുണ്ടോ?
0: നേരിട്ട് കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇടയ്ക്ക് ഞാനോ ഞങ്ങള് ഞാനും ആര്യ ആതിരയും കൂടെ ഒരു ഒരു വിൻസെന്റ് ചേട്ടനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. സുഖമില്ലാത്ത ആളാണ്. സുഖമില്ല എന്ന് പറഞ്ഞാല് ആരോഗ്യപരമായല്ല പ്രശ്നം, അദ്ദേഹത്തിന് നടക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ കാണണം എന്ന് ഞങ്ങളോട് പറഞ്ഞു, കുറെ നാളുകൊണ്ട് പറയുന്നു. ഞങ്ങൾ എന്നിട്ട് പോവാൻ ഒരുപാട് ലേറ്റായി. അവിടെ ചെന്നപ്പോ ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു, അദ്ദേഹത്തിന്റെ ഫോണിലും അത് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കൂട്ടുകാർക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കണ്ടു. അതാണ്, അങ്ങനെയാണ് കണ്ടത്.
1: ഓ, അങ്ങനെയാണ് കണ്ടത്. എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഓണത്തിന് അങ്ങോട്ട് വരട്ടെ? നമ്മളെ റേഡിയോ കരുണാസ്വാമി റേഡിയോ
0: വിളിച്ചിട്ട് വരണം.
1: ആണോ? ഈ നമ്പറിൽ വിളിച്ചാ മതിയോ?
0: ഈ നമ്പറില് പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് വിളിച്ചാല് എടുത്തിട്ട് ടൈം പറയണം. വരുമ്പോ ഇല്ലെങ്കി പിന്നെ വിഷമാവൂലേ.
1: പിന്നെ വിഷമാവും, എന്റെ ടീച്ചറെ കാണാതെ ഞാൻ എങ്ങനെയാ തിരിച്ചു വരുന്നത്?
0: അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് വരണം, അപ്പോഴും നമുക്ക് കാണാം.
1: അത് തന്നെ, എനിക്ക് നമ്മൾ കാണാൻ തിടുക്കായ കേട്ടോ.
0: നമ്മള് അഗസ്ത്യവനത്തിൽ നിന്ന് മഞ്ജു ഒക്കെ വന്നിരുന്നു നമ്മളെ കാണാൻ.
1: ടീച്ചർ പറഞ്ഞായിരുന്നു അതൊക്കെ.
0: മഞ്ജു വന്നു, കല്ലാറ് നിന്ന് ഗിരിജ ചേച്ചി, അവരൊരുമിച്ചാ വന്നെ. അവര് സഹോദരങ്ങളാണല്ലോ. പിന്നെ ഇപ്പൊ ഒരു പ്രോഗ്രാം, അടുക്കളയുടെ 500 എപ്പിസോഡിന്റെ ഒരു ചെറിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറെ ശ്രോതാക്കൾ ഇങ്ങനെ നമ്മൾ റേഡിയോയിലൂടെ പറഞ്ഞു കേട്ട് വന്നതാണ്. ഡയറക്റ്റ് ക്ഷണിച്ചതല്ല, റേഡിയോയിലൂടെ പറഞ്ഞു കേട്ട് വന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഫെബ്രുവരിയില് റേഡിയോ ദിന പരിപാടികളുണ്ട് ശ്രോതാക്കൾക്ക് വേണ്ടി. അപ്പൊ അന്ന് വരണം, നമ്മളിതിൽ അനൗൺസ്മെന്റ് കൊടുക്കും. അപ്പൊ അത് കേട്ടിട്ട് വരണം.
1: അന്നാകുമ്പോ എല്ലാരും കാണാലോ.
0: പിന്നെ കാണാലോ, കാണണല്ലോ.
1: ഇപ്പൊ
0: ജോലി സ്ഥലത്താണോ ഉള്ളേ?
1: അല്ല അല്ല, ഞാനിപ്പോ വീട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ പോയി വരുന്ന ജോലിക്ക് ഇനി 10-ാം തീയതി പിന്നെ 3-ാം തീയതി വരെ പോയാ മതി. ഒരു ചേച്ചിക്ക് പകരം 10 ദിവസത്തെ ലീവിന്.
0: ഓക്കെ,
1: അങ്ങനെ ഞാൻ പോയി വരികയാണ്. അങ്ങനെ വെഞ്ഞാറം, നമ്മുടെ വെങ്ങാനൂര്, ബാലരാമപുരം കഴിഞ്ഞ് പോയി വരും. അങ്ങനെ ഇനി
0: എത്ര മണിക്ക് പോവും?
1: രാവിലെ 7 മണിക്ക്, 9 മണിക്ക് അവിടെ കയറണം.
0: അപ്പം എന്നിട്ട് എത്ര മണിക്ക് തിരിച്ചെത്തും?
1: എന്നിട്ട് 3 മണിക്ക് തിരിച്ചിറങ്ങും.
0: ഇറങ്ങിയിട്ട് എത്തുമ്പോ എന്തായാലും 5 മണി
1: ആവും.
0: ചുരുക്കത്തിൽ 7 മണി 5 മണി വരെയാണ് ജോലി.
1: ആ ജോലി.
0: അപ്പോ ഇത് ഈ ജോലിന് എത്ര ദിവസം ഉണ്ട്?
1: ഈ ജോലി തിങ്കളാഴ്ച വരെ, അതാണ് മറ്റൊന്ന് വരെ മാത്രമേ ഉള്ളൂ.
0: ഓണത്തിന് മുമ്പേ വേറെ എവിടെയെങ്കിലും പെട്ടെന്നൊരു ജോലി ഇട്ടെ.
1: ആ പെട്ടെന്ന് കേറണം, കേറിയേ പറ്റൂ.
0: ഓണ നമുക്ക് ഓണത്തിനൊക്കെ ഇവിടെ പൊളിക്കണ്ടേ? ഇവിടെ
1: പിന്നല്ല, അടിച്ച് പൊളിക്കണം.
0: പിന്നല്ല, പിന്നെ നമ്മളടുത്താണ് കളി. ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പാട്ട്, ഞാനും

0: കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. പിന്നെ ഞാനൊന്ന് നോക്കി എന്നെ നോക്കി, ആകെ പ്രശ്നം അവിടെ. ഞാനൊന്ന് നോക്കി, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ചേട്ടൻ്റെ സഭാസ് ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മ ഒരു സൈഡിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അങ്ങ് പോവാ.
1: അപ്പഴേ ഞാൻ എന്തൊക്കെയോ പറയാ, പക്ഷെ ഈ ഒരു മാസം എനിക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തൊക്കെയോ പറയാ, ഓണത്തിന് എന്റെ ഭർത്താവിനെ ഞാൻ കോഴഞ്ചേരിയിൽ വെച്ചാണ് കാണുന്നത്. അപ്പം അങ്ങനെ കണ്ടുമുട്ടിയതാണ്. അപ്പോ
0: ഭർത്താവിനെയാണോ കണ്ടത്? കല്യാണം കഴിക്കുന്നതിന് മുമ്പാണോ കണ്ടത്?
1: കല്യാണം കഴിക്കുന്ന മുമ്പ്.
0: അപ്പൊ അങ്ങനെ പറയണം, ലവർ.
1: നിങ്ങളുടെ
0: ലവർ?
1: അതന്നെ. അന്നേരം ഞങ്ങൾ ബസ്സിൽ കയറിയായിരുന്നു.
0: ഒന്നാമത്തെ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു?
1: ഇഷ്ടപ്പെട്ട്
0: ചെറുതായിട്ട്. ഞാനൊന്ന് നോക്കി, എന്നെയും നോക്കി.
1: അന്നേരം ബസ്സിൽ കയറി അവിടെ നിന്ന് കോഴഞ്ചേരിക്ക് തിരുവനന്തപുരത്തേക്ക് വരെ 50 രൂപയേ ഉള്ളു ടിക്കറ്റിന്റെ. അപ്പൊ എന്നോട് പറഞ്ഞ കണ്ടക്ടർ എന്നോട് ഒന്ന് ചോദിച്ച് ടിക്കറ്റ് എന്തേന്നേട്ട്. ഞാൻ പറഞ്ഞ് പുറകിലുണ്ടെന്ന്. അന്നേരം പുറകില് ഈ ഇവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു ടിക്കറ്റ് എന്തേന്ന്. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞ്
0: ഫ്രണ്ടിലുണ്ടോന്ന്.
1: അങ്ങനെ ടിക്കറ്റ് എടുത്തില്ല, എടുക്കാതെ തിരുവനന്തപുരം വരെ വന്നു.
0: രണ്ട് കള്ള പുള്ളികളും കൂടെ ഒരുമിച്ച് ചേരുകയും ചെയ്തു.
1: അടിപൊളി. അങ്ങനെ
0: നിങ്ങൾ തന്നെയാണ് ചേരേണ്ടത്, വേറെ ഒരാളും തമ്മിൽ ചേരൂല.
1: ആണോ?
0: കാരണം എന്ന് വെച്ചാലേ, ഒരേ കാര്യം രണ്ടുപേരും പച്ചയ്ക്ക് അങ്ങ് പറയല്ലേ കള്ളം. അങ്ങനെ അന്ന് എന്നെയും നോക്കി ഞാനും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലായതാണ്. ശരി, ആയിക്കോട്ടെ. വളരെ കാലങ്ങളോളം സന്തോഷത്തോടെ ജീവിക്കാനാവട്ടെ.
1: അന്നേരം ഈ പാട്ട് ആതിരാ മോക്ക് കൊടുക്കണം, പിന്നെ ടീച്ചറിനും, പിന്നെ എല്ലാ സ്റ്റാഫും. എനിക്ക് അറിയില്ല, എല്ലാവർക്കും.
0: ശരി, എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു.
1: പിന്നെ എന്നെ അറിയാന്നുള്ളവർക്കും, എനിക്ക് അറിയാന്നുള്ളവർക്കും.
0: ശരി, എന്നെ അറിയുന്നവർക്കും, ഞാൻ അറിയുന്നവർക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൊടുത്താലോ. ഓണാശംസകൾ. താങ്ക് യു. പാട്ട് ഏതാന്നാ പറഞ്ഞേ?
1: ഞാനും
0: ആ 40 പേരും. അപ്പൊ ശരി, രണ്ടാമത്തെ ഓണാശംസയാണ്. ഒരു ഓണാശംസ എനിക്ക് കിട്ടി. സൗമ്യയാണ് ആദ്യത്തെ ഓണാശംസ തന്നെ.
1: ഞാൻ പറയണമെന്നും പറഞ്ഞു,
0: ഞാൻ അത് മറക്കൂല. എന്റെ സൗമ്യയാണ് എനിക്ക് ആദ്യത്തെ ഓണാശംസ തന്നത്.
1: അപ്പൊ ഞാനോ?
0: അപ്പൊ ഇത് സെക്കൻഡ്, രണ്ടാമത്തെ ഓണാശംസയാണ്. എന്നത് ഓർത്ത് പറയാൻ പറ്റുമെന്ന് വിട്ടാ എനിക്ക് അറിഞ്ഞൂടാ. ഇത് രണ്ടാമത്തെയാണെന്നറിയാം. അപ്പൊ അങ്ങോട്ടും ഇടയ്ക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ ഹൃദ്യമായ സന്തോഷം നിറഞ്ഞ സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഞാനും ഞാനും എൻ്റെ ആളും എന്ന പാട്ട് കേൾക്കാം. എന്റെ നിങ്ങളുടെ ആളിനും കൂടെ അതങ്ങ്
1: കൊടുത്തോളൂ.
0: ചേരേണ്ടത് ചേരേണ്ടതിനൂടെ ചേരണം എന്ന് പണ്ട് ഉണ്ണായി വാര്യർ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണ് നിങ്ങളുടെ
1: കാര്യത്തിൽ.
0: ഉമ്മയ്ക്ക് ഹരൻ നളനോർക്കിൽ നിനക്കും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ബൈ. ശരി. അപ്പോ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ഉഷാ ബാബു വാഴിച്ചൽ നമ്മുടെ പ്രിയ ശ്രോതാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ തിരക്കിലാണ്, ജോലിയുടെ കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോടിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതൊരു ഓണ ഓർമ്മയായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട്, ഞാനും ഞാനും എൻ്റെ ആളും എന്ന പൂമരം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 9. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 12. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സുസ്വാഗതം. പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി. ആ ഗാനങ്ങളോട് ചേർന്ന ഓർമ്മകളും ജീവിതാനുഭവങ്ങളും ഒക്കെ നമുക്ക് വളരെ ഹൃദ്യമായി പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഓരോ ശബ്ദവും നിങ്ങളുടെ സാന്നിധ്യവും ഈ സായാഹ്നത്തെ കൂടുതൽ മനോഹരമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഞാൻ ഷാജിമ. തിരുവല്ലാ.
0: പറയൂ ഷാജിമ, എന്താണ് വിശേഷം?
1: വിശേഷം കല്യാണങ്ങളായി.
0: ആർക്ക്? ഷാജിമയ്ക്ക്?
1: അയ്യോ, എനിക്കല്ല.
0: നമ്മളിവിടെ ഒന്ന് തന്നെ കെട്ടി ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണല്ലേ.
1: അത് തന്നെ
0: ഈശ്വരാ, ഒന്നും കൂടെ നടക്കാത്ത കാര്യം. അപ്പൊ പിന്നെ ആർക്കാ?
1: അതൊന്നും ഇനി വേണ്ട.
0: ഒന്ന് ആലോചിച്ച് നോക്കിയാണ് പഴയതിനെ കുറിച്ചൊക്കെ. എന്താ നല്ല കാലങ്ങളായിരുന്നു അതൊക്കെ, അല്ലേ? ആലോചിച്ചാൽ അന്തമില്ല, ചിന്തിച്ചാൽ അന്തമില്ല, ചിന്തിച്ചില്ല ഒരു കുന്തവുമില്ല.
1: അതുകൊണ്ട് അത് ചിന്തിക്കാനും വേണ്ട, ആലോചിക്കാനും വേണ്ട.
0: വേണ്ട ഷാജിമ,
1: ഇങ്ങനെ ഇരിക്കട്ടെ.
0: ഞാനായി ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല.
1: അതാണ് നല്ലത്.
0: അപ്പൊ ഈ ഓർമ്മിക്ക നല്ലതായിട്ട് ഓർമ്മിക്ക ഒന്നും ഇല്ലേ ഈ ജീവിതത്തിൽ? എനിക്കവിടെ ഓർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ മറക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതലെന്ന്
1: തോന്നുന്നു.
0: എന്റെ ഷാജിമ, ഷാജാൻ ചേട്ടൻ അവിടെ ഉണ്ടോ?
1: ഷാജാൻ ചേട്ടൻ ഇല്ല.
0: ആ ധൈര്യത്തിലാണ് നിങ്ങൾ പറയണെന്ന് എനിക്കറിയാം.
1: എന്നാലും രാത്രി കേക്കൂലേ?
0: വൈകിട്ട് കേക്കൂല്ലേ?
1: ഓ, വൈകുന്നേരം കേക്കൂല.
0: കേക്കട്ടെ, നേരിട്ടോ പറയാൻ പറ്റില്ല. കേക്കട്ടെ.
1: ആ,
0: എന്നിട്ട് ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ. അപ്പൊ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയല്ല, അത്ര കുഴപ്പമില്ല. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താമായിരുന്നു എങ്കിൽ ജീവിതം കുറച്ചുകൂടെ സുന്ദര സുലഭമായി മാറിയേനെ.
1: പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
0: പോട്ടെ, ഇനി സമയമൊന്നും താമസിച്ചിട്ടില്ല എന്റെ ഷാജിമേ. ഇനിയും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. എങ്ങനെയാണെന്ന് എന്റെ അടുത്ത് ചോദിക്കില്ല. എനിക്ക്
1: മോന്റെ കല്യാണമാണ്. അത് ഞാൻ കഴിഞ്ഞ മാസം വിളിച്ചപ്പോ
0: പറഞ്ഞു പറഞ്ഞു.
1: അതാണ്, എന്നിട്ടാണ് ടീച്ചർ എന്റെ കല്യാണം.
0: ചുമ്മാ എന്റെ ഒരു സന്തോഷത്തിനെ. ഒരാള് രണ്ടു പ്രാവശ്യം കുളത്തിൽ വീണത് ഒരു രസമല്ലേ?
1: അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല.
0: ആ ശരി. ആ അപ്പൊ മോന്റെ കല്യാണം എപ്പോഴാണ്?
1: ഈ മാസം 17-ാം തീയതി.
0: ഈ മാസം 17, ഓഗസ്റ്റ് 17.
1: ഓ, ഇന്ന് ഒന്നായില്ലേ തീയതി?
0: പിന്നെ അപ്പൊ ഉടനെ താങ്കൾ ഒരു അമ്മായി അമ്മ ആവും. ഒരു മാതൃക അമ്മായി അമ്മ ആകുമോ അതോ പോരെടുക്കുമോ?
1: അങ്ങനെയൊന്നുമില്ല, പോരൊന്നുമില്ല.
0: ഇല്ലല്ല. എന്താ ഷാജിമ? എനിക്കറിയാം ഷാജിമ അങ്ങനെ പോരൊന്നും എടുക്കുന്ന ആളൊന്നുമല്ല.
1: അങ്ങനെ നടക്കൂല.
0: നല്ല, ഇത്രയും നാളത്തെ എന്റെ പരിചയത്തിൽ മുഖം കണ്ടില്ലെങ്കിലും വളരെ ഒരു നല്ല ഇതാണ്, ശുദ്ധയായ പരിശുദ്ധയായ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: ഞാൻ അങ്ങോട്ട് പോയൊന്നുമില്ല.
0: ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതിയല്ലേ?
1: ഓ,
0: അപ്പൊ 17. എല്ലാരും സെറ്റപ്പൊക്കെ ആയോ കല്യാണത്തിന്റെ?
1: ഓ, എല്ലായി.
0: ആഭരണാദികൾ, പുതിയ വസ്ത്രാദികൾ എല്ലാം എടുത്തു, വീടൊക്കെ സെറ്റാക്കി?
1: വീട് സെറ്റാക്കില്ല മേഡം, അത് ഇനിയിപ്പം കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ.
0: അല്ല, അങ്ങനെയല്ല, ഒന്ന് പെയിന്റൊക്കെ അടിക്കണ്ടേ?
1: അടിക്കണോ? അതൊക്കെ ഇപ്പൊ നിർത്തി വെച്ചേണ്, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ.
0: ഇപ്പൊ ഉള്ള പെയിന്റൊക്കെ മതി.
1: അല്ല, നമ്മളെ ഇവിടെ എല്ലാം ചെയ്തു.
0: ആ, ഇവിടത്തെ കാര്യമാണ് ഞാൻ. മറ്റേ വീടല്ലേ?
1: ആ, മറ്റേ വീട് അത് അങ്ങനെയാണ്. അതിനിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളു.
0: ഇവർക്ക് കൊടുക്കുന്ന വീടാണോ അത്?
1: ആ, ഇവര് കൊടുക്കുന്ന.
0: അടിപൊളി. രണ്ടുകൂടെ കഞ്ഞിങ്കരയൊക്കെ വെച്ച് ജീവിക്കട്ടെ.
1: മരുമോക്ക് വേറെ വീടുണ്ട്.
0: എന്നാലും നമ്മുടെ വകയായിട്ട് മോനൊരു വീട്.
1: നമ്മളെ വകയായിട്ടല്ല, അവരമ്മയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്.
0: ആ, അത് ശരി.
1: പെണ്ണിന്റെ
0: അപ്പം എല്ലാം കൊണ്ടും അടിപൊളി തന്നെ. അപ്പൊ
1: നമ്മളെ വീട് പെയിന്റ് ഒക്കെ ചെയ്ത്
0: സെറ്റാക്കിയിരിക്കുകയാണ്.
1: സെറ്റാക്കി.
0: മരുമകൾ വലതുകാലം വെച്ച് വന്നാൽ മതി. ശരി. അപ്പം മോന്റെ പേര് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കും.
1: മോന്റെ പേര് ഷാൻ.
0: ഷാൻ. അപ്പൊ ഷാന് എന്റെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഷാനിന് വേണ്ടി. 17-ാം തീയതി ഇടയ്ക്ക് ഇനി ഷാജിമി ചെലപ്പോ വിളിച്ചോണ്ടിരിക്കാൻ സമയം കിട്ടണമെന്നില്ല. കല്യാണത്തിന്റെ തിരക്കുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ ചെലപ്പോ വിളിക്കാൻ പറ്റിയെന്ന് വരൂല.
1: കല്യാണം വിളിച്ചിരിക്കുന്നു മേഡം.
0: ആ, തിരക്കുകളില്ലേ?
1: ഓ, എന്തെല്ലാം
0: നമുക്ക്.
1: എല്ലാം ആയിരിക്കല്ലേ തിരക്ക്.
0: ആ ശരി, എല്ലാ തിരക്കൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. സാരിയൊക്കെ എടുത്താ ഷാജിമാക്ക്?
1: ഓ സാരി എടുത്തു.
0: ഷാജിമാക്ക് ഏത് കളർ സാരിയാ?
1: എനിക്ക് ഒരുമാതിരി ചാണ പച്ചോലത്ത.
0: ചാണക പച്ച ഞാൻ കേട്ടെ. എനിക്ക് ഒരു ഒരുമാതിരത്തെ ഒരു സാരി എടുത്ത് വെച്ചിരിക്കണം.
1: കളർ ചോദിച്ചാ പെട്ടെന്ന് ഏത് കളറാണെന്ന്.
0: എന്റെ ഷാജിമേ ചില പാട്ട് പറയും പോലെയാണ് നിങ്ങള്. ആ ശരി, ചാണക പച്ച.
1: ചാണക പച്ച
0: തിരി ഡാർക്ക് പച്ച. അതോ പയർ പച്ച?
1: ഇല്ലല്ലോ, പയർ പച്ച. മിനുക്കൊക്കെ ഉണ്ട്.
0: മിനുക്ക് കാണുമല്ലോ ഷാജിമയുടെ എല്ലാ തുണികളിലും, കുറച്ച് മിനുക്ക് കാണും.
1: ശരിയല്ലേ?
0: അതന്നെ മിനിങ് മിനിങ് പോവാൻ വേണ്ടിട്ട് മിനുക്കുള്ള സാരി. ശരി, അപ്പൊ ഇങ്ങനെ അന്ന് വളരെ സുന്ദരിയായിട്ട് ഞാൻ പറയണ പോലെ അടിപൊളിയായിട്ട് പോണം. നല്ല കണ്ണൊക്കെ എഴുതി, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, മുടിയൊക്കെ ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒന്ന് ക്ലിയർ ആക്കി. സ്ട്രെയിറ്റ് ചെയ്യണോന്ന്? ഞാനാ എന്ത് കുഴപ്പം? ഞാനാ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. നടക്കുമ്പോ വളരെ സെറ്റായിട്ട് അടിച്ച് പൊളിച്ച് നടക്കണം. ഷാജിമ ചേട്ടൻ കണ്ണ് തള്ളണം ഷാജിമയെ കാണുമ്പോ. ഇത് എന്റെ ഷാജിമയാണോ എന്ന് തോന്നണം.
1: ചിലവ് വിചാരിക്കും ഞാൻ ഷാജിമ അല്ലെന്ന് പറയും.
0: അങ്ങനെ പറയൂ അല്ലേ? ഇതെന്റെ ഷാജിമയല്ല, ഇതെന്റത് ഇങ്ങനെ അല്ല. ശരി ഷാജിമ, വളരെ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ കൂടു. അത് കഴിഞ്ഞിട്ടാണ് ഓണം.
1: ഓണം
0: അതിന്റെ ഇടയിൽ ബക്രീദും വരുന്നുണ്ട്. അല്ല, ഓണത്തിനിടയിലല്ലേ? ഓണത്തിനിടയിൽ ഒരു ഇത് വരുമല്ലോ നിങ്ങളുടെ ഒരു ആഘോഷം.
1: അത് ഇത് പറഞ്ഞ നബിദിനം.
0: ആ നബിദിന എന്തോ നിങ്ങളുടെ ഒരു ആഘോഷത്തിന്റെ ഇടയിൽ വരും. നാലാ ഓണത്തിനോ മൂന്നാം ഓണത്തിനോ എല്ലാ വർഷവും ഓണത്തോടൊപ്പം.
1: കഴിഞ്ഞ വർഷം ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ല.
0: ആ ഓണത്തോടൊപ്പം ഒരു നിങ്ങളുടെ ഒരു എന്തോ മുഹറമാ എന്തോ ഒരു സംഭവം. യെസ്, മുഹറം ഇല്ലേ അത്? എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. ആ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ അപ്പൊ അത് എല്ലാം നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റും. ഓഗസ്റ്റ് 25-നാണ് ആ സംഭവം, നബിദിനം. യെസ്, ഈദ് ഈദുൽ ഫിത്ര.
1: അത് വലിയ പെരുന്നാളല്ലേ.
0: മിലാദി ഷെറീഫ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, എനിക്കാണ് അറിയാം.
1: അതെന്നെ എനിക്കും അറിയാം, മാഡം അടുത്ത് പറഞ്ഞല്ല.
0: ആ മിലാദി ഷെറീഫ്. ഓക്കെ, എന്തെല്ലാം അറിഞ്ഞു വെച്ചാലാണ് രണ്ട് സംസാരം സംസാരിക്കാൻ പറ്റണത്. എനിക്ക് വയ്യ. അപ്പോ നമുക്ക് പാട്ട്, ഏത് പാട്ടായിരുന്നു
1: ചോദിച്ചത്?
0: ഇതൊക്കെ ഇനി എന്ന് പഠിപ്പിച്ച് തീർക്കുമെന്നാണ് എല്ലാം. തേനും തേനും വയമ്പും, തേനും വയമ്പും, ബാക്കി
1: പറഞ്ഞാലും
0: പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. അപ്പൊ വീണ്ടും വീണ്ടും വളരെ മനോഹരിയായി സുന്ദരിയായി കല്യാണത്തിനൊക്കെ പോകാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്യുക. സത്യമായിട്ടും ബ്യൂട്ടി പാർലറിലൊക്കെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പോകണം. എല്ലാരും
1: വീട്ടിൽ വരും.
0: എല്ലാരും ഞെട്ടിക്കണം. ആ വീട്ടിൽ വന്നിട്ട് തന്നെ.
1: ഓ വീട്ടിൽ വന്ന് മരുമോളെ ഒരുക്കി കൊണ്ട് പോണ്ടേ?
0: ആ അതെ. അപ്പൊ ഞെട്ടിക്കണം കേട്ടല്ലോ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. തേനും വഴമ്പും അല്ല, തേനും വയമ്പും.
1: തേനും വയമ്പും.
0: ആ ഓരോ തവണ ഓരോ വാക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പുതിയത്. ട്യൂഷൻ ഫീസ് തരണം, ട്യൂഷൻ ഫീസ്
1: അതൊക്കെ തരാം.
0: ശരി ഷാജിമ, പാട്ട് കേൾക്കാം. ഓക്കെ ബൈ.
1: ഓക്കെ ബൈ.
0: ഓക്കെ ബൈ. അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ ഷാജിമയാണ്. അപ്പം ഒരു നല്ല വിശേഷമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെന്ന് വിളിച്ചുകൊണ്ടേയിരുന്നത്. മകൻ്റെ വിവാഹമാണ് ഷാനിൻ്റെ. പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ആ ഒരു സന്തോഷ ദിവസത്തിന്. അപ്പോൾ കരുണാസായി റേഡിയോയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ആവശ്യപ്പെട്ടതുപോലെ തേനും വയമ്പും എന്ന ചിത്രത്തിലെ ആ പാട്ട്, തേനും വയമ്പും എന്ന് തുടങ്ങുന്ന പാട്ട് തന്നെ നമുക്ക് കേൾക്കാം ഷാജിമാക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വിളിക്കാനുള്ള സമയമാണ്. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഒരു പാട്ടിന് ചിലപ്പോൾ പറയാൻ കഴിയുന്നത് 1000 വാക്കുകൾക്കും കഴിയണം എന്നില്ല. അതുകൊണ്ടാണ് ചില ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളായി മാറുന്നത്. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടായാലും ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ നമ്മളെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സംഗീതത്തിന് സാധിക്കുക തന്നെ ചെയ്യും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, ആരാണ്?
1: നല്ലൊരു നമസ്കാരം ഉണ്ട്. ഞാൻ, എന്റെ പേര് ശോഭനകുമാരി എന്ന് പറയും.
0: ശോഭനകുമാരി, എവിടുന്ന വിളിക്കണേ?
1: പുതുക്കളങ്ങര എന്ന് പറയണ സ്ഥലം.
0: അപ്പൊ ഇവിടെയൊക്കെ ഉണ്ട് നാട്ടില്?
1: പിന്നെ
0: ആ, എന്നിട്ട് ഇവിടെ ഒന്നും കേൾക്കാനും കാണാനും ഒന്നും ഇല്ലല്ലോ.
1: ആ പതുക്കെ വിളിക്കാന്ന് വിചാരിച്ചു. മോളെ വിവാഹ വാർഷികത്തിന് ജൂലൈ 9 വിളിക്കാന്ന്. പിന്നെ അന്ന ഇല്ലായിരുന്നല്ലോ, പിറ്റേ ദിവസമൊക്കെ. പിന്നെ
0: ഓ,
1: അതുകൊണ്ട് പിന്നെ മരിച്ചു മരിച്ച ഒരു മൂടില്ലായിരുന്നു. ജോലി കിട്ടി നമുക്ക് കഴിഞ്ഞ വേളയായി കേട്ട് ജോലി വരാം. ഇന്ന് പണി മുടക്കും. മഴ
0: നമ്മുടെ തൊഴിലുറപ്പ് തുടങ്ങി.
1: ഓ ഓ, അല്ലാതെ മാഡം പറഞ്ഞ് പിറ്റൊന്നും ഉണ്ടൊക്കെ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ഉണ്ടോ? അത് നമുക്ക് ജോലി എന്നുള്ള ഒരു ഇതിന് വന്നില്ല. അതിന്റെ
0: ചെറിയ ചെറിയ ജോലികൾ നമ്മളെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. അത് തന്നെ, അതിനെ നമ്മള് വലിയ ജോലിയുടെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല.
1: അയ്യോ, ഇല്ല, അതൊരു വലിയ ഒരു ജോലി ആയിരുന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ബുദ്ധിമുട്ടില്ല, അതൊരു വലിയൊരു.
0: അതെ അതെ,
1: അതൊരു ഭയങ്കര ഒരു തണലായിരുന്നു.
0: അപ്പൊ ഇനിയിപ്പം തൊഴിലുറപ്പ് തുടങ്ങി, മഴയും തുടങ്ങി, എന്താ ചെയ്യാ?
1: കുഴപ്പമില്ല, മഴയും വേണം, എല്ലാം വേണം. വേണം എന്നെ വഴക്കു പറഞ്ഞ മഴയെന്ന് പറഞ്ഞ.
0: ആ മഴയെന്ന് പറഞ്ഞാൽ വഴക്കുറയും. കാരണം മഴ നമുക്ക് വേണ്ടേ?
1: പിന്നെ എല്ലാം വേണം, പ്രകൃതി എന്ന് പറയുന്ന എല്ലാം വേണം.
0: പിന്നെ ആകപ്പാടെ
1: മഴ വേണം, വെയില് വേണം, എല്ലാം വേണം.
0: ഇതൊന്നും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ പോണം എന്നുള്ളതേ ഉള്ളൂ.
1: നമുക്ക് ഈ മഴയത്ത് അവിടെ ജോലി ചെയ്യാൻ പറ്റും. കുറച്ച് ദൂരെയാണ്, ബസ്സിൽ പോകണം. നമുക്ക് പ്രിയദർശിനി ഉണ്ടല്ലോ.
0: ഓ,
1: അങ്ങനെ പോകും നമ്മളെല്ലാം.
0: നിങ്ങളൊക്കെ ആരാ?
1: നമ്മളാരാ?
0: നമ്മള് ബാഗ് കൊടുത്ത് വണ്ടി കയറിയിരിക്കുന്നു, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നില്ല.
1: ഞങ്ങള് ഒരു ബാഗ് അല്ലാതെ, പിന്നെ ഭക്ഷണത്തിന്റെ ബാഗ്, കണ്ടക്ടർമാര് പിന്നെ നമ്മള് വെടിവെക്കണോ എന്തെന്നുള്ള ഒരു അഭിപ്രായമുള്ളൂ. നമ്മള് പിന്നെ അങ്ങോട്ട് വരക്കിയൊക്കെ.
0: നമ്മളെ അങ്ങനെ വിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
1: ആ നമ്മള് പറയാം, നമ്മള് ചുമ്മാ ആർക്കാ കൊടുത്തിട്ട്, ജയിപ്പിച്ചിട്ടല്ലേ നമ്മള് വരണം. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടാ?
0: പിന്നെ
1: അപ്പോഴും
0: അയ്യോ, വെറുതെ
1: പറഞ്ഞതാണ്
0: കാര്യം. ആവശ്യമില്ലല്ലോ.
1: അപ്പോ ആണുങ്ങള് പുരുഷന്മാര് അവർക്ക് ഭയങ്കര, നമ്മളൊക്കെ എണീറ്റോളും. കാരണം നമ്മള് ഫ്രീ ആയിട്ടോളും. നമ്മള് കുറച്ച് ദൂരെ
0: പുരുഷന്മാരെ പരാതി അത് മാത്രമേ ഉള്ളൂ. അവര് ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല.
1: അങ്ങോട്ട് ഈ ബസ് ഇങ്ങനെ അലഞ്ഞു വരുമ്പോ ഇങ്ങനെ ഒന്ന് ചാഞ്ഞാ മതി. പിന്നെ അവരെ പേരില് കേസ്. അതുകൊണ്ടാണ് അവര് അത്രയും ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. അവർക്ക് ഇങ്ങനെ ചാഞ്ഞൂടാ, ചാഞ്ഞാ പിന്നെ തീർന്നു.
0: നമ്മൾ
1: മനസ്സിലാക്കണ്ടേ?
0: അങ്ങോട്ട്
1: നീങ്ങുവാ, അങ്ങോട്ട് എന്തോ ഒന്നുവാ കാണിക്കണമെന്ന് പറഞ്ഞു.
0: മനഃപൂർവ്വം ആണെങ്കിൽ അല്ലെങ്കിലോ, മനഃപൂർവ്വം ആണെങ്കിൽ
1: അതൊക്കെ കുറവുണ്ട്. ഇപ്പൊ ബസ്സിൽ അങ്ങനത്തെ
0: പോവാല്ലേ. ശല്യം പോവായിരുന്നു.
1: അതുമല്ല, വയസ്സായവരുണ്ട്, ആശുപത്രി പോണവർ, ഇവർ എണീറ്റ് കൊടുക്കൂല. അതാണ് പ്രശ്നം.
0: അങ്ങനെയൊക്കെ വരുമ്പോ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വരുമ്പോ നമുക്ക് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല. നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പതിയെ. ചേട്ടാ ഇവിടെ
1: ഇരുന്നോളൂ,
0: ചേട്ടാ അണ്ണ അല്ലെങ്കിൽ മാമ ഇവിടെ ഇരുന്നോളൂ എന്ന് നമ്മള് പറഞ്ഞാ ഓക്കെ. ആ അതെ അതെ,
1: അവര് പറയും എല്ലാവർക്കും ഇത് തോന്നൂല്ല, തോന്നുന്നവർക്ക് തോന്നുന്നു.
0: ശോഭ ചേച്ചി പറയണ, ശോഭൻ ചേച്ചി പറയണ, ഈ ടിപ്സ് എല്ലാരും കേട്ട് ഇത് പാലിക്കാനായിട്ട് ശ്രമിക്കട്ടെ.
1: തന്നെ തന്നെ, നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് എന്തായാലും എവിടെ പോകണമെങ്കിലും നമുക്ക് ഫാസ്റ്റ് പോയിട്ട് ബാക്കി എല്ലാം പ്രിയദർശിനിയാണ്. അത് നമ്മളൊന്നും സഹകരിക്കും. നമ്മള് വെറുതെ പോകണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എണീറ്റോളും. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന
0: അയ്യാത്തവര്, കുഞ്ഞുങ്ങൾ വന്നാൽ, ഗർഭിണികൾ വന്നാൽ, പ്രായമുള്ള ആൾക്കാർ വന്നാൽ, വയ്യാതെ നിക്കുന്നവര് വന്നാലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കണം.
1: നമുക്ക് സുഖമില്ലാതെ നിൽക്കുകയാണെങ്കിൽ തന്നെ എണീറ്റോളും.
0: അതെ, ശരി. പറഞ്ഞിട്ട് ഇരുന്നില്ലെങ്കിലാ, നമ്മള് പറഞ്ഞല്ലോ എന്നൊരു ആശ്വാസം. അപ്പൊ ഇതൊരു ശോഭന ചേച്ചി ഒരു ടിപ്പാണ്, എല്ലാരും കേൾക്കുക. സൂക്ഷിക്കണം.
1: എനിക്ക് 53 ടിക്കറ്റ് ആയി മൊത്തം, എല്ലായിടവും.
0: പ്രിയദർശിനിയാ? അടിപൊളി. നമുക്ക് ഇതുവരെ ഒരു ടിക്കറ്റ് പോലും കിട്ടി.
1: ക്ഷേത്രങ്ങളില് കരിക്കതൊക്കെ പോയി. അത് ചക്കുളൊക്കെ അത് 150 രൂപയാണ് പാല. നമ്മൾ ഇവിടുന്ന് നെടുമങ്ങാട്ടിന്ന് എന്തൊരു തിരുവല്ല അവിടെ ഇറങ്ങണേന് പിന്നെ അങ്ങോട്ട് പ്രിയദർശിനിയാണ്.
0: അത് അത് ഫ്രീ ആയിരുന്നു.
1: അത് തിരുവല്ലയിൽ നിന്ന് ചക്കുളം വരെ ഫ്രീയായിരുന്നു. ഫ്രീ ടിക്കറ്റ് തിരിച്ച് പിന്നെ തിരുവല്ലയിൽ നിന്ന് വെമ്പായം വരെ ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഇനി വീട് വരെ കിട്ടിയതെല്ലാം പ്രിയദർശിനി.
0: ശോഭനയുടെ പേര് മാറ്റി പ്രിയദർശിനി എന്നല്ല ആക്കേണ്ടി വരൂ. കിട്ടിയ അവസരം നമ്മൾ എന്തിന് പാഴാക്കണല്ലേ. അതുവരെ മാക്സിമം അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യൂ. അല്ല അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് ഇന്ന് മുകുന്ദേട്ടാ സുമിത്ര കളിക്കുന്നതല്ലേ ഓർമ്മകളോടി കളിക്കുവാനും
0: മുറ്റത്തെ
1: തെറ്റിപ്പോവും എന്നും തെറ്റി
0: ഷാജിമ എന്നും തെറ്റിക്കും. ഞാൻ എന്നും പഠിപ്പിക്കും.
1: ഇന്ന്
0: ട്യൂഷൻ ആയിരുന്നു ശരിക്കും ഷാജിമയ്ക്ക് ട്യൂഷൻ
1: ഉണ്ടല്ലോ. ഷാജിമയ്ക്ക്
0: കറക്റ്റ് ആയിട്ട് വാക്ക് തെറ്റിച്ച് എന്റെ
1: വരുമ്പോ അവരെ അന്നത്തെ രീതിയിൽ അനുസരിച്ചുള്ള അക്ഷരങ്ങളാണ്.
0: അപ്പൊ ഞാൻ അത് തിരുത്തി കൊടുക്കണ്ടേ? ശരി, പിന്നെ തെറ്റല്ലേ അത്.
1: അവര് പശു എന്ന് പറയുന്ന പശു ആയി പോ.
0: മേശ
1: എന്ന് പറയുന്ന
0: അതാണ് പോട്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഒരു വാക്ക് അതാണ് ഓരോ ദിവസം ഓരോ വാക്ക് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്.
1: പാവം പാവം അത്രയ്ക്കുള്ള പാവം ഞമ്മളെ.
0: അതിന് എല്ലാം കൂടെ ചേർത്ത് എനിക്ക് ട്യൂഷൻ ഫീ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഓണമൊക്കെ വരികയാണ്.
1: എല്ലാ ശ്രോതാക്കൾക്കും നമ്മളെ കണ്ണാസായി റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നിർമ്മല, നമ്മളെ വിജയമ്മ, സൂപ്പർ സൂപ്പർ ജില്ലയമ്മ, പിന്നെ മെയിൻ ആയിട്ട് നമ്മളെ സ്റ്റുഡിയോയിൽ ആതിരമോക്ക്, മാഡത്തിന്, സാറിന്, കൊച്ചുങ്ങൾക്ക്, അവിടെ
0: എല്ലാവർക്കും
1: പറഞ്ഞ ഒരുപാട് സമയം എല്ലാവർക്കും.
0: ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. അപ്പൊ നമുക്ക്
1: പണ്ടത്തെ കാലമുള്ള പാട്ടാണ്.
0: അപ്പൊ എല്ലാരും പഴയ ഓർമ്മകളിലേക്ക്
1: പാട്ടാണ്.
0: അപ്പൊ എല്ലാവരും പഴയ ഓർമ്മയിലേക്കൊന്ന് ഊളിയിട്ട് പോവുക. നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ബൈ ബൈ.
0: ശരി. അപ്പൊ പോക്കുകൾ തത്സമയ പരിപാടിയിൽ ശോഭന ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ മുകുന്ദേട്ടാ സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി ആ പാട്ട് കേൾക്കാം. ശോഭന ചേച്ചി പറഞ്ഞതുപോലെ പഴയകാല ഓർമ്മകളൊക്കെ നമുക്കൊന്ന് അയവിറക്കാം. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടായാലും ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ നമ്മളെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാൻ എപ്പോഴും പാട്ടുകൾക്കും നല്ല വർത്തമാനങ്ങൾക്കും കഴിയും. ഓരോ ശ്രോതാവിനും പറയാനൊരു കഥയുണ്ട്. ആ കഥകളിൽ ചിരിയും കണ്ണീരും പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. അവയെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹവേദിയാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,

0: ഹലോ,
1: ഹലോ, ആരാണ്?
0: വിളിക്കുന്നവരാണ്?
1: ആ, പറഞ്ഞോളൂ.
0: ഒന്നുമില്ല, സുഖം.
1: സുഖമായിട്ട് പോണു. സുഖമാണെന്ന് പറയാനാണ് വിളിച്ചത്.
0: അതെ, എന്റെ കൊച്ചുമോള് ഇവിടെ അവൾക്ക് പാടാൻ വേണ്ടിട്ടാ വിളിച്ചത്.
1: കൊച്ചുമോൾക്ക് ഒരു പാട്ടും കൂടെ പാടാൻ വേണ്ടിയിട്ടാണ്. അവിടെ അടുത്ത് തന്നെ ഉണ്ടോ? ജോലിക്ക് പോയില്ലേ ഇന്ന്?
0: ഇല്ല, എന്നെ പോയില്ല.
1: ജോലിക്ക് പോവാതെ കള്ളമടിച്ച്?
0: ഒരു കള്ളമടിച്ചു.
1: ആ, അപ്പൊ അവിടെ പകരം ആളുണ്ടല്ലോ അല്ലേ? പകരം ആളില്ലായിരുന്നെങ്കിൽ എന്നും ജോലിക്ക് പോയേനെ. എന്നും പോയാ പൈസ കിട്ടൂലേ? ആ, അവന് വല്ലപ്പോഴും റെസ്റ്റും വേണം. ചില ദിവസം രാവിലെ എഴുന്നേക്കുമ്പോ ഇന്ന് പോണ്ടെന്ന് തോന്നും അല്ലേ? പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞിട്ട് വരുമോ ഇന്ന് വരാൻ പറ്റില്ല എന്ന്? അതെ, പറഞ്ഞാലല്ലേ അവർക്ക് അടുത്ത ആളിനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ശരി, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ജോലിക്ക് പോണം. ഓണമൊക്കെ വരികയാണ്. ശരി, അപ്പൊ ഇന്നിപ്പൊ ഏത് പാട്ടാ വേണ്ടേ? ഓണം എത്രയും ഇവിടെ ഓണപ്പാട്ടുമായിട്ട് ഇനി ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത് ഇനി കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പോ കൊച്ചുമോളെ അടുത്ത് നിക്കല്ലേ? കൊടുത്തോളൂ. അതിഥിയല്ലേ? ആ, ഞാൻ പേരോർത്ത് വെച്ചിരിക്കണ കണ്ട അതിഥി. അപ്പോ ഇന്ന് ഇന്നിപ്പോ അവധിയല്ലേ, സ്കൂളിൽ പോണ്ടല്ലോ. ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? രണ്ടിലാ? രണ്ടാം ക്ലാസ്സിലായതേ ഉള്ളല്ലേ. ശരി, അപ്പൊ എന്നാണ് ഓണപ്പരീക്ഷയൊക്കെ വരണേ? അറിഞ്ഞൂടാ? ആ, 13 ആഗസ്റ്റ് 13 തീയതിയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. പിന്നെ ഏത് പാട്ട് പാടിത്തരും? ആ,
2: പാടിക്കും. പരിഭവം മറ്റാരും കാണാത്തുകം.
1: അടിപൊളി, താങ്ക് യു. ശരി, അപ്പൊ ഇനി ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോ സംസാരിക്കണേ. അപ്പൊ ഇപ്പൊ നമുക്ക് പാട്ട് കേക്കാം. അപ്പൊ ചോദിച്ച പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പൊ ഇനി ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിലോ, അപ്പൊ അതുകൊണ്ട് കരുണാസായി റേഡിയോയുടെ ഓണാശംസകൾ നേരുന്നു. നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതാണേ. പാട്ട് പഠിക്കുന്നുണ്ടോ ഇപ്പോ? ഗുഡ്, ഓക്കെ. അപ്പൊ ഇനി വിളിക്കുമ്പോ നമുക്ക് വീണ്ടും നല്ല പാട്ടൊക്കെ പാടാമേ. ഓക്കെ, ബൈ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ശിശുപാലൻ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. ഒപ്പം അതിഥിയും നമ്മളോട് സംസാരിച്ചു, ഒരു പാട്ടൊക്കെ പാടി. അപ്പോൾ അവരാവശ്യപ്പെട്ടതുപോലെ ഒരു ഓണപ്പാട്ടാണ്, ഓണമാകുന്നതേ ഉള്ളൂ എന്നാലും തുടക്കത്തിലെ ഒരു ഓണപ്പാട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്, പൂവിളി പൂവിളി പൊന്നോണമായി. നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്നേഹസ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ. ചിരിക്കാൻ വിളിച്ചതാണോ?
1: ഒന്നുണ്ട് പഴയ കഥകൾ പറയാം.
0: കുറച്ച് സമയമുള്ള
1: നന്നാവാൻ പോകുന്നവന്റെ നടിക്കാൻ പറഞ്ഞ കേക്കുവോ?
0: നന്നാവാൻ പോണവന്റെ അടുത്ത്
1: നന്നാവാൻ പോണവനോട് നശിക്കാൻ പറഞ്ഞ കേക്കുവോ?
0: ഇല്ല, കേക്കൂല.
1: നശിക്കാൻ പോണവനോട് നന്നാവാൻ പറഞ്ഞ കേക്കുവോ?
0: ചിലപ്പോ കേക്കും.
1: അതും കേക്കൂല.
0: കേക്ക് കേക്കും.
1: അല്ല,
0: നശിക്കാൻ പോണവന്റെ അടുത്ത് പറഞ്ഞാ നമുക്ക് ചിലപ്പോ നന്നാക്കാൻ പറ്റും.
1: അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് കൂടുതൽ സന്തോഷപ്പെടുത്തി തല കയറ്റാൻ പാടില്ല.
0: സന്തോഷപ്പെടുത്തി തല കയറ്റാൻ പാടില്ലെന്നാ
1: എങ്കിൽ പക്ഷെ മൂട്ടി ഇറങ്ങില്ല.
0: ആവശ്യത്തിനൊക്കെ തലയെടുത്ത് വെച്ചാ മതി.
1: പിന്നെ ഈ ഒരാള് വിചാരിക്കോ എന്റെ വീട്ടുകാർ ഭയങ്കര ചന്തമാണ്, മറ്റാണ് മറിച്ചാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന വേറെ ആൾ കേട്ട് പറഞ്ഞെന്തിനാണെന്നറിയാം. എങ്ങുനിന്ന് എങ്ങനെ കിട്ടി ഈ പെണ്ണിന്റെ മാതിരി ചന്തം?
0: ഈ പെണ്ണിന്റെ മാതിരി ചന്തം,
1: പെണ്ണിന്റെ മാതിരി
0: ചന്തം.
1: അപ്പൊ ഞാനൊരു ഒരു പാട്ട് കൂടെ പാടിയെങ്കിൽ നടത്താം.
0: ഏത് പാട്ടാണ് പാടിക്കും?
1: നിറഞ്ഞ കണ്ണു കളോടെ നിശത്തവേദനയോടെ പിരിഞ്ഞു പോടവരെ വിജയുടെ കൈകൾ കറിയില്ലല്ലോ തിരകവേദന തിരകവേദന പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നതു പോലെ മധുരമാനുഷ ബന്ധങ്ങൾ പകുത്തുമാറ്ററുതേ അരുതേ പകുത്തുമാറ്ററുതേ നിറഞ്ഞ കണ്ണുകളോടെ വിശത്തവേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന വിരഹവേദന
0: പഞ്ചഭൂതങ്ങളൊരു
1: പഴയ കുപ്പായങ്ങൾ മധുരമ മരണമോടിയെടുത്താലും പിരിഞ്ഞു പോകരുതേ അരുതേ ഇരിഞ്ഞു പോകരുതേ. പക്ഷെ ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ, ഒരു കൂട്ടം മനുഷ്യരിങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞാൻ ചോദിച്ച പാട്ട് എല്ലാരും കേൾക്കണം. ഞാൻ ചോദിച്ച പാട്ട് മാനത്തിനും ദൈവമില്ല മണ്ണിലും ദൈവമില്ല.
0: അപ്പൊ പിന്നെ ദൈവം എവിടെയാണ്? ഓരോ
1: മനുഷ്യരും ഇപ്പൊ പാടി കേൾപ്പിച്ചു പാടി പാടി തരുമോ? നമ്മളെ കേട്ടോളണം.
0: ഈ പാട്ടൊക്കെ പാടി നമ്മളെ കരയിപ്പിക്കുമല്ല. നിറഞ്ഞ കണ്ണുകളോടെ ആർക്കാണ് ഡെഡിക്കേഷൻ?
1: കരിങ്കുറ്റിയിലുള്ള ഒരു ശോധാ ഉണ്ടല്ലോ, പേരെ തോന്നുന്നു
0: സുകുമാരൻ ചേട്ടൻ.
1: ആ ശോധാവിന് നമ്മളെ കണ്ണമ്പള്ളി രവി, പിന്നെ കള്ളിക്കാട് ശാന്തനി, നമ്മളെ സ്റ്റുഡിയോയിലുള്ളവർക്ക്.
0: ശരി, അപ്പോ ഈ നിറഞ്ഞ കണ്ണുകളോടെ എന്നൊക്കെ പറഞ്ഞ് പാടി പാടി എന്നെ എപ്പോഴും കരയിപ്പിക്കുകയാണ് പതിവ്. അപ്പോ ഹാപ്പി ആയിരിക്കണം, പഴയതൊക്കെ ആലോചിച്ച് വിഷമിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ശരി, അപ്പൊ പാട്ട് കേൾക്കാമോ? ശരി, ഓക്കെ. അപ്പോ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നമ്മുടെ പ്രിയ ശ്രോതാവ് നടരാജൻ കാച്ചാണി ചേട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ വിളിക്കുമ്പോഴെല്ലാം ഇങ്ങനെ കൊച്ചു കൊച്ചു കഥകളും പാട്ടുകളും ഒക്കെ പാടി നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട്, ചില പാട്ട് പാടി കരയിപ്പിക്കാറുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് കരഞ്ഞ് വിഷമിച്ച് വിഷാദിച്ചിരിക്കേണ്ട ഒരു സമയമല്ല. മാക്സിമം സന്തോഷത്തോടെ ആരോഗ്യപരമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഇന്നത്തെ പോക്കുവെയിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഈ സായാഹ്നത്തെ ഇത്രയും മനോഹരമാക്കിയത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ വർത്തമാനങ്ങളും പ്രിയപ്പെട്ട ഗാനസമർപ്പണങ്ങളുമാണ്. ഓരോ പാട്ടിന് പിന്നിലും ഒരു ഓർമ്മയുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു, ഓരോ ജീവിത അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്. ജീവിതത്തിൻ്റെ

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ,

കേരളം നദികളുടെ നാടാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ ജനിച്ച് താഴ്വരകളെയും കൃഷിയിടങ്ങളെയും ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തഴുകി അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ് ഈ നാടിൻ്റെ ജീവനാഡികൾ. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും കാർഷിക സമൃദ്ധിയും മനുഷ്യവാസത്തിൻ്റെ വികാസവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുമെല്ലാം ഈ നദികളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ നദികളെ അറിയണം. 1974 കേരളത്തിലെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമപരമായ നിർവചനങ്ങളും സംസ്ഥാന ജലവിഭവ രേഖകളും പ്രകാരം ഏകദേശം 15 കിലോമീറ്ററിലധികം നീളമുള്ള 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇവയിൽ 41 നദികൾ പശ്ചിമ ദിശയിലേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുമ്പോൾ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടൊഴുകി കാവേരി നദീതടത്തിന്റെ ഭാഗമാവുന്നു. വിസ്തീർണം താരതമ്യേന ചെറുതാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും സാന്ദ്രമായ നദീശൃംഖലകളിലൊന്നാണ് കേരളത്തിൻ്റേത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏകദേശം 244 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഇടുക്കിയിലെ ശിവഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് എറണാകുളം വഴി വേമ്പനാട്ട് കായലിൽ ചേരുന്നു. സംസ്ഥാനത്തിന്റെ വൈദ്യുത ഉൽപ്പാദനം, കുടിവെള്ള വിതരണം, ജലസേചനം, വ്യവസായ വികസനം എന്നിവയെല്ലാം പെരിയാറിനെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്ന വിശേഷണം ഈ നദിക്ക് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. 2 സ്ഥാനത്ത് 209 കിലോമീറ്റർ നീളമുള്ള ഭാരതപുഴയാണ്. നിള എന്ന പേരിൽ മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഈ നദി സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും സംസ്കാരത്തിന്റെയും അനശ്വര പ്രതീകമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ അനേകം കവികളുടെയും കലാകാരന്മാരുടെയും പ്രചോദനമായ ഈ നദി പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ശേഷം 176 കിലോമീറ്റർ നീളമുള്ള പമ്പയാണ് കേരളത്തിലെ 3-ാമത്തെ വലിയ നദി. ശബരിമല തീർത്ഥാടനവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ നദി മതപരമായും സാമൂഹികപരമായും വലിയ പ്രാധാന്യമർഹിക്കുന്നു. 4 സ്ഥാനത്ത് 169 കിലോമീറ്റർ നീളമുള്ള ചാലിയാറും തുടർന്ന് ഏകദേശം 130 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴയും 178 കിലോമീറ്റർ നീളമുള്ള അച്ഛൻകോവിലാറും 121 കിലോമീറ്റർ വീതം നീളമുള്ള കല്ലടയാറും മൂവാറ്റുപുഴയാറും 110 കിലോമീറ്റർ നീളമുള്ള വളപട്ടണം പുഴയും 105 കിലോമീറ്റർ നീളമുള്ള ചന്ദ്രഗിരി പുഴയും ഉൾപ്പെടുന്നു. ചാലക്കുടി പുഴയുടെ നീളത്തിൽ വിവിധ ഔദ്യോഗിക രേഖകളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നതിനാൽ ചില പ്രസിദ്ധീകരണങ്ങളിൽ അതിന്റെ സ്ഥാനം മാറിയേക്കാമെങ്കിലും കേരളത്തിലെ പ്രധാന നദികളിൽ ഒന്നാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല തന്നെ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ്. വെറും 16 കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ നദി നീളം കുറഞ്ഞതാണെങ്കിലും അതത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിലും കൃഷിയിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഒരു നദിയുടെ പ്രാധാന്യം അതിന്റെ നീളത്തിൽ മാത്രമല്ല, അത് സ്പർശിക്കുന്ന ജീവിതങ്ങളിലുമാണെന്ന് ഈ ചെറിയ നദി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ 44 നദികളിൽ 200 കിലോമീറ്ററിലധികം നീളമുള്ളത് പെരിയാറും ഭാരതപ്പുഴയും മാത്രമാണ്. അതുപോലെ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളും വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ്. എന്നാൽ വലിപ്പം ചെറുതെങ്കിലും കേരളത്തിലെ ഓരോ നദിയും ഓരോ പ്രദേശത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും കുടിവെള്ളത്തിന്റെയും കാർഷിക മേഖലയുടെയും അനിവാര്യ ഘടകങ്ങളാണ്. ഇന്ന് ഈ നദികൾ ഗുരുതരമായ വെല്ലുവിളികളെയാണ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, അനിയന്ത്രിതമായ മണലെടുപ്പ്, വ്യാവസായിക ഗാർഹിക മാലിന്യങ്ങൾ, നദീതടങ്ങളിലെ കയ്യേറ്റങ്ങൾ എന്നിവ നമ്മുടെ നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെയും ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മഴക്കാലത്ത് അതിരൂക്ഷമായ വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് രൂക്ഷമായ വളർച്ചയും അനുഭവപ്പെടുന്നതിന് ഈ പരിസ്ഥിതി നാശം ഒരു പ്രധാന കാരണമായി മാറിക്കഴിഞ്ഞു. നദികൾ വെറും ജലപ്രവാഹങ്ങളല്ല, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും സമ്പദ്വ്യവസ്ഥയും പരിസ്ഥിതിയും ഒരുമിച്ചൊഴുകുന്ന ജീവനാഡികളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മുടെ നദികളുടെ സ്വാഭാവിക ഒഴുക്കും നദീതടങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. നദികളെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെ മാത്രം സംരക്ഷിക്കലല്ല, വരും തലമുറയുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ശ്രുതിസ്മൃതികളിൽ ആദ്യം റോസി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഭാസ്കരൻ, സംഗീതം KV ജോബ്, KJ യേശുദാസ് പാടിയ ഗാനം.

ശ്യാമ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രഘകുമാറിന്റെ സംഗീതത്തിൽ ഉണ്ടിമേനോനും കെ എസ് ചിത്രയും പാടിയത്. ഈ ഗാനത്തിനായി തോലിക ചലിപ്പിച്ചത് ഷിബു ചക്രവർത്തി.

0: ഉലകപ്പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ബുധൻ ജേതവനാരാമത്തിൽ തങ്ങും കാലം. ശ്രാവസ്തിക്കടുത്ത് ഒരു തോപ്പിൽ ഒരു ഭിക്ഷു പാർത്തിരുന്നു. അയാൾക്ക് ആകെ ഒരേ ഒരു ഉദാന പാലസുത്തമേ അറിയാവൂ. ജനങ്ങൾ അയാളെ ഏകോദാന ഭിക്ഷു എന്ന് വിളിച്ചു. ഈ ഉദാനത്തിന്റെ ധാർമ്മികമായ ഉള്ളടക്കം ഭിക്ഷുവിനെ നന്നായി അറിയാം. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. വിശേഷ ദിവസങ്ങളിൽ നാട്ടുകാർക്ക് ധർമ്മം പറഞ്ഞു കൊടുക്കും. തനിക്കറിയാവുന്ന ഒരേ ഒരു ഉദാന പാലസുത്തം പാടും. ഇത് കേട്ട ആളുകൾ മാത്രമല്ല, അവിടെ സന്നിഹിതരാകാറുള്ള വനദേവതകളും കൂടി അനുമോദിക്കും. ഒരു ദിവസം രണ്ട് ഭിക്ഷുക്കൾ അതിഥികളായെത്തി. ത്രിപിടകങ്ങൾ മുഴുവനും പഠിച്ചവർ. ഏകോദാന ഭിക്ഷു അവരെ അന്നത്തെ പ്രഭാഷണം നിർവഹിക്കാൻ ക്ഷണിച്ചു. വനദേവതകൾ അനുമോദിക്കുമെന്നും പറഞ്ഞു. വിരുന്നു ഭിക്ഷുക്കൾ പണ്ഡിതോചിതമായ പ്രഭാഷണങ്ങൾ ചെയ്തു. എന്നാൽ വനദേവതകൾ മിണ്ടിയില്ല. പിന്നീട് ഏകോദാന ഭിക്ഷു തന്റെ ഉദാന പാലി പാടി. പതിവ് പോലെ വനദേവതകൾ അനുബോധനങ്ങൾ മുഴക്കി. ജേതവനത്തിൽ മടങ്ങിയെത്തിയ ഭിക്ഷുക്കൾ ഇക്കാര്യം ബുദ്ധനെ അറിയിച്ചു. ബുദ്ധൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഏറെ പഠിച്ച് ഏറെ പറയുന്നവർ ധർമ്മധരന്മാരാകണമെന്നില്ല. കുറച്ചേ പഠിച്ചുള്ളൂവെങ്കിലും ആര്യസത്യങ്ങൾ ആഴത്തിലറിഞ്ഞ ശ്രദ്ധാലുവായ ഭിക്ഷു ധർമ്മധരനാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം 31 ജൂലൈ വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക്

0: ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷിനാശം നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ്. ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തുമുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
0: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സൂയസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൗൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി, വെഞ്ചേരി, ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ 3-4 വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങളിൽ ജലനിരപ്പും നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം, കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
0: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്കുശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 crore കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിനിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജേസ്മിൻ ലബോറിയയുമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മന്ദേങ് ബാമിനാണ് വെള്ളി മെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജംപിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 crore കടന്നതായി ആദായ നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: വ്യക്തിവിശേഷം.
7: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ഡോക്ടർ സൌമ്യ സ്വാമിനാഥനെ കുറിച്ച് കേൾക്കാം. ആധുനിക ശാസ്ത്രത്തിന്റെ ചരിത്ര വഴികൾ രൂപപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ശാസ്ത്ര സംഘടനകളിലൊന്നാണ് 366 വർഷത്തെ സുദീർഘമായ ചരിത്രമുള്ള ലണ്ടനിലെ റോയൽ സൊസൈറ്റി. ലോകമെങ്ങുമുള്ള ശാസ്ത്രജ്ഞരുടെ സ്വപ്ന പദവിയായ ഈ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ. ഈ നേട്ടത്തോടെ റോയൽ സൊസൈറ്റി ഫെലോ ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത എന്ന ചരിത്രപ്രധാനമായ പദവി ഇനി ഇവർക്ക് സ്വന്തം. ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റായ ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥന്റെ മൂത്ത മകളാണ്. ഡോക്ടർ MS സ്വാമിനാഥനും മുൻപ് റോയൽ സൊസൈറ്റി ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിനാൽ ഇന്ത്യയിൽ നിന്ന് റോയൽ സൊസൈറ്റി ഫെലോ പദവി പങ്കിടുന്ന ഒരേ ഒരു അച്ഛനും മകളും എന്ന അപൂർവവും ചരിത്രപരവുമായ ബഹുമതിയും ഇനി ഈ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്ന് ഈ പദവിയിലെത്തിയ മുൻഗാമികളുടെ നിര പരിശോധിച്ചാൽ ശ്രീനിവാസ രാമാനുജൻ, മേഘനാഥ് സാഹ, സത്യേന്ദ്രനാഥ് ബോസ്, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ തുടങ്ങിയ പ്രഗത്ഭരെ കാണാം. നൊബേൽ സമ്മാന ജേതാവായ CV രാമൻ 1924 ഫെലോ ആയെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ 1968 ഈ പദവി രാജിവെച്ചു. ശാസ്ത്രലോകത്ത് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് രാജിവെക്കുന്നത് അത്യപൂർവമാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടന്റെ രാജിയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം. അതേസമയം തികച്ചും അർഹരായിരുന്നിട്ടും EK ജാനകി അമ്മാൾ, പ്രഫുല്ല ചന്ദ്ര റേ എന്നിവർക്ക് ഈ ബഹുമതി ലഭിക്കാതെ പോയത് ചരിത്രത്തിലെ ചില വിസ്മയങ്ങളാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് സ്ത്രീകൾ നേരിട്ടിരുന്ന കടുത്ത വിവേചനത്തിന്റെ നേർചിത്രമാണ് റോയൽ സൊസൈറ്റിയുടെ ചരിത്രം. 1660 സ്ഥാപിതമായ ഈ സൊസൈറ്റിയിലേക്ക് ഒരു സ്ത്രീക്ക് പ്രവേശനം ലഭിക്കാൻ നീണ്ട 360 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 1945 പ്രശസ്ത ക്രിസ്റ്റലോഗ്രാഫർ കാത്തലിൻ ലോൺഡെയിൽ ആണ് സൊസൈറ്റിയിലെ ആദ്യ വനിതാ ഫെലോ ആയത്. ഇന്ത്യൻ വനിതകളുടെ ചരിത്രത്തിലേക്ക് വന്നാൽ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയെന്ന റെക്കോർഡ് പ്രശസ്ത ആരോഗ്യ വിദഗ്ധ ഡോക്ടർ ഗഗൻദീപ് കാങ്ങിനാണ്. വിവേചനത്തിന്റെ ഈ ദീർഘകാല ചരിത്രത്തെയും ലിംഗവിവേചനങ്ങളെയും ഭേദിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഇന്ത്യൻ വനിതയായി ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഈ പദവിയിലേക്ക് നടന്നുകയറുന്നത്. റോയൽ സൊസൈറ്റിയുടെ ചരിത്രത്തിലെ മറ്റൊരു രസകരമായ വസ്തുത, ഈ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഒരു ശാസ്ത്രജ്ഞനല്ല, മറിച്ച് ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്നതാണ്. 1841 ഫെലോഷിപ്പ് നേടിയ ആർദസീർ കർസറ്റ് ജി ആയിരുന്നു ആ വ്യക്തി. മുംബൈ തുറമുഖത്ത് മറൈൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുകളിൽ ഔദ്യോഗിക പദവിയിൽ നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയായിരുന്നു. ബോംബെ സ്റ്റീം ഫാക്ടറിയിലെ ചീഫ് എഞ്ചിനീയറായ അദ്ദേഹത്തിന് കീഴിൽ 100-ലധികം യൂറോപ്യൻ എഞ്ചിനീയർമാരും വെള്ളക്കാരായ ജീവനക്കാരും അക്കാലത്ത് ജോലി ചെയ്തിരുന്നു. 360-ലധികം വർഷത്തെ ചരിത്രമുള്ള റോയൽ സൊസൈറ്റിക്ക് നോബൽ പുരസ്കാരത്തോളം തന്നെ പൊലിമ കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആധുനിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ബ്രിട്ടന്റെ ആഗോള സ്വാധീനത്തിലുണ്ടായ ഇടിവ് ഇത്തരം ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പഴയ പ്രതാപത്തെയും നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഈ ഫെലോഷിപ്പ് പദവി. ലിംഗവിവേചനങ്ങളുടെയും പ്രാദേശിക മുൻവിധികളുടെയും മതിലുകൾ തകർത്ത് അന്താരാഷ്ട്ര ശാസ്ത്രവേദികളിൽ ഇന്ത്യൻ വനിതകൾ തങ്ങളുടെ കൊടിപടലം പാറിക്കുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ ഈ നേട്ടം. ആഗോള ആരോഗ്യ മേഖലയ്ക്ക് അവർ നൽകിയ സംഭാവനകൾക്കുള്ള തികഞ്ഞ അംഗീകാരം കൂടിയാണ് ഈ ആദരം. വരും തലമുറയിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ശാസ്ത്ര ഗവേഷണ രംഗത്ത് കടന്നുവരാൻ ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ ഈ ചരിത്ര നേട്ടം എന്നും വലിയൊരു പ്രചോദനമായിരിക്കും.
8: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
9: ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് ആരും ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ സഹായിക്കുമെന്നോ വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം. പുറമേയുള്ള മഹാശക്തികളെക്കാൾ വലുതാണ് നിങ്ങളുടെ ഉള്ളിലെ ഊർജമെന്ന് തിരിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിശദമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 പേരുടെയും ഇടുക്കിയിൽ ഒരാളുടെയും മലപ്പുറത്ത് 2 പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുമായും കളക്ടർമാരുമായും വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ തുടരുകയാണ്. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. വിവേക സ്മാരകത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിലിരിക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ഗവർണർ താവർചന്ദ് ഗെലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും തൊഴിലിലൂടെ വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്.
1: ഹമാരി സർക്കാർ കാ മന്ത്ര ഹൈ ഇൻവെസ്റ്റ്മെന്റ് സേ എംപ്ലോയ്മെന്റ്. ഇസ്ലിയെ സർക്കാരിനെ അപ്നി തരഫ് സേ ഭീ ഇൻവെസ്റ്റ്മെന്റ് ബഢായാ. ജബ് ഇൻവെസ്റ്റ്മെന്റ് ബഢ്താ ഹൈ തോ റോസ്ഗാർ കെ

0: നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. ധനമന്ത്രാലയം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം മൊത്ത ആഭ്യന്തര ജി എസ് ടി വരുമാനം 144,695 കോടി രൂപയായി. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 10.1% അധികമാണ്. ഇറക്കുമതിയിൽ നിന്നുള്ള ജി എസ് ടി വരുമാനം 28.8% വർദ്ധിച്ച് 66,511 കോടി രൂപയായി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ 200 രൂപ കുറച്ചു. വിലക്കുറവിന് ശേഷം ഡൽഹിയിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ പുതിയ വില 2,738 രൂപയായി. കൊൽക്കത്തയിൽ 2,872.50 രൂപയും മുംബൈയിൽ 2,691.50 രൂപയും ചെന്നൈയിൽ 2,096 രൂപയുമാണ് പുതുക്കിയ വില. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണ്ണ നേട്ടം. പ്രീതി പവാറും ജെയ്സ്മിൻ ലംബോറിയുമാണ് രാജ്യത്തിനായി സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോയെ വീഴ്ത്തിയാണ് പ്രീതിയുടെ നേട്ടം. വടക്കൻ അയർലന്റ് താരം മിക്കേല വാൽഷിനെ ഇടിച്ചിട്ടാണ് ജെയ്സ്മിൻ സ്വർണം നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാതുമണി സിംഗ് മന്ദിംഗ്ബാം ഓസ്ട്രേലിയയുടെ ജെയ്ക്ക് ഡിക്സനോട് പരാജയപ്പെട്ടതോടെ വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതേസമയം പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യയ്ക്ക് 2 മെഡൽ സ്വന്തമാക്കാനായി. പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവപ്രഭു തിരുമാരൻ വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. F57 ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ സൊമൻ റാണയ്ക്ക് സ്വർണവും ശുഭം ജയ്പാൽ വെള്ളിയും നേടിയതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തൻവി ഫൈനലിൽ എത്തിയത്. വിയറ്റ്നാമിന്റെ തുയി ലിൻ എൻഗുയനാണ് ഫൈനലിൽ തൻവിയുടെ എതിരാളി. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്.
2: നശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് നാളെ തുടക്കമാകുന്നതോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻഭാഗിധാരി പ്രചാരണ പരിപാടിയും ആരംഭിക്കും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. മൈ ഭാരത് സന്നദ്ധ സേവകർ, NSS, യുവജന ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, NGOകൾ, മറ്റ് സംഘടനകൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി രാജ്യത്തുടനീളം എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോൺ, ധ്യാന സെഷനുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൂടെ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12-ാമത് ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗും പങ്കെടുക്കും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, കൈത്തറി ഉൽപ്പന്ന പ്രദർശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. 1905 തുടക്കമിട്ട സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആഗസ്റ്റ് 7 കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നടത്തിയ PSC പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ മാറ്റിവച്ചതായി PSC അറിയിച്ചിട്ടുണ്ട്. പമ്പ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നാവികസേന ഉപമേധാവിയായി വൈസ് അഡ്മിറൽ AN പ്രമോദ് സ്ഥാനമേറ്റു. 1990 ശ്രീ AN പ്രമോദ് നാവികസേനയിൽ അംഗമാകുന്നത്. 36 വർഷത്തെ സർവീസിനിടയിൽ സേനയിൽ വിവിധ കമാൻഡ്, നിർദ്ദേശക, കാര്യനിർവഹണ, നിയമന പദവികളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം സിക്കിമിലെ നാഥുല ചുരം വഴി പുനരാരംഭിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം വീണ്ടും തുടങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു പുരോഗതിയാണിത്. തിങ്കൾ മുതൽ വ്യാഴം വരെയായിരിക്കും വ്യാപാരം നടക്കുക. രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് പ്രതിദിനം 2 ലക്ഷം രൂപ വരെയുള്ള വ്യാപാരം നടത്താം. ഇന്ത്യയും റുവാണ്ടയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാൻ

0: ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഇന്ത്യ റുവാണ്ട ട്രേഡ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വിപണി ലഭ്യതയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. മരുന്നുകൾ, യന്ത്ര സാമഗ്രികൾ, വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി കൂട്ടാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. പ്രധാന ധാതുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ആരോഗ്യം, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: സന്തോഷവും ദുഃഖവും ചേർന്ന് സംഗീതമാകുന്ന ഈ യാത്രയിൽ നമുക്ക് ഒന്നായി സഞ്ചരിക്കാം. ഇന്നത്തെ സായാഹ്നം പാട്ടുകളുടെയും വർത്തമാനത്തിന്റെയും ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരിക്കട്ടെ എല്ലാവർക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: നമസ്കാരം മാഡം.
1: നമസ്കാരം, ആരാണ്?
2: അജയനാണ്.
1: ആ അജയൻ, പറഞ്ഞോളൂ അജയൻ. ആ, ജോലിക്കൊന്നും പോയില്ലേ ഇന്ന്? ജോലി കുറവായിരുന്നോ അതോ ജോലിക്ക് പോയില്ലേ? ജോലി കുറവാണ്, പൊതുവേ കുറവാണ്, എല്ലായിടത്തും കുറവാണെന്ന് തോന്നണം അല്ലേ? ഫുഡ് ഒക്കെ കഴിച്ചു അജയൻ? ഭക്ഷണമൊക്കെ കഴിച്ചോ? കൊറേ നാളിന് ശേഷം ഇടയ്ക്ക് ഒരിക്കൽ വിളിച്ചിരുന്നു, പിന്നെ അതാ ഇന്ന് വീണ്ടും വിളിച്ചു. കൊറേ നാളെ ഒരു അനക്കും ഇല്ലായിരുന്നു, ഒരു ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഒരു അനക്കും ഉണ്ടായിരുന്നില്ല. അപ്പോഴും റേഡിയോ കേൾക്കുന്നുണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. സുഖമാണോ?
2: ആ
1: എന്താ പറയാ, ആ കോളില് സംസാരിക്കാനുള്ള ഒരു മൂഡില്ലാഞ്ഞിട്ടാണ് വിളിക്കാത്തത്. ഇപ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ശരിയായിട്ട് വരുന്നു തോന്നുന്നു അല്ലേ? ആ അത് എന്താ പറയാൻ, ഓരോരോ കാലം മായ്ക്കാത്ത മുറിവുകളൊന്നും ഇല്ലാന്നല്ലേ. പതിയെ പതിയെ എല്ലാം നമ്മള് മറക്കും, അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത. ആ അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമല്ല, എനിക്കറിയാം. സങ്കടാവണ്ട. എന്നാലും ഏത് പാട്ടാ വേണ്ടേ?
2: ഫോർ ദ പീപ്പിളിലെ
1: ഫോർ ദ പീപ്പിളിലെ അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കന വേറി വന്നു ആണോ? ആ ജാസി ഗിഫ്റ്റിന്റെ പാട്ടല്ലേ? അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ? ഓക്കെ അജയ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ.
0: ആ, ഇതാരാ?
1: ഇതാരാ മോളെ?
0: ആ, ഇപ്പൊ എവിടെ ഉണ്ട്? അവിടെ നിൽക്കുന്നതിന്റെ സന്തോഷം കൊണ്ടാണ് കരയണേ?
1: സന്തോഷം
0: സങ്കടം എല്ലാം ഉണ്ട്.
1: ഞാൻ
0: പൗടികോണത്തെ റേഡിയോ കിട്ടുന്നുണ്ടോ?
1: കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല.
1: ഞാൻ ഇപ്പൊ ഫോണിൽ കൂടെ വിളിച്ചിട്ട് പാട്ട് കേക്കാം. എന്നാലും എന്റെ ശബ്ദവും സംസാരമൊക്കെ എല്ലാരും കേക്കുമല്ലോ.
0: അപ്പൊ അവിടെ റേഡിയോ കിട്ടുന്നില്ല.
1: റേഡിയോ കിട്ടുന്നില്ല. അതാ ഇവിടെ ആകാശവാണി എല്ലാം കിട്ടുന്നുണ്ട്. ഇതൊന്നും കിട്ടുന്നില്ല.
0: ഫോണിൽ കേക്കാലോ?
1: ഫോണിൽ കേക്കാം, പക്ഷെ പാട്ട് കേക്കാൻ പറ്റൂല.
0: എന്തൊറ്റി?
1: അത് എന്റെ ഫോണിൽ ചെറിയ ഫോണല്ലേ, അത് റേഡിയോ FM എടുക്കാൻ പറ്റണില്ല. ഇരച്ചോണ്ടിരിക്കുന്നു, സൗണ്ട് മാത്രമേ ഉള്ളൂ.
0: ആ, വലിയ ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലേ സംസാരിക്കാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങൾ നടത്തൂ.
1: ആ, നോക്കാം. എനിക്ക് അത് കിട്ടാത്തോണ്ട് ഭയങ്കര പ്രയാസം. വന്ന അന്നും പോയില്ല, അവിടെ നിന്ന് റേഡിയോ എടുത്തോണ്ട് വന്നേ. അപ്പൊ അതിൽ വിളിക്ക, എനിക്ക് കേക്കാലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ മക്കളോട്?
0: ഓ,
1: പറഞ്ഞില്ലേ? ആ, അതുകൊണ്ട് എടുത്തോണ്ട് വന്ന്. ഇവിടെ വന്ന് ട്യൂൺ ചെയ്തപ്പം ഇത് മാത്രം കിട്ടണില്ല.
0: റേഡിയോ കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല.
0: അതിന്റെ ഒരു വിഷമത്തിലാണ്.
1: വിഷമമുണ്ട്, വിഷമമുണ്ട്. എല്ലാരുടെയും സംസാരിക്കും, മകളുടെ സംസാരിക്കാം, പിന്നെ എന്റെ സൗണ്ടും എല്ലാരും
0: കേൾക്കുമല്ലോ. ഇവിടെ ഉള്ള എല്ലാവർക്കും ആ ശബ്ദം ഒന്നുകൂടെ ഓർക്കാമല്ലോ.
1: കണ്ണപ്പള്ളി ഗിരിജ എന്ന് പറയുമ്പോ മുളയറ ഗിരിജയായിരുന്നു, ഇപ്പം പൗടിക്കോണം.
0: മുളയറ എന്ന് കണ്ണപ്പള്ളി ഗിരിജയായി, ഇപ്പം പൗടിക്കോണം ഗിരിജയായി.
1: കൊറേ നേരം കൊണ്ട് ട്രൈ ചെയ്യണം. പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഇവിടെ അത്ര ഇതില്ല, അതുകൊണ്ട് എന്നാലും കിട്ടിയത് ഭാഗ്യം. എനിക്ക് അപ്പോഴേ പാട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് പാട്ടുണ്ട്. ഉണൊക്കെ കഴിഞ്ഞോ? അവളെ
0: ഉണൊക്കെ കഴിച്ചു. അവിടെയോ?
1: ആ, കഴിച്ചു കഴിച്ചു.
0: ആ, ജോലിയൊക്കെ ഉണ്ടോ വീട്ടില്?
1: വീട്ടിലെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ആ, അതൊക്കെ കഴിഞ്ഞ്. ആരേക്ക് കൊടുത്തിരുന്ന വീടല്ലേ, അപ്പൊ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം കുഴപ്പമില്ല.
0: അവിടെ ആരൊക്കെ ഉള്ള വീട്ടില്?
1: മാത്രമേ ഉള്ളൂ.
0: ആ വീട്ടിൽ ഒറ്റയ്ക്ക ഉള്ള?
1: ആ, മോളില് വാടകക്കാരുണ്ട്.
0: ഓ ശരി. അപ്പൊ അവരൊക്കെ എവിടെയാ താമസിക്കുന്ന മക്കളൊക്കെ?
1: അവര് ജഗതിയിൽ ഫ്ലാറ്റില്.
0: ഓ ശരി ശരി. ഇത് അവരുടെ വീട് തന്നെയാണ്?
1: മോന്റെ വീട്, മൂത്ത മോന്റെ വീട്. റെന്റിന് കൊടുത്തേക്കായിരുന്നു. ഇപ്പം റെന്റ് അവരെ ഒഴിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഒരു നിക്കുന്നോണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു.
0: ഓ ശരി ശരി ശരി.
1: അതൊരു എന്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: ആണ്, തീർച്ചയായിട്ടും.
1: മോന്റെ വീട്ടിൽ തന്നെ വരാൻ
0: സാധിച്ചു. അതെ അതെ. അപ്പൊ അവിടെ അവിടെ ഒറ്റയ്ക്കാണെങ്കിലും തൊട്ട് മുകളിലൊക്കെ ആൾക്കാരുണ്ടല്ലോ.
1: എല്ലാരും അറിയാന്നുള്ള ഒരു 10-25 വർഷം വരെ ഇവിടെ കിടന്നല്ലേ, ഒരു എല്ലാരും അറിയാന്നുള്ളവരും പരിചയക്കാരും എല്ലാരും ആണ്. അങ്ങനെ സന്തോഷം വിളിച്ച് കിട്ടിയാലും സന്തോഷം.
0: അപ്പൊ എന്താ എന്തായാലും അവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുക, വേറെ ഒന്നും ആലോചിക്കണ്ട. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി മാത്രം മനസ്സിൽ വിചാരിച്ചാ മതി.
1: അത് മാത്രമേ ഉള്ളൂ. ഇനി
0: ആവുന്ന കാലമെല്ലാം എഴുന്നേറ്റ് നടന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് മാത്രം വിചാരിക്കുക. വേറെ എന്തെങ്കിലും ഒരു കുറവില്ലല്ലോ. ഭക്ഷണം കഴിക്കാം, ആവശ്യത്തിന് നമുക്ക് ഇഷ്ടത്തിന് ഇരിക്കാം, കിടക്കാം, ഉറങ്ങാം. അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് സന്തോഷിക്കണം.
1: ആ,
0: സന്തോഷമായിട്ടിരിക്കുമ്പോ ഏത് പാട്ടും കൂടെ കേട്ട്.
1: വെള്ളനാട് സന്തോഷം തന്നെ ഇരുന്ന്, അവിടെയും സന്തോഷം തന്നെ ഇരുന്ന്,
0: ഇപ്പോഴും സന്തോഷം തന്നെ.
1: അതിനെക്കാളും സന്തോഷമുണ്ട്, എല്ലായിടത്തും സന്തോഷം തന്നെ.
0: സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്.
1: പിന്നെ ശരീരസുഖം മാത്രം തരണം.
0: ശരീര സുഖമൊക്കെ കിട്ടും. വേറെ ഒന്നും ആലോചിച്ച് മനസ്സിന് സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും കൊടുക്കാതിരുന്ന സന്തോഷമൊക്കെ താനേ വരും, ആരോഗ്യം താനേ വരും.
1: ഈ ഞായറാഴ്ചയാണ് ഞാൻ ഇനി വന്നത്. അങ്ങനെ ഇവിടെ വന്ന
0: ഈ ഞായറാഴ്ച അവിടെ എത്തിയതേ ഉള്ളൂ.
1: നോക്കാം. ആദ്യമൊക്കെ പറഞ്ഞത് ഇത് ഇൻകമിങ് കോൾ കിട്ടൂലെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് കോള് കിട്ടി.
0: കൊറേ കഴിഞ്ഞപ്പോ ഇൻകമിങ് കോള് കിട്ടി.
1: മോളും സാറും ഒക്കെ സുഖമായിരിക്കണം,
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. അവിടത്തെ കരുണാസായിയിലെ എല്ലാരും റേഡിയോ കിട്ടാത്തോണ്ട് അതില് പ്രയാസമുണ്ട്. എന്നാലും ഞാൻ പറയണത് എല്ലാരും കേൾക്കുമല്ലോ.
0: ഈ പ്രയാസം ഉൾപ്പെടെ ഞാൻ എല്ലായിടത്തും പറയാം,
1: എല്ലായിടത്തും പറഞ്ഞാൽ മതി. സൈക്കോ പാർക്കിലുള്ളവരെയും അവിടത്തെ സ്റ്റാഫുകളെയും ഇവിടത്തെ എല്ലാ സ്റ്റാഫുകളെയും ഓരോരുത്തരെയും എടുത്തു പറയില്ല, സമയം ഒരുപാടായി.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ല.
1: രണ്ടു വരി ശ്രീ എന്ന ചിത്രത്തില് ഇന്നലെ നീ ഒരു പാടട്ടാ.
0: ഓ പാടിക്കോ.
1: ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോടക്കുഴലിൽ വന്നു.

0: ഭാഗ്യമായി ഒന്നോട് കുഴലിൽ വന്നോളിച്ചിരുന്നു.
1: ഓക്കെ, അപ്പൊ ഈ പാട്ടാണ് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം.
0: പാട്ട്
1: പിന്നെ അടിപൊളിയല്ലേ.
0: അപ്പൊ തളിച്ചിട്ടെങ്കിലൊക്കെ എടുത്തു വെച്ച് ചോദിക്കാന്ന് വെച്ചു, പിന്നെ ഏത് ചോദിക്കണം ചോദിക്കണം എന്നുള്ള ഒരു
1: കൺഫ്യൂഷനിലാണ് ഈ പാട്ടിലെത്തിയത്.
0: ആ പിന്നെ ഞാൻ നൂറുകണക്കിന് പാട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടല്ലോ, ഇത് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു. ഇനി വിളിക്കുമ്പോ അടുത്ത ജാനകിയമ്മയ്ക്ക് എന്റെ
1: സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പാട്ട് എല്ലാവർക്കുമായി നമുക്ക് കേൾക്കാം.
0: എല്ലാവർക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണ് എറണാകുളം റേഡിയോ ആക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ശ്രോതാക്കളെയും എന്റെ അന്വേഷണം അറിയിച്ചിരിക്കണം.
1: ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
0: പ്രത്യേകം കണ്ണമ്പള്ളി രവിയെയും പ്രത്യേക അന്വേഷണം അറിയിച്ചിരിക്കണം. ഞാൻ വരാൻ നേരത്ത് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ച് പോയി എടുത്തില്ലായിരുന്നു കോള്, അപ്പൊ അത് കേൾക്കുന്നുണ്ടായിരിക്കും.
1: അപ്പൊ ശരി, നമുക്ക് പാട്ട് കേൾക്കാം.
0: അതെ
1: ശരി, ഓക്കെ ഓക്കെ. കരുണാസായിയുടെ സ്ഥിരം ശ്രോതാവ്, പ്രിയ ശ്രോതാവ് ഗിരിജമ്മയാണ് വിളിച്ചത്. ഇപ്പൊ പൗടികോണത്തിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പൊ ജാനകി അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി എന്നുള്ള പാട്ടാണ് നമ്മളോട് പാടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. രാഗത്തിൻ്റെയും താളത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും മനോഹര സംഗമത്തിലേക്ക് പോക്കുവയിലേക്ക് ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഞാൻ വിട്ടിയത്ത് നിന്ന് രാജേശ്വരിയാണ്.
0: ആ പറയൂ, വിട്ടിയത്ത് നിന്ന് രാജേശ്വരി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. ഇന്ന് മഴയില്ല ടീച്ചർ, അല്ലെങ്കിൽ മഴയൊക്കെ ആയിരുന്നു.
0: മഴയും വെള്ളവും ഇല്ലാത്ത അവസ്ഥയിലാണ്.
1: ഓ, ടീച്ചറിന് സുഖമാണോ?
0: ആ സുഖമാണ്.
1: അവിടെ പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. ജാനകിയമ്മ, ജാനകിയമ്മ പാടിയ ആ പാട്ടാണ് വേണ്ടത്.
0: പിന്നെ നമുക്ക് ഏത് പാട്ടാ പാടി തരുന്നേ?

0: ആ സിനിമയിലെ വേറൊരു പാട്ട് ഞാൻ രണ്ടുപേരും പാടാം.
1: ആ പാടിക്കോളൂ.
0: പകലിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ, പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴ കൽപ്പടവിൽ, എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല. പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ നോക്കുര.

0: എപ്പോഴെന്നറിയില്ല, എന്നാണെന്നറിയില്ല, എന്നാണെന്നറിയില്ല.
1: ഓക്കെ, അപ്പൊ സാധാരണ പാടാൻ പറയുമ്പോൾ തൊണ്ടവേയെന്നാണ് പറയണേ. ഇന്നെന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല, തൊണ്ട വയ്യാതിരിക്കുമ്പോൾ മാത്രമേ അങ്ങനെ പറയാവൂ. അല്ലാത്ത സമയങ്ങളിൽ രണ്ടുപേരെയൊക്കെ പാടണം. എല്ലാരും കേൾക്കട്ടെ നമ്മുടെ ശബ്ദവും. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം?
0: ഞാന് പാട്ട് പാടി ഇടുന്നുണ്ട്, പക്ഷെ അത് അവിടെ കിട്ടുന്നില്ല.
1: പക്ഷെ ഈ പാട്ട് നമുക്കിതില് വരുന്നില്ല. ഏത് നമ്പറിലേക്കാ ഇടുന്നേ? വാട്സപ്പ് നമ്പറിലേക്കല്ലേ?
0: വാട്സപ്പ് നമ്പറിലേക്കാണ്.
1: പക്ഷെ അത് ഓപ്പൺ ചെയ്യുമ്പോ അത് വരുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല.
0: ഓ, അതിൽ നിന്ന് വേറെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കാ കിട്ടുന്നുണ്ട്.
1: പക്ഷെ അതിലേ പാട്ട് ഇതിലേക്ക് കയറി വരുന്നില്ല. ഞങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോ അതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നതല്ല, അതായത് ഡൗൺലോഡ് ആവുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. എന്താണെന്നറിയില്ല എന്ന് പാടിയതുപോലെ എന്താണെന്നറിയില്ല. അപ്പോ എല്ലാരും അന്വേഷണം അറിയിക്കണം. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ? ഓക്കെ ഓക്കെ. പാട്ട് സ്പെഷ്യലി അഭിലാഷിന് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ.
0: ശരി,
1: ഓക്കെ, ശരി.

0: വാക്കുകൾ വസന്തം ചൂടുന്ന ഇടവേളയിൽ ഈ ഒരു സമയത്ത് പാട്ടുകൾ ഹൃദയം നിറയ്ക്കുന്ന നിമിഷത്തിൽ സൗഹൃദം വിരിയുന്ന പോക്കുവയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ വിജയകുമാരിയാണ് മാഡം.
0: വിജയകുമാരി? ആ, വെമ്പന്നൂരിൽ നിന്ന് വിജയകുമാരി. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടല്ലോ.
1: അതെ അതെ, ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ നമ്മുടെ മോഹന സാറിന്റെ ഇതല്ലായിരുന്നോ?
0: ഇന്നലെ ഇന്നലെ ലൈവ് അല്ലല്ലോ, ഇന്നലെ റെക്കോർഡിട്ടല്ലേ.
1: അതാണ് മാഡം.
0: ഓ, ഒരു ദിവസം കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ലൈവ് അത് റെക്കോർഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പൊ വിളിച്ചോണ്ടിരുന്നാൽ എങ്ങനെ കിട്ടും?
1: ഞാൻ പറഞ്ഞു, അയ്യോ മോനോട് ഞാൻ പറഞ്ഞു, എന്തോ മക്കളെ അപ്പോഴേ അമ്മ ഇപ്പൊ അവർക്കൊരു ശല്യം പോലെ അമ്മ.
0: അയ്യോ അങ്ങനെയല്ല, ഇന്നലെ ബ്ലോക്ക് ഇന്നലെ ലൈവ് അല്ല, ഇന്നലെ നേരത്തെ കഴിഞ്ഞ പ്രോഗ്രാമിന്റെ റെക്കോർഡിംഗ് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ കിട്ടും?
1: ഞാൻ ഇന്ന് ഇപ്പൊ വെമ്പന്നൂരല്ല, ഞാൻ ഇന്ന് ഇവിടെ എന്റെ കുടുംബ വീട് കാണിച്ചക്കട പാലത്തിന്റെ അവിടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
0: അരുവിക്കര? അരുവിക്കര
1: അരുവിക്കര അല്ല മാഡം, നമ്മുടെ ജീവിരാജ സ്കൂളില്ലേ?
0: ആ, ജീവിരാജ സ്കൂളിന്റെ
1: അവിടെ നമ്മുടെ കാണിച്ചക്കടവ് പാലം എന്ന് പറയും.
0: ഓ ഓ,
1: അവിടെ ഇന്നൊരു നമ്മുടെ ഒരു ചിക്കപ്പന്റെ ആണ്ടായിരുന്നു, അങ്ങനെ അവിടെ വന്നത്. വന്നിട്ട് നമ്മുടെ അനിയത്തിയുടെ വീട്ടിലിരിക്കുന്നു.
0: അവിടെ റേഡിയോ ഒക്കെ ഉണ്ടോ?
1: അവിടെ ഉണ്ട്. അനിയത്തി എപ്പോഴും എന്നെ പോലെ തന്നെ എപ്പോഴും.
0: നിന്റെ അനിയത്തി ഞങ്ങളെ വിളിക്കാറില്ലല്ലോ. അനിയത്തി
1: വിളിക്കാറില്ല മാഡം. ഞാൻ പറഞ്ഞു വിളിക്കേ വിളിക്കുന്ന, അപ്പൊ നമുക്ക് ഭയങ്കര മടി.
0: ഒരു ദിവസം ഒരു ദിവസം വിളിക്കാൻ പറയണം.
1: അതാണ്, പക്ഷെ എപ്പോഴും കേൾക്കും എന്നെ പോലെ തന്നെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന്റെ
0: ആരാധിക.
1: റേഡിയോ ഇരുന്നത് ചെയ്യും, അവള് തുണിയൊക്കെ ഇരുന്ന് തച്ചോണ്ടിരിക്കും. പക്ഷെ അവൾക്ക് വിളിക്കാൻ ഭയങ്കര മടി.
0: ആരാധികയോട് പറയൂ, ആരാധികയോ നമ്മളൊന്ന് വിളിക്കാൻ പറയൂ.
1: പിന്നെ
0: എന്താണ് ആരാധികയുടെ പേര്?
1: രാധ.
0: രാധാദേവി. എന്താണ് രാധാദേവി അമ്മ ഇങ്ങനെ ഒരു മടി?
1: അവൾക്ക് ഭയങ്കര മടി. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് ഫോൺ ഇപ്പൊ നിന്റെ തരും, നീ മാഡത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് എഴുത്ത് ഓടി
0: ഓടിക്കാം. എന്താ പറയാ,
1: അവൾക്ക് ഭയങ്കര മടിയാണ്.
0: അപ്പൊ ഒരു നമ്മള് മുഖം കാണുന്നില്ലല്ലോ, ആരും നമ്മുടെ മുഖം കാണുന്നില്ല.
1: ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു, എടീ നീ വാ ഒരു ദിവസം നമുക്ക് കരുണാസായിലൊക്കെ പോവാം, നമുക്ക് രണ്ടൂർ കൂടെ പോയിട്ടൊക്കെ വരാം, വരാ ഒരു ദിവസം വരാം നമുക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കണല്ലാതെ അവൾക്ക് വിളിക്കാൻ ഭയങ്കര ഒരു വല്ലാത്ത ഒരു ഇതാണ്.
0: വരാ വരാ വയ്യ.
1: അതാണ്.
0: അപ്പൊ ഒരു ദിവസം വിളിക്കാൻ പറ, കാരണം ഞാൻ രാധാദേവിയെയോ രാധാദേവി എന്നെയോ കാണുന്നില്ല.
1: അതാണ്,
0: ഒരു ശ്രോതാക്കളും നമ്മളെ കാണുന്നില്ല.
1: കാണുന്നില്ല എങ്കിലും
0: അപ്പൊ സ്വതന്ത്രമായി നമുക്ക് സംസാരിക്കാം.
1: മേഡം ഇപ്പം
0: എന്തേ,
1: ഇപ്പൊ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഭയങ്കരമായ ഒരു ബന്ധമില്ലേ?
0: അതെ, തീർച്ചയായിട്ടും ഉണ്ട്.
1: പിന്നെ
0: ആ എല്ലാരും നമ്മളെ ബന്ധുക്കളെ പോലെ, നമ്മുടെ സുഹൃത്തുക്കളെ പോലെ എല്ലാവർക്കും ഇഷ്ടം. ഒരു പ്രോഗ്രാമിൽ പറയുന്നത് പോലെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.
1: പിന്നെ അത്രമേൽ ഇഷ്ടം, കാരണം ഇപ്പൊ വിളിക്കുമ്പം കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കും, ഓ എന്ന് ദൈവമേ ഇന്ന് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക്. അപ്പൊ അതുപോലെ എത്രയോ പേരാണ് അങ്ങനെ.
0: നമുക്കൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു തവണ പോലും കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഞാനിങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് അറിയാന്നുള്ളവരൊക്കെ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എത്ര നാളായിട്ട് വിളിക്കുന്നു, ഞങ്ങൾ കിട്ടുന്നില്ല
1: കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ മാഡത്തിന് ഒരു ലളിത ഗാനം ഒരു രണ്ടു വരി പാടിത്തരാം.
0: ആ പാടിത്തരും,
1: പാടത്തരും,
0: പാടിക്കോളൂഴുകിയൊഴുകിവരും
1: കുഴൽ മേലി ഒഴുകി ഒഴുകി വരും

0: ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ.
1: ഓക്കെ, കേട്ടല്ലോ, ഒരുപാട് പഴയ ഒരു ലളിതഗാനമാണ്. എനിക്ക് ഒരു സുജാതയാണ് ആ പാട്ട് പാടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ആണോ?
0: എന്താ മേഡം, എനിക്ക് സ്കൂളില്
1: സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പാട്ടാണ്. ആ അതെ, ഓ അങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ.
0: പിന്നെ സ്കൂളില് കലാപരിപാടിയിലൊക്കെ ഞാൻ മേഡത്തോട് പറഞ്ഞിട്ടില്ലേ,
1: പങ്കെടുത്തിട്ടുണ്ട്. അതെ അതെ,
0: ഭയങ്കര താല്പര്യമാണ്.
1: ആ ഒരു ഓർമ്മ ഇന്നുകൂടെ ഒന്ന് പുതുക്കാൻ കഴിയും.
0: എപ്പോഴും അതാണ് മേഡം.
1: അപ്പൊ ഇന്ന് കേൾക്കാനുള്ള പാട്ട് ഏതാ ചോദിച്ചാ?
0: ആലില്ല മഞ്ചലിൽ നീരാടുവാൻ എന്ന് പറഞ്ഞ്.
1: ആലില്ല മഞ്ചലിൽ നീ ആടുമ്പോൾ പാടുന്നു കണ്ണായി. അതാണ് കേൾക്കേണ്ടത്. ശരി, അപ്പൊ രാധാദേവിയുടെ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം. ഒന്ന് വിളിക്കാൻ പറയണം എപ്പോഴെങ്കിലും.
0: പറയാം മേഡം.
1: ശരി, ഓക്കെ,
0: ശരി, ഓക്കെ, താങ്ക് യു,
1: ബൈ.

ഒരു പാട്ട് ചിലപ്പോൾ നമുക്കൊരു ഓർമ്മയാകാം, ചിലപ്പോൾ ഹൃദയത്തിൽ വിളങ്ങുന്ന ഒരു നക്ഷത്രമാകാം. അത്തരത്തിലുള്ള അനവധി ഗാനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയ ഗാനങ്ങൾ, ഓർമ്മകൾ, അനുഭവങ്ങളൊക്കെ നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷാണ്. കാട്ടാക്കട ലൈറ്റ് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു പാട്ട് കേൾക്കണം. യേശുദാസ് പാടിയ പാട്ടാണ്, ശാഖ നഗരത്തിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരേഷ് ബാലകൃഷ്ണനും സാജുവിനും ചൂണ്ടുപല വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റാൻലി മേശരിക്കും സുനിൽ മേസ്തിരിക്കും പേഴ്മൂട് വിജയൻ മേസ്തിരിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് സുരേഷ് ആവശ്യപ്പെടുന്നത്. ഒരു പ്രിയ ഗാനമാണ് നമ്മളുടെ സുരേഷ്. കരുണാസേരയുടെ ഒരു പ്രിയ ശ്രോതാവാണ്, പലപ്പോഴും വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്യുന്നത്. ബാലകൃഷ്ണനും നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്. അപ്പം അവരുടെ വർക്ക്ഷോപ്പിലെ വർക്ക് ചെയ്യുന്ന ആളാണ് സുരേഷ്. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന സുരേഷിന് വേണ്ടിയിട്ടാണ് അടുത്തത് ഒരു പാട്ട് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു പഴയ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ പാട്ടുകളും നമ്മളെ ഓർമ്മകളുടെ വഴികളിലൂടെ നമ്മളെ നയിക്കുന്നു. ഓരോ പാട്ടുകളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അപ്പം അടുത്തതായി നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവെയിലേക്ക് തിരിച്ചു വരാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ പരിപാടി നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം ഉണ്ട്, പറഞ്ഞോളൂ. എവിടെയായിരുന്നു? ഒരു കോൾ വിളിച്ചിട്ട് എങ്ങോട്ട് പോയി? അതൊക്കെ മനസ്സിലായിനു, പക്ഷെ എന്താ ചെയ്യുന്നു. അവിടെ മഴയാണോ?
1: ആ, ഇവിടെ നല്ല മഴ, കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറവ് വന്ന്.
0: ഓ, ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ചൂടിലൊക്കെ ഇരിക്കുകയാണ് നമ്മള്.
1: അതെ അതെ, ഇവിടെ കർക്കിടക മാസം തുടങ്ങിയതിനോട് വന്നിരുന്നു.
0: കർക്കിടക മാസം വന്നു എന്ന് അറിയിക്കാൻ നമുക്ക് ഒരു കൊച്ചു മഴ ഉണ്ടായിരുന്നു.
1: അതെ, ശരി, ഞങ്ങൾക്ക് ഇന്നലെ മുതലേ നല്ല മഴ കിട്ടി.
0: ആ, പക്ഷെ പിന്നെ അങ്ങോട്ട് ഓടി ഒളിച്ചു.
1: എങ്ങോട്ട് പോയി? പിന്നെ സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായി, മാഡത്തിന്റെ ഫോട്ടോ കണ്ടു ഞാൻ.
0: ആ, ശരി, ഞാനത് അറിഞ്ഞിരിക്കണു.
1: അറിഞ്ഞിരിക്കണം.
0: രഹസ്യമായി വെച്ചിരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം.
1: അതെ അതെ, സന്തോഷമായി ആ ഫോട്ടോ കണ്ട് മാഡത്തിന്റെ. ഇതാണ് നമ്മുടെ ലേഖ ടീച്ചർ.
0: ഇങ്ങനെ ഒരാളോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി.
1: മനസ്സിലായി. അപ്പൊ ശബ്ദത്തെക്കാളും എനിക്ക് തോന്നുന്നു ഫോട്ടോ കണ്ടപ്പോ പ്രായം കുറവാണ് എന്നുള്ളത്.
0: ആ, അത് ശരി, ശബ്ദത്തിന് കുറച്ച് പക്വത ഒക്കെ ഇരിക്കട്ടെ, നിങ്ങളൊക്കെ ഒരു ബഹുമാനം വരുള്ളൂ.
1: അതെ അതെ, അങ്ങനെ അത് ഇല്ലെങ്കിലും ഉണ്ടാവും. എല്ലാ ശ്രോതാക്കൾക്കും മേഡത്തോടെ പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ.
0: ബഹുമാനം ഒന്നും വേണ്ട, സ്നേഹം മതി. ബഹുമാനം വന്നാൽ കുറച്ച് ഡിസ്റ്റൻസ് ആയി പോകും.
1: അതെ അതെ, ഇല്ലേ, അങ്ങനെയൊന്നും വരില്ല.
0: അങ്ങനെ വരില്ല, സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ.
1: അതെ അതെ. പിന്നെ കണ്ണൂര് നമ്മുടെ എന്താ പറയണത്, മൊത്തത്തിൽ അറിയാലോ മാഡം, കർക്കട നല്ല ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളായല്ലോ കണ്ണൂര്.
0: അതെ അതെ, രാമായണ മാസം ആരംഭിച്ചിരിക്കുന്നു, എല്ലായിടത്തും രാമായണത്തിന്റെ ശ്രുതി ഗീതങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു.
1: അതെ അതെ, എല്ലാരും നമ്മുടെ കാവില്, നമ്മുടെ കാവിലൊക്കെ നടന്നാല് സന്ധ്യാവേലൊക്കെ ഉണ്ടാവും.
0: സന്ധ്യാവേൽ,
1: സന്ധ്യാവേല എന്ന് പറഞ്ഞാല് വൈകുന്നേരങ്ങൾ ആകുമ്പോഴേക്കും ചെണ്ടമുട്ട്. ചെണ്ടമുട്ട് എന്ന് പറഞ്ഞാൽ മേഡം, നമ്മുടെ കാവില് ഇപ്പൊ എന്ന് വെച്ചാല് ഒരു അഞ്ചാറ് തെയ്യം ഉണ്ടെങ്കിൽ ഓരോ തെയ്യം ഇറങ്ങുന്നതിനനുസരിച്ചിട്ടുള്ള മുട്ടായിരിക്കും മുട്ട് വന്നരോ.
0: ഓ ശരി, എന്തൊക്കെയാണ് അവിടുത്തെ ഓരോ സങ്കല്പങ്ങളെ, അടിപൊളിയാണ്.
1: ആ അതെ അതെ, നമ്മുടെ കാവിലെ മണ്ണപ്പനുണ്ട്, പിന്നെ അത് തന്നെ ഗുരു വെള്ളെടുത്ത് ഭഗവതി ചാമുണ്ടി അങ്ങനെ ഗുളികൻ എല്ലാ തെയ്യവും ഉണ്ട്. അപ്പൊ ഓരോ തെയ്യം ഇറങ്ങുന്നത് അനുസരിച്ചുള്ള മുട്ട്. അപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇന്ന തെയ്യം ഇറങ്ങുന്നതിന്റെ മുട്ടാ മുട്ടുന്നത്. അങ്ങനെയാണ് ആയിരത്തി വൈകുന്നേരങ്ങളുടെ ഒരു മണിക്കൂറോളം ചെണ്ടവും.
0: മൊത്തം ഭക്തിസാന്ദ്രമാണ് അപ്പൊ കണ്ണൂര്.
1: ഭക്തിസാന്ദ്രമായ നിമിഷം തന്നെയാണ്.
0: അതാണ് കർക്കിടക മാസമാകുമ്പോ അതിന്റെ ഭക്തിസാന്ദ്രത കൂടും.
1: കൂടും കൂടും, കറക്റ്റ് ആണ്. ആ ഒരു മാസം കൂടി ആയതുകൊണ്ട് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടാണ് മേഡം കേൾക്കേണ്ടത്.
0: ഏതാ കേൾക്കേണ്ടേ?
1: സീതാ കല്യാണ, ഒരു പാട്ടില്ലേ അങ്ങനെ നമ്മൾ
0: സീതാ കല്യാണ വൈഭോഗമേ എന്ന് പറയുന്ന പാട്ട്.
1: പാട്ട് അതിലടക്ക് മേഡം എന്താ പറയാൻ പോയില്ലല്ലോ.
0: ഞാൻ എന്താ പറയാൻ വന്നേ? ഇടയ്ക്കൊക്കെ മറവിയൊക്കെ മറവിയൊക്കെ അങ്ങോട്ട് ബാധിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ അങ്ങനെ എന്താണ്, അമ്പലങ്ങളിലൊക്കെ രാമായണമൊക്കെ വായിക്കും, രാമായണ പിന്നെ പാരായണ മത്സരമൊക്കെ നടക്കും, പിന്നെ രാമായണ ക്യുസ് ഒക്കെ ഇങ്ങനെ സംഘടനകളൊക്കെ ചെയ്യും. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ക്യുസ് ഒക്കെ ചെയ്തു, രാമായണ ക്യുസ്. നമ്മുടെ ഇൻമേറ്റ്സിന് വേണ്ടിട്ട് ഒരു ക്യുസ് ഒക്കെ വെച്ചു. നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു.
1: നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ ക്ഷേത്രങ്ങളിൽ കാവുകളിലെ ആചാര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ, മത്സരത്തിന്റെ ഓണത്തിനോടനുബന്ധിച്ചിട്ടേ.
0: ഇവിടെ പക്ഷേ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ക്യുസ് മത്സരമൊക്കെ വെക്കും. ഓ, രാമായണ പാരായണ മത്സരമൊക്കെ വെക്കും. അപ്പൊ വളരെ തെറ്റാതെയൊക്കെ ഇങ്ങനെ രാമം ദശരഥം വിദ്ധിമാം വിദ്ധി ജനകാത്മജാം എന്നൊക്കെ പറഞ്ഞ് പറയണം. അത് അത് സംസ്കൃതമാണ്, നമ്മള് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഒക്കെ പറയണം.
1: അപ്പൊ അല്ല, ഇപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ മേഡം പറഞ്ഞപ്പോഴും കാര്യങ്ങൾ മനസ്സിലായി.
0: ആ, അപ്പോ എന്താണ് ഈ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ, ഇങ്ങനെയൊന്നും അല്ല, ഇത് കവിത പോലെയാണ്. അപ്പൊ ഇങ്ങനെ അത് പറഞ്ഞ് പഠിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിരിച്ചു പിരിച്ചൊക്കെ വായിച്ചൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, പക്ഷെ വായിച്ചു തുടങ്ങിയാൽ ഭയങ്കര രസവുമാണ്. അധ്യാത്മ രാമായണം ക്ലിപ്പായിട്ടിൽ ഇങ്ങനെ രസകരമായി വളരെ എന്താണ് വളരെ സാഹിത്യപരമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ രണ്ട് വാക്കൊക്കെ എടുത്ത് വായിക്കണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്നൊക്കെ പറഞ്ഞ് വായിക്കണം. ആ അപ്പോ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: എല്ലാ പിന്നെ വാവിന്റെ എന്നുവെച്ചാല് നമ്മുടെ രാമായണ മാസം വേണ്ട എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ പാട്ട് സമർപ്പിക്കാം.
0: ശരി, എല്ലാ ഭക്തരല്ലാത്തവരും ഇത് കേക്കണ്ടെന്നാണോ? ഭക്തരല്ലാത്ത ആൾക്കാരും ഉണ്ട്, അപ്പൊ എല്ലാരും കേൾക്കട്ടെ,
1: എല്ലാവരും കേട്ടോട്ടെ, എല്ലാവരും ഇങ്ങനെ പാട്ട് എടുത്തോട്ടെ.
0: അതെ അതെ, ഭക്തർക്ക് പ്രത്യേക ഡെഡിക്കേഷൻ, അല്ലാത്തവര് കേൾക്കൂ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ലാസ്റ്റ് കോൾ അങ്ങ് കണ്ണൂര് നിന്ന് ആയതുകൊണ്ട് നമുക്ക് ഈ കോൾ ഇവിടെ ഈ കോൾ കൊണ്ട് അവസാനിപ്പിക്കാൻ
1: തോന്നുന്നു. അപ്പൊ
0: എന്തായാലും എല്ലാവരെയും അന്വേഷണം അറിയിക്കുക,
1: എല്ലാവരുടെ അന്വേഷണം പറയുക, എല്ലാവരുടെയും രാമായണ മാസത്തിന്റെ ആശംസകൾ പറഞ്ഞു ഞാൻ പറയാം.
0: ആ ശരി ശരി, ഓക്കെ ഓക്കെ, ബൈ. ഇപ്പോ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ ആനന്ദൻ തിലാനൂരാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ കണ്ണൂര് രാമായണ മാസമായിട്ട് ഒരുപാട് ചടങ്ങുകളും ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഭക്തിയോട് വളരെയധികം ആദരവ് പുലർത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇപ്പൊ ആനന്ദൻ തിലാനൂർ നമ്മളെ വിളിച്ചത്. നമ്മളിവിടെ രാമായണ മാസം ഒരുപാട് പല രീതികളിൽ ഇവിടെ ആഘോഷിക്കാറുണ്ട്. പാരായണമായിട്ടും ക്വിസ് പ്രോഗ്രാമായിട്ടും ഒക്കെ നമ്മളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും നേരം സമയം കടന്നു പോയതറിഞ്ഞില്ല. ഓരോ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും ഒന്നായ സുന്ദര നിമിഷങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സന്തോഷം അറിയിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലെ പ്രകാശവും സങ്കടങ്ങളും സന്തോഷവും വർത്തമാനങ്ങളായി ഇവിടെ പറന്നെത്തുകയുണ്ടായി. ഇന്നിന് നമുക്ക് വിട വാങ്ങാനുള്ള സമയമാകുന്നു. ഈ സായാഹ്നത്തെ യാത്രയാക്കി സന്ധ്യയെ വരവേൽക്കാൻ നമുക്ക് തിരികെ പോകാം. പുതിയ പാട്ടുകളും കഥകളുമായി വീണ്ടും നമുക്ക് അടുത്ത പോക്കുവെൽ ദിവസത്തിൽ ഒരുമിച്ച് ചേരാം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കട്ടെ. ആനന്ദൻ തിലാനൂരായിരുന്നു നമ്മുടെ ലാസ്റ്റ് കോളർ. സീതാ കല്യാണം എന്ന് തുടങ്ങുന്ന രാമായണ മാസത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാട്ടാണെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്കത് കേൾക്കാം. ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും പിന്നെ അഭിലാഷുമാണ്. അപ്പോൾ സന്തോഷത്തോടെ വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് വോൾഫ് ഗ്യാങ് എന്ന വ്യക്തിയുടെ വ്യക്തിത്വ വിശേഷങ്ങൾ കേൾക്കാം. വോൾഫ് ഗ്യാങ് ജർമ്മനിയിലെ ബെർലിൻ സ്വദേശിയാണ്. എന്നാൽ വിലാസം ഇങ്ങനെയാണ്: വോൾഫ് ഗ്യാങ് പേരിയ, വയനാട്. അരനൂറ്റാണ്ട് മുൻപ് വയനാട്ടിലെ പേരിയയിലെത്തി ശ്രീനാരായണ ഗുരു ശിഷ്യനായി ആശ്രമം തുടങ്ങിയ ആളാണ് വോൾഫ് ഗ്യാങ്. പശ്ചിമഘട്ടത്തിലെ അപൂർവ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും സംരക്ഷകൻ. 1981 ഇന്ത്യൻ പൌരത്വം സ്വീകരിക്കുകയും ഗുരുകുലം സ്ഥാപിക്കുകയും ചെയ്തു. 7 ഏക്കറിൽ ആരംഭിച്ച ആശ്രമം 50 ഏക്കറോളം വിസ്തൃതമായി. ജർമ്മനിയിൽ നിന്ന് വീടും കുടുംബവും ഉപേക്ഷിച്ച് വയനാടിന്റെ ഉള്ളറയിൽ വന്ന് കാടുണ്ടാക്കി സുഖദ സുന്ദരമായി ജീവിച്ച മനുഷ്യൻ, പ്രകൃതിവാസകൻ. മനുഷ്യൻ വിചാരിച്ചാൽ കാട് നശിപ്പിക്കാൻ മാത്രമല്ല കാടുണ്ടാക്കാനും കഴിയുമെന്ന് തെളിയിച്ച മഹാത്മാവായിരുന്നു വോൾഫ് ഗ്യാങ്.

വയനാട് പേരിയയിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ഉള്ളിലാണ് വോൾഫ് ഗ്യാങ്ങിന്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ നടക്കുമ്പോൾ നമ്മളൊരു ചലച്ചിത്രത്തിലാണെന്ന് തോന്നും. കോടമഞ്ഞ് ഏതാണ്ട് നട്ടുച്ചയായിട്ടും മാഞ്ഞു പോകാതെ കിടക്കുന്ന തേയിലത്തോട്ടം. ആശ്രമം എത്തിയെന്നറിയിച്ചുകൊണ്ട് കരിങ്കല്ലിൽ കൊത്തിയ പേര് സൂചിക. അത്ഭുതങ്ങളുടെ കാഴ്ചയൊരുക്കി. സായിപ്പ് മലയാളിയായി കഴിഞ്ഞുകൂടിയിരുന്ന ഇടം. പ്രകൃതി അതിന്റെ മുഴുവൻ ഹരിതാഭയോടെയും ലാസ്യഭാവമാർന്നു നിൽക്കുന്ന കാഴ്ചയുടെ കമനീയത. ഗുരുകുലം നമ്മെ അനുഭവപ്പെടുത്തുന്നത് അനിതര സാധാരണമായ വന്യതയുടെ മനോഹാരിതയാണ്. കാർബൺ ഡയോക്സൈഡിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന കാറ്റിന്റെ നിർമ്മലത, നിത്യവിശുദ്ധമായ ആ രമണീയതയിൽ മുഴുകി സ്വയം മറന്നു നിൽക്കുമ്പോൾ പ്രകൃതി ആത്മാവിന്റെ അന്തരംഗങ്ങളിൽ അലിഞ്ഞിറങ്ങുന്ന അനുഭൂതി അനുഭവവേദ്യമാകും.

ഗുരുകുലത്തിന്റെ പ്രവേശന കവാടത്തിൽ ഒരു ബോർഡുണ്ട്. പച്ചമലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ ബോർഡ് വായിക്കാതെ അകത്തു കയറാനാവില്ല. ഒരു നിമിഷം ഇവിടെ അനുഭവപ്പെടുന്ന പ്രശാന്തിയും കുളിർമയും സൂക്ഷ്മാൽസൂക്ഷ്മമായ ഒരു തുണ്ട് മഴക്കാടിന്റേതാണ്. മഴക്കാട് കരയിലെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും സമ്പന്നമായ, ഏറ്റവും വൈവിധ്യമുള്ള, ഏറ്റവും സങ്കീർണമായ ജൈവസമൂഹം. ഇതിലെ സസ്യജന്തുജാലങ്ങളെ ആശ്രയിച്ചാണ് ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പും ക്ഷേമവും. ഈ ചെടികളോടും മൃഗങ്ങളോടും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടേക്ക് സ്വാഗതം. ഇതാണ് ഗുരുകുലം എന്ന ആശ്രമത്തിന്റെ നയം. ഇതാണ് ഗുരുകുലത്തിന്റെ വിഷൻ. ഇതുതന്നെയാണ് ഗുരുകുലത്തിന്റെ മിഷനും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാൻ പഠിക്കുന്നവർക്കും മാത്രമേ ഗുരുകുലത്തിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളവർ വന്നിട്ടേ കാര്യവുമുള്ളൂ. 23-ാമത്തെ വയസ്സിൽ വോൾഫ്ഗാങ് ബേർലിൻ മതിൽ കടന്ന് വയനാടൻ ചുരം കയറിയെത്തിയത് ഇവിടുത്തെ വനസമ്പത്ത് വിദേശത്തേക്ക് കടത്താനായിരുന്നില്ല. പകരം വനം കൊള്ള ചെയ്യുകയായിരുന്ന തദ്ദേശീയരുടെ കയ്യിൽ നിന്ന് തനിക്ക് കഴിയുന്നത്ര വനത്തെ സംരക്ഷിക്കാനായിരുന്നു. അതങ്ങേയറ്റം ഫലപ്രദമായി വോൾഫ്ഗാങ് സാക്ഷാത്കരിക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ കാടുണ്ടാക്കി, പ്രകൃതിയെ ആവാഹിച്ചു, വന്യതയെ സമൃദ്ധമാക്കി, സമ്പുഷ്ടമായ പച്ചയെ പരമാവധിയാക്കി വിന്യസിച്ചു. പച്ച കടും പച്ചയായി ഇരുണ്ട് കറുത്ത കാടായി പരന്നുകിടക്കുന്ന ഗുരുകുലം

ജർമ്മനിയിൽ നിന്ന് കേരളത്തിന്റെ പ്രകൃതിജന്യമായ പ്രശാന്തതയിലേക്ക് പറന്നുവരാൻ മാത്രം ഹേതുവായ എന്തു ഘടകമാണ് വോൾഫ്ഗാങ്ങിനെ സ്വാധീനിച്ചത്? സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് ആശ്രമ ജീവിതത്തിന്റെ ലാളിത്യത്തിലേക്ക് എത്തണമെന്ന ഉൾവിളി എവിടെ നിന്നായിരിക്കും വോൾഫ്ഗാങ്ങിനുണ്ടായത്? ഒന്നുകിൽ ഗാന്ധിജിയുടെ, അല്ലെങ്കിൽ വിവേകാനന്ദന്റെ, അതുമല്ലെങ്കിൽ ടാഗോറിന്റെ, ഇതൊന്നുമല്ലെങ്കിൽ മഹർഷിമാരുടെ സത്വചനങ്ങൾ, വേദങ്ങളെക്കുറിച്ചോ ഉപനിഷത്തുകളെക്കുറിച്ചോ ഉള്ള ധാരണകൾ. എന്നാൽ വോൾഫ്ഗാങ്ങിനെ കേരളത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് വിളിച്ചത് ഗുരുദേവ ദർശനങ്ങളായിരുന്നു. അവയുടെ അവഗാഹങ്ങളിൽ കണ്ട അന്യാദൃശ്യമായ പ്രകാശമന്വേഷിച്ചുള്ള യാത്രയാണ് വോൾഫ്ഗാങ്ങിനെ കേരളത്തിലെത്തിച്ചത്. ഗുരുദേവനെ കുറിച്ചറിയാൻ അറിവിന്റെ പൊരുളെന്തെന്ന് ദർശിച്ച മഹാത്മാവിന്റെ ദർശനങ്ങൾ കൂടുതൽ വ്യക്തതയോടെ ഉൾക്കൊള്ളാൻ, അതെല്ലാം മുൻനിർത്തിയാണ് വോൾഫ്ഗാങ് ഗുരുശിഷ്യനായ നടരാജ ഗുരുവിന്റെ അടുത്തെത്തുന്നത്.

ബേളിനിൽ ഡോക്ടറായിരുന്ന കോൾ എഡ്വേർത്തിന്റെ മൂത്ത മകനായിരുന്ന വോൾഫ്ഗാങ്ങിന് സുവോളജി ബിരുദ കോഴ്സിന് പഠിക്കുമ്പോഴാണ് ലോകമൊന്ന് ചുറ്റിയടിക്കാൻ താൽപ്പര്യം തോന്നുന്നത്. കോളേജിൽ നിന്ന് അവധിയെടുത്ത് അച്ഛന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും വാങ്ങി യാത്ര തുടങ്ങി. 1961 ഇന്ത്യയിലെത്തി. ഡൽഹിയിലെ ജീവിതമാണ് ഇന്ത്യ വിട്ടു പോകാതിരിക്കാൻ വോൾഫ്ഗാങ്ങിനെ പ്രേരിപ്പിച്ചത്. ഒരു വർഷത്തെ അവധി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അച്ഛനോട് ആദ്യം പറഞ്ഞത് ഞാൻ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുകയാണെന്നാണ്. മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. അവരുടെയോ സഹോദരങ്ങളുടെയോ സങ്കടങ്ങളൊന്നും വോൾഫ്ഗാങ്ങിനെ പിന്തിരിപ്പിക്കാൻ പോന്നതായിരുന്നില്ല. അയാൾ ഇന്ത്യയിലേക്ക് തിരിക്കുക തന്നെ ചെയ്തു. പണത്തിനു വേണ്ടി ഇങ്ങോട്ട് വിളിക്കേണ്ടെന്ന് അച്ഛൻ കട്ടായം പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കാൻ വോൾഫ്ഗാങ് നേരത്തെ തന്നെ ഒരു മാർഗം കണ്ടുവച്ചിരുന്നു.

ഗാങ്ങിന്റെ ഒരു ബന്ധുവിന് പശ്ചിമ ജർമ്മനിയിൽ ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. കോഫി ഷോപ്പിനനുബന്ധിച്ചുള്ള ഈ ഗ്യാലറിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ കയറ്റി അയക്കാനുള്ള കരാർ തയ്യാറാക്കിയാണ് വോൾഫ്ഗാങ് ഡൽഹിയിൽ തിരിച്ചെത്തുന്നത്. യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കരകൗശല വസ്തുക്കൾ വാങ്ങി ബന്ധുവിന് അയച്ചു കൊടുക്കും. അവയ്ക്കെല്ലാം ജർമ്മനിയിൽ ആവശ്യക്കാർ കൂടുതലായിരുന്നു. കച്ചവടം പൊടി പൊടിച്ചപ്പോൾ ബന്ധു കാലുമാറി. അങ്ങോട്ട് അയക്കുന്നത് മാത്രമേ ഉണ്ടായുള്ളൂ. തിരിച്ചു പണമൊന്നും വരാതെയായി. കച്ചവടം ഉപേക്ഷിച്ചു. കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണവും കൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചു. അപ്പോഴൊന്നും സന്യാസം ചിന്തയിലുണ്ടായിരുന്നില്ല.

ഏതോ ഒരു സൗഹൃദമാണ് വോൾഫ്ഗാങ്ങിനെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലെത്തിച്ചത്. അവിടുത്തെ ജീവിതരീതികളോട് പൊരുത്തപ്പെടാൻ ആദ്യമൊന്നും കഴിഞ്ഞില്ലെങ്കിലും പിന്നങ്ങോട്ട് അജ്ഞേയമായ ഒരു ശാന്തി അനുഭവപ്പെടാൻ തുടങ്ങി. അവിടുത്തെ ധ്യാനവും ജീവിതരീതികളും ശരീരത്തിലും മനസ്സിലും പുത്തൻ ഉണർവ് പകർന്നു. അവിടെ വച്ചാണ് നാരായണ ഗുരുവിനെക്കുറിച്ച് കേൾക്കുന്നത്. ആശ്രമത്തിലെത്തിയ നടരാജ ഗുരുവാണ് നാരായണ ഗുരുവിനെ വോൾഫ്ഗാങ്ങിനെ പരിചയപ്പെടുത്തിയത്. ഗുരുദേവന്റെ ദർശനങ്ങൾ കൂടുതൽ അറിയുന്നതിനു വേണ്ടിയാണ് നടരാജ ഗുരുവിന്റെ ആശ്രമത്തിൽ വോൾഫ്ഗാങ് വന്ന് താമസിച്ചത്. ഊട്ടിയിലും തലശ്ശേരിയിലുമൊക്കെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം വോൾഫ്ഗാങ് പോയി. എന്നാണോ സ്വന്തമായി ഒരു ആശ്രമം സ്ഥാപിക്കണമെന്ന് തോന്നുന്നത്, അപ്പോൾ തിരികെ വരാൻ ഗുരു പറഞ്ഞു. ദർശനാത്മകമായ സഞ്ചാരങ്ങൾ, അതെല്ലാം വോൾഫ്ഗാങ്ങിനെ പ്രകൃതിവാസകനായി പരിവപ്പെടുത്തുകയായിരുന്നു.

വയനാട്ടിൽ ആശ്രമം സ്ഥാപിക്കാൻ വോൾഫ്ഗാങ് ആഗ്രഹിച്ചു. കാര്യം നടരാജഗുരുവിനോട് പറഞ്ഞു. വയനാട്ടിൽ പോയാൽ നീ തണുത്ത് ചത്തുപോകുമെന്നായിരുന്നു ഗുരുവിന്റെ അപ്പോഴത്തെ മറുപടി. എന്നാൽ മഴക്കാലം കഴിഞ്ഞതോടെ ഗുരു തന്നെ കുറച്ച് പണവും കൊടുത്ത് വോൾഫ്ഗാങ്ങിനെ വയനാട്ടിലേക്ക് അയക്കുകയായിരുന്നു. പേരിയയിലെത്തി ആശ്രമമുണ്ടാക്കി. എല്ലാം സ്വന്തമായി ചെയ്യണമെന്നായിരുന്നു ഗുരു പറഞ്ഞിരുന്നത്. ആശ്രമമുണ്ടാക്കാൻ വോൾഫ്ഗാങ് ഒറ്റ മരവും മുറിച്ചില്ല. പകരം ഉണങ്ങി വീണുകിടന്ന മരങ്ങളെയാണ് ഉപയോഗിച്ചത്. കുടിയേറ്റക്കാർ കപ്പയും പുൽത്തൈലവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ജീവിതം പുഷ്ടിപ്പെടുത്തിയപ്പോൾ വോൾഫ്ഗാങ്ങിന്റെ ആശ്രമത്തിന് ചുറ്റും കാട് വളരുകയായിരുന്നു. സ്വന്തമായി കാടുണ്ടാക്കിയ ആൾ, അതാണ് വോൾഫ്ഗാങ്ങിന് നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷണം.

പച്ചമരുന്ന് ചെടികളുടെ അപൂർവമായ കലവറ തന്നെയുണ്ട് ഗുരുകുലത്തിൽ. എല്ലാം കാനനവാസികളുടെ സഹായത്തോടെ വോൾഫ്ഗാങ് കാട്ടിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചവയാണ്. പലതും വംശനാശം സംഭവിച്ചു കഴിഞ്ഞവയുടേതുമാണ്. പരിസ്ഥിതിയെ സംബന്ധിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങൾ നിരത്തിവെച്ച് ലൈബ്രറിയുണ്ട് ഗുരുകുലത്തിൽ. ചുറ്റും പക്ഷികളുടെ ശബ്ദം. പരിസ്ഥിതിയെ സംബന്ധിച്ച് ലോകത്തിറങ്ങുന്ന ആനുകാലികങ്ങളെല്ലാം ലൈബ്രറിയിലുണ്ട്. ദിവസം രണ്ടു നേരം മാത്രമേ വോൾഫ്ഗാങ് ലൈബ്രറിയിൽ ചെന്നിരുന്നുള്ളൂ, വൈകിട്ടും രാത്രിയിലും. ബാക്കി പകൽ നേരം മുഴുവൻ കൃഷിയിടങ്ങളിലായിരിക്കും. നേരിട്ട് കണ്ടാൽ ആദ്യം പറയുന്നത് നമസ്കാരം തന്നെ. 40 വർഷം കൊണ്ട് മലയാളത്തിൽ എഴുതാനും വായിക്കാനും അനായാസം സംസാരിക്കാനും വോൾഫ്ഗാങ്ങിന് കഴിഞ്ഞു. വോൾഫ്ഗാങ് ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അദ്ദേഹം തന്നെ നമ്മെ ഔഷധത്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വയനാടൻ കാടുകളിൽ പോലും അപ്രത്യക്ഷമായ ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. നല്ല പച്ചപ്പോടെ വളരുന്ന എല്ലാ മരങ്ങൾക്കും സസ്യങ്ങൾക്കും പേരും ശാസ്ത്രനാമവുമുണ്ട്. പഠനാർത്ഥം വരുന്ന കുട്ടികൾക്ക് അതൊരു വലിയ സഹായമാണ്.

വോൾഫ്ഗാങ് ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്ന് മലയാളം പഠിച്ചു, മലയാളത്തിൽ സംസാരിച്ചു, കൃഷി ചെയ്തു, കാടുണ്ടാക്കി, സസ്യലതാദികൾക്ക് കൂട്ടായി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത്തിരി തണലുണ്ടാക്കാൻ പഠിപ്പിച്ചു, പ്രചോദിപ്പിച്ചു, പ്രകൃതിയുടെ മടിത്തട്ടിൽ ആശ്രമമുണ്ടാക്കി. ഗുരുകുലത്തിൽ മനുഷ്യർ കുറവാണ്, എന്നാൽ ആയിരക്കണക്കിന് ജീവജാലങ്ങൾ വേറെയുണ്ട്. പക്ഷികളും പൂമ്പാറ്റകളുമുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്, പാമ്പുകളും പഴുതാരകളുമുണ്ട്. നീർക്കോലി തൊട്ട് രാജവെമ്പാല വരെ സ്വതന്ത്രമായി ജീവിക്കുന്നു. അവയ്ക്കിടയിൽ ഒരു സായിപ്പും ഒരു ദശാബ്ദം മുമ്പ് വരെ തനി മലയാളിയായി നമുക്കൊപ്പമുണ്ടായിരുന്നു. 2014 വിട പറഞ്ഞപ്പോഴും വോൾഫ്ഗാങ് മലയാളി തന്നെയായിരുന്നു. പ്രകൃതിവാസകനായ, കർഷകനായ, വനസ്നേഹിയായ മലയാളി.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. സി സോമൻ എന്നൊരു എഴുത്തുകാരനെക്കുറിച്ച് ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. സങ്കടങ്ങളുടെ ഇടയൻ, ചിറകില്ലാ പ്രാവ് എന്നീ നോവലുകൾ എഴുതി. സങ്കടങ്ങളുടെ ഇടയൻ എന്ന നോവലിലെ പ്രതിപാദ്യം കാൾ മാർക്സിൻ്റെ ജീവിതമാണ്. ആര്യനാട് സ്വദേശിയായിരുന്നു സി സോമൻ. ഇമ്മാനുവേൽ എന്നു പേരിട്ടു എന്നൊരു ചെറുകഥാ സമാഹാരം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2001 മാർച്ച് മാസത്തിലെ മലയാളം വാരികയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഇന്ന് വായിക്കാനിടയായി. പഴയ മാസികകൾ തിരഞ്ഞു നോക്കുന്നതിൻ്റെ ഭാഗമായി പെട്ടെന്ന് കയ്യിൽ കിട്ടിയതാണ് വാരികയിൽ സി സോമൻ എഴുതിയിരിക്കുന്നത് വാട്ട് ഈസ് ഇൻ എ നെയിം എന്ന കഥയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഒരു സുന്ദരി യുവതിയെ ഒരു ഓഫീസർ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു. അതിലെന്തിരിക്കുന്നു എന്ന് ശ്രോതാക്കൾ ചോദിച്ചേക്കാം. ശരിയാണ്, വിഷയം വളരെ പരിചിതം. പക്ഷേ ഒട്ടും അത്യുക്തി കൂടാതെ, ഒട്ടും ന്യൂനോക്തി കൂടാതെയാണ് സി സോമൻ ആ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രചനാരീതി വിഷയപരിചിതത്വത്തെ അപരിചിതത്വമാക്കി മാറ്റുന്നു. സി സോമൻ എന്ന കഥാകൃത്ത് വിട പറഞ്ഞിട്ട് കാലമേറെയായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥ ഇന്നും ജീവിക്കുന്നു. ഈ കഥ എഴുതിയയാൾ എനിക്ക് പരിചിതനും സുഹൃത്തുമായ വ്യക്തിയാണെന്ന് പറയാൻ അഭിമാനം. മലയാള വാരികയിലെ ഈ കഥയ്ക്ക് മരണമില്ല തന്നെ.

ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയായി എന്നൊരു ചൊല്ലുണ്ട്. ഒട്ടകം അങ്ങനെയാണോ എന്നെനിക്കറിയില്ല, എന്നാൽ ചില മനുഷ്യർ അങ്ങനെയാണ്. കച്ചവടത്തിന് ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരൻ ഇവിടുത്തെ നവാബിൻ്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു, സമ്മാനങ്ങൾ കൊടുത്തു. എന്നിട്ടെന്തായി? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാരൻ നവാബിൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. സിയാവുൾ ഹക്ക് ഫൂട്ടോയുടെ കീഴ്ജീവനക്കാരനായിരുന്നു. നല്ല വറുത്ത ചിക്കൻ ഫൂട്ടോ കഴിക്കുമ്പോൾ അത് നോക്കി നിന്ന് ചാളുവ ഒലിപ്പിക്കുന്ന സിയാവുൾ ഹക്കിനെക്കുറിച്ച് ഫൂട്ടോയുടെ മകൾ ബേനസീർ ഫൂട്ടോ എഴുതിയിട്ടുണ്ട്. എന്നിട്ടെന്തായി? കഷ്ടകാലത്തിന് സിയാവുൾ ഹക്കിനെ ഫൂട്ടോ സൈനിക ഉദ്യോഗസ്ഥനാക്കി. അധികകാലം കഴിയുന്നതിന് മുമ്പ് ഫൂട്ടോയെ അയാൾ കള്ളക്കേസിൽ കുടുക്കി. കാരാഗ്രഹത്തിൻ്റെ ഭിത്തികളിൽ ഫൂട്ടോയുടെ മുഖം ഇടിച്ചു വികൃതമാക്കി, പിന്നെ തൂക്കിക്കൊന്നു. എങ്ങനെയുണ്ട്? ഇവർ ചെയ്യുന്ന ഈ നന്ദികേടിനെ ഒട്ടകത്തോട് സാദൃശ്യപ്പെടുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒട്ടകം ഒരു പാവം മൃഗമാണ്, ഒരു പാവം മൃഗം.

ചങ്ങമ്പുഴയുടെയോ ഇടപ്പള്ളിയുടെയോ പി കുഞ്ഞിരാമൻ നായരുടെയോ കവിതകളിൽ പേര് വച്ചില്ല എന്ന് വിചാരിക്കൂ. രണ്ടു വരി വായിച്ചാൽ മതി, അതാരുടെ വരികൾ എന്ന് പറയാനാവും. ഒ എൻ വി, വയലാർ, ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി എന്നിവരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ബഷീറിൻ്റെ കഥയിൽ, തകഴിയുടെ കഥയിൽ, എം ജിയുടെ കഥയിൽ പേര് വച്ചിട്ടില്ല എന്ന് വിചാരിക്കൂ. സംശയം കൂടാതെ നമ്മൾ പറയും ഇതിന്ന ആളിൻ്റെ കഥയാണ് എന്ന്. ജോൺസന്റെയും ജി ദേവരാജൻ്റെയും രവീന്ദ്രൻ്റെയും ഒക്കെ സംഗീതത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. പേര് പറയാതെ തന്നെ ആരുടെ സംഗീതമെന്ന്

പറയാനാവും. വ്യക്തിത്വ പ്രതിഫലനം എന്ന് പറയുന്നത് ഇതിനെയാണ്. സ്വതസിദ്ധമായ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതും ഇതുതന്നെയാണ്. സ്യൂഡോ ആർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ഇന്നത്തെ അവസ്ഥ മിക്കവാറും സ്യൂഡോ ആർട്ടാണ്. കഥ വാരികയിൽ വരും, പലതും ശുപാർശ കൊണ്ടും മറ്റും വരുത്തും എന്ന് പറയുന്നതാണ് ശരി. എന്നിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് വായിക്കൂ വായിക്കൂ എന്ന് സമ്മർദ്ദപ്പെടുത്തും. നല്ല ചിക്കൻ കൊടുത്താൽ ആളുകൾ കട്ടച്ചൽ കുഴിവരെയും പോകുമെന്ന് പറയുന്നതുപോലെ കലയുടെ കന്മത പ്രവാഹമുള്ള കവിതകളും കഥകളും ആളുകൾ അന്വേഷിച്ച് വായിക്കും. പഞ്ചസാരയുടെ ഒരു തരി നിലത്ത് കിടന്നാൽ മതി, ഉറുമ്പുകൾ എവിടെ നിന്നോ അന്വേഷിച്ചു വരും. അതങ്ങനെയാണ്.

തെരഞ്ഞെടുക്കാനും അന്വേഷിച്ച് കണ്ടെത്താനുമുള്ള അവസരങ്ങൾ ആളുകൾക്കില്ല. അതിനും മുമ്പേ താല്പര്യമില്ലാത്ത പലതും ഇടിച്ചു കയറി വരികയാണ്, എടുത്തേ തീരൂ എന്ന് നിർബന്ധിക്കപ്പെടുകയാണ്. നിർബന്ധത്തിനിടയിൽ നല്ലതു പലതും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ കാര്യവും അതെ, ഇരച്ചു കയറി വരികയാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ. ഒരുതരം ഇൻഫർമേഷൻ പൊല്യൂഷൻ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും വിധമുള്ള ഇൻഫർമേഷൻ എങ്ങനെ ഉൾപ്പെടുത്താം എന്ന ചിന്തയേക്കാൾ തനിക്കെങ്ങനെ വൈറലാകാമെന്ന ചിന്തയാണ് ഇൻഫർമേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഏതുവിധവും പ്രശസ്തി എന്ന ചിന്ത, നെഗറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടും എന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന പ്രശസ്തി നിലനിൽക്കുന്നതല്ലെന്ന് മനസ്സിലാക്കുന്നുമില്ല. നെഗറ്റീവ് കാര്യത്തിലൂടെ വൈറലായ ആരെയെങ്കിലും പെട്ടെന്ന് ശ്രോതാക്കൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാനാവുന്നുണ്ടോ? കഴിയില്ല. കാരണം അവർക്കൊന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കാനാവില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യർക്കാണ് നല്ലതും തീയതും നന്നായി തിരിച്ചറിയാനാവുന്നത്. അതിന് എത്ര ട്രെൻഡായാലും ട്രെൻഡാക്കിയാലും കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും നമുക്കറിയാം. അതുപോലും അറിയാത്തവർ സാമൂഹിക മാധ്യമങ്ങളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്തു ചെയ്യാനാണ്?

നമ്മൾക്ക് കിട്ടുന്ന ഒരറിവ്. നമ്മൾ കരുതുന്നു ഇപ്പോൾ ഇത് നമുക്ക് മാത്രമാണ് അറിയുന്നത് എന്ന്. ഉടൻ നമ്മൾ മറ്റുള്ളവർക്കായി പുതുപുത്തൻ അറിവായി അല്ലെങ്കിൽ ചൂടുള്ള അറിവായി പ്രചരിപ്പിക്കുന്നു. ഇതൊരു ബയാസാണ്. ഉദാഹരണം പറയാം. ദുരന്ത നിവാരണാർത്ഥം പട്ടാളം ബെയിലിപ്പാലം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഓ, ഉടൻ തുടങ്ങി ബെയിലിയുടെ ജീവചരിത്രമടക്കമുള്ള കാര്യങ്ങൾ. താൻ പുതുതായി കേട്ട കാര്യം എല്ലാവർക്കും പുതിയതാണെന്ന ധാരണാ പിശക് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇൻഫർമേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കാനേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ. പഠിച്ചെഴുതുന്ന കാര്യങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് മിക്കവാറും കോപ്പി പേസ്റ്റാണ് അല്ലെങ്കിൽ കടപ്പാട്. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിയെന്ന് പഴമക്കാർ പറയും. സാമൂഹിക മാധ്യമങ്ങളെ മലിനപ്പെടുത്തുന്നവരാണ് കൂടുതലും. മലിനമാകും തോറും ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാതെയാകും. അതാണ് സത്യം.

തോന്നിയിട്ടുള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. രണ്ടാമൂഴമാണ്, മഞ്ഞാണ്, ദൈവത്തിൻ്റെ വേർതികളാണ്, മാപ്പും നെയ്പ്പായസവുമാണ്, അടിയും 124. വീണ്ടും വീണ്ടും അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ട് എത്ര തവണ വേണമെങ്കിലും കേൾക്കാം. ഈ മനോഹര തീരത്ത് എത്ര തവണ വേണമെങ്കിലും ജനിക്കാം. ഇതൊക്കെ ഇപ്പോൾ പറയാനുള്ള കാരണം നെരൂദയുടെ ആത്മകഥ ഒന്നുകൂടി മറച്ചു നോക്കിയപ്പോഴാണ്. വെറുതെ മറച്ചു നോക്കിയാൽ അറിയാതെ വായിച്ചു പോകും, പിന്നെ താഴെ വയ്ക്കാൻ തോന്നില്ല. അങ്ങനെയുള്ള അനേകം പുസ്തകങ്ങളിലൊന്നാണിത്, കാവ്യാത്മകമായ ആത്മകഥ. ജ്വാലാമുഖികൾക്ക് താഴെ, മഞ്ഞണിഞ്ഞ മാമലകൾക്കടുത്ത്, വലിയ തടാകങ്ങൾക്കിടയിൽ, സുരഭിലവും നിശബ്ദവും കെട്ടുപിണഞ്ഞതുമായ കാനനം, ചിലിയിലെ കാട്, അതിൻ്റെ മരിച്ച ഇലകളിൽ കാലുകൾ താണുപോകുന്നു, കനം കുറഞ്ഞ ചുള്ളികൾ ശബ്ദത്തോടെ ഒടിയുന്നു, ഭീമാകാരമാർന്ന വൃക്ഷങ്ങൾ ഉയർന്നു നിൽക്കുന്നു, തണുത്ത കാട്ടിൽ നിന്ന് ഒരു പക്ഷി പറക്കുകയാണ്, ചിറകടിച്ചു പറന്ന് അത് സൂര്യപ്രകാശം തട്ടാത്ത മരക്കൊമ്പിൽ ചെന്നിരിക്കുന്നു, ഓബോ ഗാനോപകരണം പോലെ അത് പാടുന്നു. കാട്ടുപുന്നയുടെ മണവും ബോൾഡോ ചെടിയുടെ സൗരഭ്യവും നാസികയിലൂടെ കടന്ന് ആത്മാവിനെ ആകെ ആവരണം ചെയ്യുന്നു. ചിലിയിലെ ഈ വനത്തിൽ പോകാത്തവർ ഈ ഭൂമിയെ അറിയുന്നതേയില്ല. ഈ ഭൂവിഭാഗത്തിൽ നിന്നാണ്, ഈ ചെളിയിൽ നിന്നാണ്, ഈ നിശബ്ദതയിൽ നിന്നാണ് പാബ്ലോ നെരൂദ വന്നത്. അദ്ദേഹം ലോകമാകെ സഞ്ചരിച്ചു, ലോകത്തെമ്പാടും പാടി നടന്നു. മഹാനായ ആ കവിയുടെ, മഹാനായ ആ മനുഷ്യസ്നേഹിയുടെ മെമേഴ്സ് എന്ന ആത്മകഥ വായിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ആഹ്ലാദവും വിഷാദവും കണ്ടറിയുന്നു. സത്യസന്ധതയും കാപട്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. സൗന്ദര്യവും വൈരൂപ്യവും ദർശിക്കാനാവുന്നു. രാഷ്ട്രവ്യവഹാരത്തിൻ്റെ ഔത്കൃഷ്ടവും അധമത്വവും ഗ്രഹിക്കും. സർവോപരി കലയുടെ മാന്ത്രിക ശക്തിക്ക് നമ്മൾ വിധേയമാകും. 20-ാം ശതാബ്ദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആത്മകഥ, പാവ്ലോ നെരൂദയുടെ ആത്മകഥ, കസാൻഡ്രാസാക്കിസിൻ്റെ ആത്മകഥയെപ്പോലും ബഹുദൂരം അതിശയിച്ചിരിക്കുന്നു. അതാണ് സത്യം. വായിക്കണം, താഴെ വയ്ക്കാൻ തോന്നില്ല.

ഒന്നുകൂടി വായിക്കാൻ തോന്നാത്ത കഥകൾ എഴുതിയിട്ട് എന്ത് കാര്യം? ഒരിക്കൽ കൂടി കേൾക്കാൻ തോന്നാത്ത പാട്ടുകൾ പാടിയിട്ട് എന്ത് കാര്യം? വീണ്ടും വീണ്ടും കാണാൻ തോന്നാത്ത ചിത്രങ്ങൾ വരച്ചിട്ട് എന്ത് കാര്യം? ആവർത്തനത്താൽ വിരസമാകാത്തതായി എന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രകൃതിയും സ്നേഹവും കലയും എന്നാണ് എൻ്റെ പക്ഷം. എത്ര ആവർത്തിച്ചാലും മടുക്കാത്ത കവിത കലയാണ്. കടൽ തീരത്ത് എന്ന കഥ എത്ര ആവർത്തി വായിച്ചു, ഓരോ തവണയും ഓരോരോ അനുഭവങ്ങളാണ് ആ കഥ സമ്മാനിക്കുന്നത്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത എത്ര തവണയായാലും മടുക്കുകയില്ല തന്നെ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി എന്ന പാട്ട് കേൾക്കാതിരിക്കാനാവുന്നതെങ്ങനെ? കലയുടെ സ്പർശമുള്ള കഥകൾ ആളുകൾ വായിക്കും, അല്ലാത്തവ വായിപ്പിക്കേണ്ടി വരും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിർബന്ധിക്കേണ്ടി വരും, സ്വയം പ്രചരിപ്പിക്കേണ്ടി വരും. പ്രതിഭാപൂർവമുള്ള രചനയും അഭ്യാസപൂർവമുള്ള രചനയും രണ്ടും രണ്ടാണ്. പ്രതിഭാശാലിയായ അഭിനേതാവിൻ്റെ നാടകമോ സിനിമയോ കാണുന്നത് പോലെ അല്ല അഭ്യാസശാലിയായ ഒരു നടനോ നടിയോ അഭിനയവുമായി നമ്മളുടെ മുമ്പിലെത്തുന്നത്. അത് നമ്മളെ മടുപ്പിക്കും. എന്നാൽ ചില ചലച്ചിത്രങ്ങൾ എത്ര കണ്ടാലും മടുക്കുകയുമില്ല. അതങ്ങനെയാണ്, അതിൽ കലയുടെ സ്പർശമുണ്ട്.

കഥ എഴുതിയത് സുഹൃത്താണെന്ന് കരുതി അത് ബലേഭേഷ് എന്ന് പറയരുത്. അടുത്ത സുഹൃത്താണ് സിനിമ ചെയ്തത് എന്ന് കരുതി അത്യുദാത്തം എന്നും പറയരുത്. അങ്ങനെയൊരു ട്രെൻഡ് ഇപ്പോഴുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പരസ്പരം പൊക്കൽ. ഒരാളിൻ്റെ പുസ്തകം അയാൾ സാമൂഹിക മാധ്യമത്തിൽ പരിചയപ്പെടുത്തുന്നു. തമ്പും ലവും ഹഗ്ഗും കൊണ്ടുള്ള ഇമോജികളുടെ പ്രളയമാണ് പിന്നെ ലൈക്കുകളുടെ ഘോഷയാത്രയും. ഇതിൽ എത്ര പേർ ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. പരസ്പരം പുകഴ്ത്തലല്ലാതെ മറ്റൊന്നുമില്ല. കഥ എഴുതിയത് സുഹൃത്താണെങ്കിലും കലയുടെ സ്പർശമില്ലെങ്കിൽ മേലാൽ ഇങ്ങനെ എഴുതരുത് എന്ന് പറയാൻ ആർജവമുണ്ടാവണം. പറഞ്ഞാൽ അവർക്കെന്തു തോന്നും എന്ന് ചിന്തിക്കുന്നത് അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അനാവശ്യമായ പുകഴ്ത്തൽ നല്ല എഴുത്തുകൾക്ക് വിഘാതമാകും. നിശ്ചിതമായി വിമർശിക്കാൻ കഴിഞ്ഞാലേ സൗഹൃദം യാഥാർത്ഥ്യമാകും. സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് വിമർശനം സാധ്യമല്ല. വിമർശിച്ചാൽ നിങ്ങൾ ആക്രമണങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ട് ഒപ്പം നിൽക്കണമെങ്കിൽ വാനോളം പുകഴ്ത്തൽ കൂടിയേ തീരൂ. എങ്കിലും നിരൂപണവും വിമർശവുമാണ് കലയെ സംശുദ്ധീകരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല.

ഉദാത്ത കലയ്ക്ക് മാത്രമേ ജീവിതത്തെ സ്വാധീനിക്കാനാവൂ. മാക്ബത്തും ഹാംലറ്റും ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നു, ലാമിറാബിലെ സ്വാധീനിക്കുന്നു. ഗീതാഞ്ജലിയും കാരമസോവ് സഹോദരന്മാരും നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. കാരണം അവ അത്യുദാത്ത കലയാണ്. അത്രയൊന്നും എത്തിയില്ലെങ്കിലും നമ്മുടെ സെൻസിനെ തൊടുന്ന കഥകളും കവിതകളും നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയുള്ള ചലച്ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. മലക്കോട്ടൈ വാലിബൻ പോലുള്ള അത്യുദാത്ത ചിത്രങ്ങൾ എപ്പോഴും വേണമെന്നില്ല. അത്യാവശ്യം സെൻസിനെ തൊടുന്ന ചലച്ചിത്രങ്ങൾ, അത് പ്രതീക്ഷിക്കുക എന്നത് ആസ്വാദകന്റെ അവകാശമാണ്. സുഖദം ഈ നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ചിരിയെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. സ്വപ്നം കാണാം. രാത്രി സ്വപ്നങ്ങളാകട്ടെ, പകൽ സ്വപ്നങ്ങളാകട്ടെ, ചിരിച്ചുകൊണ്ട് കാണാം. കൂടെ ഉണ്ടായിരുന്നത് മധുജൻ. സന്തോഷം.